0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world class education, global career avasarangalode international medical degrees vandavakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Allah Akbar.

വെള്ള മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ജീവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. നല്ല കാലാവസ്ഥയിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് പലർക്കും കോൾഡ് ആൻഡ് ഫ്ലൂവിന്റെ ഒരു ചെറിയ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും ആ കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ അതിലൂടെ കടന്നുപോയി ഇന്ന് ഒരു ഭേദപ്പെട്ട ഒരു ശബ്ദത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നല്ലൊരു ദിവസം ആരംഭിക്കാം. വെൽക്കം ടു ഹോം 92.2 FM. ഫസ്റ്റ് ഷോ ആണ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, വിച്ച് ഇസ് ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സ്നേഹത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ എല്ലാം മനോഹരമാണ്, സുന്ദരമാണ് അല്ലെ? സ്നേഹത്തോടെ നോക്കിയാൽ മനോഹരമാണ്, എന്നാൽ അതേ കാഴ്ച അല്പം നീരസത്തോടെ അല്ലെങ്കിൽ നൈരാശ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ നോക്കിയാൽ എല്ലാം കുറ്റകരമായി തോന്നുകയും ചെയ്യാം അല്ലെ? അതാണ് കാഴ്ചയും കാഴ്ചപ്പാടിന്റെയും ഒരു വ്യത്യാസം. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് മറ്റൊരാളുടെ നന്മയും തിന്മയും എന്ന് സാരം. നല്ലത് നോക്കിയാൽ നല്ലതേ കാണാൻ കഴിയൂ, കുറ്റങ്ങൾ ചകഞ്ഞു നോക്കിയാൽ കുറ്റങ്ങളെ കാണാൻ കഴിയുള്ളൂ. അതാണ് കാഴ്ചയും കാഴ്ചപ്പാടിന്റെയും വ്യത്യാസം. സോ നല്ല കാഴ്ചപ്പാട്, നല്ല കാഴ്ചകൾ ഇന്ന് നമുക്ക് ചുറ്റും നിറയട്ടെ എന്ന ആശംസകളോടെ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ളത് എത്ര പഴയ ഒരു പഴഞ്ചൊല്ലാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ദിവസവും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്, നന്മ ചെയ്യുന്നത് നന്മ തന്നെ തിരിച്ചു വരും. ലൈഫ് ഈസ് ആൻ എക്കോ. എന്താണോ ചെയ്യുന്നത് അത് പ്രതിധ്വനിക്കും അല്ലെ. നന്മ ചെയ്യുമ്പോൾ അത് തിരിച്ച് നന്മയിലേക്ക് തന്നെ മടങ്ങി വരും, അല്ല ദുഷ്കർമ്മങ്ങളാണെങ്കിൽ അങ്ങനെയും ഉള്ളത്. പക്ഷേ നമ്മൾ ജീവിതത്തെ പലപ്പോഴും പലതിനോടും ഉപമിക്കാറുണ്ട്. പറയും ഒരു സീലിംഗ് ഫാനിനോട് ഉപമിക്കാറുണ്ടെന്ന് പറയും. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പം വിലയില്ല, കറണ്ട് പോകുമ്പോഴേ എന്റെ വില മനസ്സിലാകുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ചില കാര്യങ്ങൾ, ചില ഉപമകൾ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ലൈഫ് ഈസ് ആൻ എക്കോ. നമ്മൾ ചെയ്യുന്നത് തിരിച്ച്, വാട്ട് യു സെൻഡ് ഔട്ട് അല്ലെങ്കിൽ എന്താണോ നൽകുന്നത് will come back to you. What you sow will reap. Alle nammal endano vidikkunnathu adu koyyum. What you give out you get it back. What you see in others, mattullavaril endano kaanunnathu that exists in you. Ninnil aa nanma ulladukondu allengil ninnil aa kaaryam ulladukondana nee avarilum adu thirichu kaanunnathu. Appo അതുകൊണ്ടാണ് റിമെമ്പർ ലൈഫ് ഇസ് എൻ എക്കോ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾവേസ് ഗെറ്റ്സ് ബാക്ക് ടു യു. ഏതാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് തിരികെ വരും എന്നുള്ളൊരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഈ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നുള്ളത്. പക്ഷേ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം നന്നാക്കി കൊണ്ടുപോയാൽ, ഓരോ ദിവസവും നന്നാക്കി കൊണ്ടുപോയാൽ നാളെ എന്നുള്ളത് നമ്മുടെ കൈക്കൊമ്പിളിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. പുഷ് ഹാർഡർ ദാൻ യെസ്റ്റർഡേ. ഇന്നലെ എന്താണോ ചെയ്തത് അതിൽ നിന്നും ഏറ്റവും മനോഹരമായി ചിന്തിക്കുക. ഇന്നലെ എന്താണോ നമ്മൾ പ്രവർത്തിച്ചത് അതിൽ നിന്ന് ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുക. ഇന്നലെ ചെയ്ത ജോലിയെക്കാളും ഭംഗിയായി ഇന്ന് ഒരു പടി മുമ്പോട്ടെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിച്ചെങ്കിൽ, ഇന്നലെ സംസാരിച്ചതിനേക്കാൾ നന്നായി ഇന്ന് ഒരു പടി ഒരാളോട് മനോഹരമായി സംസാരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ യു ആർ ഡൺ. അത് നാളെയിലേക്കുള്ളൊരു ഒരു നല്ലൊരു ഹാർഡർ വേ ടു പുഷ്, ബിക്കോസ് ടുമോറോ എന്നുള്ളത് ഏറ്റവും മനോഹരമായി നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ. പുഷ് ഹാർഡർ ദാൻ യെസ്റ്റർഡേ ഇഫ് യു വോണ്ട് എ ഡിഫറെന്റ് ടുമോറോ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സത്യപ്രതിജ്ഞയ്ക്കായി കാത്തിരിപ്പ്. 21 മന്ത്രിസഭ, 2 വനിതാ മന്ത്രിമാർ. ഗൾഫിൽ ബലിപെരുന്നാൾ 27. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UDFന്റെ 21-ാം മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിൽ ദേശീയ നേതാക്കളായ രാഹുൽഗാന്ധി, പ്രിയങ്ക എന്നിവർ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തും. സത്യപ്രതിജ്ഞ ചടങ്ങ് കണക്കിലെടുത്ത് തലസ്ഥാന നഗരിയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് 20-ാം മന്ത്രിമാരുടെ പട്ടിക ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണർക്ക് കൈമാറിയത്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, റു.ജി.എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, കെ.എ. തുളസി, പി.കെ. കുഞ്ഞാലിക്കുട്ടി, എൻ. ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് മന്ത്രിമാർ. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകും. ആദ്യം അനൂപും പിന്നീടുള്ള 2.5 വർഷം മാണി സി കാപ്പനും മന്ത്രിമാരാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയും ആകും. വകുപ്പ് വിഭജനത്തിൽ ഇടഞ്ഞ കെ മുരളീധരന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. നേരത്തെ നിശ്ചയിച്ച വൈദ്യുതി വകുപ്പിന് പകരം മുരളീധരൻ ആവശ്യപ്പെട്ട ആരോഗ്യവകുപ്പും ഒപ്പം ദേവസ്വവും നൽകും. വൈദ്യുതി വകുപ്പെങ്കിൽ ചുമതലയേൽക്കാനില്ലെന്നും സത്യപ്രതിജ്ഞയ്ക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയതോടെയാണ് നേതൃത്വം വഴങ്ങിയത്. വി ഡി സതീശൻ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പാണ് മുരളീധരൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സതീശൻ മന്ത്രിസഭയിലെ വകുപ്പുകൾ കെ സി വേണുഗോപാൽ വിഭാഗം കൈയടക്കിയതോടെയാണ് മുരളീധരന് വകുപ്പ് നഷ്ടപ്പെട്ടത്. കെ സി വേണുഗോപാൽ വിഭാഗത്തിന്റെ ഭാഗമായ ഇ.പി. അനിൽകുമാറിന് ആരോഗ്യ നൽകാനായിരുന്നു നീക്കം. വകുപ്പിൽ എതിർപ്പറയിച്ച മുരളീധരൻ വൈദ്യുതിയില്ലെങ്കിൽ ചുമതലയേൽക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് തീരുമാനത്തിൽ മാറ്റമുണ്ടായത്. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അപ്പു ജോൺ ജോസഫിനെ ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിക്കാൻ തീരുമാനിച്ചുവെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചു. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. വി ഡി സതീശൻ മന്ത്രിസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 വനിതകൾ മന്ത്രിമാരാകും. ബിന്ദു കൃഷ്ണ, കെ തുളസി എന്നിവരാണ് കോൺഗ്രസ് മന്ത്രിമാരായി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതലയാണ് ബിന്ദു കൃഷ്ണയ്ക്ക്. കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവായ ബിന്ദു കൃഷ്ണ ആദ്യമായാണ് മന്ത്രിസഭയിൽ എത്തുന്നത്. പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയായി കെ തുളസി ഇന്ന് അധികാരമേൽക്കും. ഇവർക്ക് പുറമെ മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായും കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുണ്ട്. യുഎയിലെ ബറാക്ക് ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തിയാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ച നടത്തി. ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണവും സൗദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ 27. ദുൽഹജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27-ന് എത്തുന്നത്. ഒമാനിലും 27-ന് തന്നെയാണ് ഈദ് ഉൽ അദ്ഹ. ഹജ്ജ് കർമ്മങ്ങൾ 26-ന് ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദീർഘ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28-ന്. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് 1-ആയി കണക്കാക്കും. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തി ഡൽഹി ക്യാപിറ്റൽസ്. ഐപിഎല്ലിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തകർത്ത് പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം, വൈകിട്ട് ചെന്നൈയിലാണ് കളി.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ കൃത്യം 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 63%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: Good morning, welcome back home. 92.2 of America. Swagatham, happy Monday. Ellavarkkum nerthollunu. Hey, namaskaram. Akshayana samayam. 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. മെയ് 18 തിങ്കളാഴ്ചയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനൊരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വലിയ ലോങ് വീക്കെൻഡിനെ കാത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഇനി ഒരു വീക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു വീക്കായിരിക്കും നമുക്ക് എല്ലാവർക്കും. അത് മാത്രമല്ല, നമ്മളൊരു മന്ദത്തിലേക്ക് കൂടെ പോവാണ്. പാതി മാസം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പത്രങ്ങളിൽ എന്താണെന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നു. അതിന് മുകളിലായിട്ട് നമുക്ക് ഗൾഫിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ 27-ാം തീയതി ആയിരിക്കും എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒമാൻ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും 27-ാണ് ബലിപെരുന്നാൾ വരുന്നത്. നമ്മുടെ നാട്ടിലെ മാസപ്പിറയിന്നലെ ദൃശ്യമായിട്ടുള്ള, അതുകൊണ്ട് ചൊവ്വാഴ്ച 1-ാം തീയതി ആയിട്ട് കണക്കാക്കിക്കൊണ്ട് 28-ാം തീയതി ആയിരിക്കും ബലിപെരുന്നാൾ എന്ന വാർത്ത വന്നിട്ടുണ്ട്. മെയ് 26-ന് ബലിപെരുന്നാൾ ഇല്ലെങ്കിൽ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വലിയൊരു അവധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, പൊതുമേഖലയ്ക്കും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഒക്കെ ആയിട്ട് 5 ദിവസത്തെ അവധി, 2 വാരാന്ത്യ അവധികൾ കൂടി ചേരുമ്പോൾ നമുക്ക് 9 ദിവസത്തെ അവധി. പക്ഷേ സ്വകാര്യ മേഖലയിലെ അവധി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ പൊതുമേഖലയ്ക്ക് കിട്ടുന്ന എല്ലാ അവധികളും നമുക്ക് ഉണ്ടാകാറുണ്ട്. എങ്കിലും ഔദ്യോഗികമായി വന്ന ശേഷം മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിനു വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും പുതിയ സർക്കാർ കയറിയതിന്റെ കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിന്റെ ഒരു നാഥൻ വന്ന് എന്നതിന് വേണേ പറയാം.
2: കാരണം ടിവിയുടെ മുന്നിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. കാരണം പലപ്പോഴായിട്ട് ചർച്ചകൾ വഴിമാറുന്നുണ്ട്, അതിനിടയിൽ വകുപ്പ് മാറുന്നുണ്ട്, പിന്നെ ആളുകൾക്ക് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്, അങ്ങനെ പലതുണ്ട്. മന്ത്രിസഭയിൽ ഇന്ന ആൾ വേണമായിരുന്നു, ഇല്ലാത്തതിന്റെ വിഷമങ്ങൾ പലരും പറയുന്നുണ്ട്. അങ്ങനെ കിട്ടിയവർക്ക് അതിന്റെ സന്തോഷവും കിട്ടാത്തവർക്ക് അതിന്റെ വിഷമവും, തങ്ങളുടെ നേതാവിന് കിട്ടാത്തതിൽ അണികൾക്കുള്ള അമർഷം, ഇതൊക്കെ ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച വി ഡി സതീശൻ മന്ത്രിസഭാ രൂപീകരണത്തിലും അത് പ്രകടമാക്കി. 82-ലെ കെ കരുണാകരൻ സർക്കാരിന് ശേഷം യു ഡി എഫിന്റെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 2 വനിതാ മന്ത്രിമാർ, 2 പട്ടിക വിഭാഗത്തിൽ നിന്നുള്ളവർ, മന്ത്രിമാരിൽ യുവനിര കൂടുതൽ. അങ്ങനെ വിസ്മയങ്ങൾ ഏറെയുണ്ട് ഈ മന്ത്രിസഭയ്ക്കെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു. ഇന്ന് ഇന്ത്യൻ സമയം 10 മണിക്ക് സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ കൂറ്റൻ വേദിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരുടെയും പട്ടിക ഇന്നലെ വൈകിട്ടാണ് 5 മണിക്ക് ലോക്ഭവനിലെത്തിയിട്ട് വി ഡി സതീശൻ കൈമാറിയത്. മന്ത്രിമാർക്ക് ടേം വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ തർക്കം നേർന്നിട്ടില്ല. അനൂപ് ജേക്കബും മാണി സി കാപ്പനും മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണമെന്നാണ് ചർച്ച. ഇതിനോട് അനൂപിനും മാണി സി കാപ്പനും എതിർപ്പുണ്ട്. എന്തായാലും അനൂപ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗും മന്ത്രിസ്ഥാനത്തിന് ടേം ഏർപ്പെടുത്തി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കോഴിക്കോട് മന്ത്രിസ്ഥാനമില്ലാത്തതിനാൽ പാറക്കൽ അബ്ദുള്ളയെ 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിയാക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചു. ആരാണ് ഒഴിയേണ്ടതെന്ന് ഇപ്പോൾ ലീഗ് പറഞ്ഞിട്ടില്ല. അങ്ങനെ മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വിജിലൻസ് വകുപ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് ആയിരുന്നു. കാരണം ഇത്രയും മന്ത്രിമാർ, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പൊ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു.
2: അല്ല, തീർച്ചയായിട്ടും പലരും പറയുന്നത് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു വ്യക്തിക്കല്ലേ മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട. അങ്ങനെയല്ല, അത് ഓരോ പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ഏറ്റവും ചെറിയ, ചിലപ്പോൾ 100 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന് വരും. അത് ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവമായിരിക്കും. രാഷ്ട്രീയത്തിൽ എത്ര കാലമായി എന്നിരിക്കും, ആരെയാണ് തോൽപ്പിച്ചതെന്നിരിക്കും, അദ്ദേഹം മന്ത്രിസഭയിൽ എത്തിയാൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും, ഗ്രൂപ്പ് സമവാക്യങ്ങൾ എന്തായിരിക്കും, സാമുദായിക സമവാക്യങ്ങൾ എന്തായിരിക്കും, ഇതൊക്കെ നോക്കിയിട്ടാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. വി ടി ബൽറാമിന് കൊടുക്കാത്തതിൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയത് ആ മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് വി ടി ബൽറാം. സ്പീക്കർ കസേരയിലല്ല, മന്ത്രി കസേരയിൽ തന്നെ അദ്ദേഹം വേണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഒരു മന്ത്രിയെ തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം സഭയിലെത്തുന്നത്, അതും കടുത്ത പോരാട്ടത്തിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊക്കെ വേണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നും. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നത് പോലെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ജനം വലിയ രീതിയിൽ ആഗ്രഹിച്ചു വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. ആ ജനവികാരം ഹൈക്കമാൻഡും മറ്റുമൊക്കെ ഉൾക്കൊണ്ടു. ഇനി ഇത് അവരുടെ പാർട്ടിക്കാര്യവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആരെടുക്കണം, ആരെ പുറത്തിരുത്തണം എന്നൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ നമുക്കൊന്നും ഇടപെടാൻ പാടില്ല. മുസ്ലിം ലീഗ് മന്ത്രിയാക്കണമെന്ന് അവരുടെ ഇഷ്ടം. പിന്നെ നമുക്ക് ഇഷ്ടങ്ങൾ പറയാം. ഇതുപോലെ പുറത്തിരുന്നിട്ട് ഇന്ന ആളായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊരു അഭിപ്രായം പങ്കുവയ്ക്കാന്നുള്ളത് ഇതിലൊരു റോളും ഇനി നമുക്കില്ല.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ഇപ്പൊ നമുക്ക് എല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോകുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളും
2: സംസാരിക്കുന്നത്
1: അതെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാട്ടിലെ ഇതിനെ മിക്കവാറും എല്ലാവരും ഇന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞാലും ആ ഒരു ദൃശ്യം കാണാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ മൊബൈലിലും ലാപ്പിലും ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ റേഡിയോ കേൾക്കുകയാണെങ്കിൽ, നമ്മൾ തത്സമയം എല്ലാവിധ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ തരുന്നതാണ്.
2: ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയൊക്കെ ഉണ്ടാവും
1: എന്നൊക്കെ.
2: അതെ അതെ. അപ്പൊ അത് ഇന്ന് ആരൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ പ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഗവർണർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രം വേദിയിൽ മതി എന്ന് ഗവർണർ. ഇക്കാര്യം ഉറപ്പുവരുത്താൻ ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായ നിർദ്ദേശം നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അംഗങ്ങളും മാത്രമേ വേദിയിൽ ഉണ്ടാകൂ. തമിഴ്നാട്ടിലെ വിജയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് വേദിയിൽ ഇടം നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ രാഹുലും പ്രിയങ്കയും ഒക്കെ താഴെയായിരിക്കും ഇരിക്കേണ്ടി വരിക. അതൊരു ഗവർണറുടെ നിലപാടാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തീരുമാനമെടുക്കാം. മന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും മതി അവിടെ. അതല്ലാതെ ഇങ്ങനെ വരുന്നവരും അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ടവരും എല്ലാവരും വേദിയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ പൊതുവേ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേദിയിലേക്ക് കയറുക എന്നുള്ളതാണ്. പക്ഷെ ഗവർണർ പറഞ്ഞ അത് വേണ്ട, മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രം വേദിയിൽ മതി. സത്യപ്രതിജ്ഞ അതിന്റെ ചടങ്ങ് പോലെ ആ ചിട്ടവട്ടങ്ങളോടെ നടക്കട്ടെ.
1: എന്തോ ഒരാളാണ് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത്, വേദി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞേക്കാണ് കേട്ടോ. കാരണം ഒരുപാട് അടുത്തുനിന്നാണ് ആളുകൾ ഇതിലേക്ക് വരുന്നത്.
2: നാട്ടിൽ ഏതാണ്ട് 9 മണിയായില്ലേ, ഒരു മണിക്കൂറിന് ശേഷം നാട്ടിലെ സത്യപ്രതിജ്ഞ നടക്കാൻ വേണ്ടി പോകുന്നു. ഒഴുകി
1: വരുവായിരിക്കും.
2: 100,000+ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിലും അധികം ആളെത്തിയാലേ ഉള്ളൂ.
1: അത് മാത്രമല്ല, യു ഡി എഫിനെ സംബന്ധിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഒരു വലിയൊരു സംഭവം ഉത്സവമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിയേക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ടിവിയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്.
2: യെസ്, പാലക്കാടിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫ് മന്ത്രിസഭാ പ്രഖ്യാപനത്തിൽ ഇരട്ട നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വി ഈശ്വരൻ, കെ ശങ്കരനാരായണൻ, സി എം സുന്ദരൻ എന്നിവർക്ക് ശേഷം പാലക്കാട്ട് നിന്ന് യു ഡി എഫ് മന്ത്രിസഭയിൽ കെ തുളസിയും എൻ ശംസുദ്ദീനും. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ പാലക്കാടിന് മന്ത്രിമാരെ ഇല്ലാതിരുന്നിടത്താണ് ഇത്തവണ 2 മന്ത്രിമാരെത്തുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി മന്ത്രിസ്ഥാനത്തെത്തുന്നതും ഇതാദ്യം. ജില്ലയിൽ നിന്നുള്ള ആദ്യ വനിതാ മന്ത്രി എന്ന ഖ്യാതി ഇനി കെ തുളസിക്ക് സ്വന്തമാണ്. 1970 സി അച്യുത മേനോൻ മന്ത്രിസഭയിൽ ഹരിജനക്ഷേമം സാമൂഹിക വികസന വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്ന വി ഈശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടത് തൃത്താലയിൽ നിന്നാണ്. അതിനുശേഷമാണ് പാലക്കാട് നിന്ന് ഇങ്ങനെ 2 മന്ത്രിമാർ വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും പാലക്കാടിന്റെ മരുമകളായിട്ട് എത്തിയിരിക്കുന്ന തുളസി, അവരും കൂടി സഭയിലേക്ക് വരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, ഒരു എം പിയും എം എൽ എയും മന്ത്രിയും ഒരു കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നു എന്നൊരു പ്രത്യേകതയാണ്. വി കെ ശ്രീകണ്ഠൻ എം പി ആണ് അവരുടെ ഭർത്താവ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ദമ്പതിമാരായിട്ടുള്ള ജനപ്രതിനിധികൾ എന്ന അപൂർവതയും ഇവർക്കുണ്ട്. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയായിട്ടും കോളേജ് പ്രിൻസിപ്പാലിന്റെ ചുമതലക്കാരിയുമായും കുട്ടികളുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നല്ല അക്കാഡമിക് ഉള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ് മന്ത്രിയായിട്ട് എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്.
1: തീർച്ചയായിട്ടും
2: ഷാനിമുൾ ഉസ്മാൻ ഇല്ലാത്തതിൽ ഒരു സങ്കടം. ഈ പറഞ്ഞ പോലെ പലർക്കും പലവിധ സങ്കടങ്ങൾ ഉള്ള പോലെ ഉണ്ടാകേണ്ടിയിരുന്ന, കാരണം കഴിഞ്ഞ എത്രയോ പിന്നെ 10 ആണ്ടുകളായി ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനിമുൾ ഉസ്മാൻ. അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് അവരെ പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു. പക്ഷെ ഒരു മന്ത്രിയായിട്ട് ഇരിക്കേണ്ട വ്യക്തിയല്ല അവരെന്നാണ് ചിന്തിച്ചു പോകുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇപ്പം മന്ത്രിമാർ മാത്രമേ സത്യപ്രതിജ്ഞ ഉള്ളൂ അതോ എം എൽ എ
2: മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയിൽ
1: മന്ത്രിമാരുടെ
2: നിയമസഭയ്ക്കകത്താണ് ഇനി എം എൽ എമാരെ സത്യപ്രതിജ്ഞ.
1: 14 പേരോളം പുതുമുഖങ്ങളാണ്.
2: യുവനിരയുണ്ട്, നല്ല എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. അപ്പൊ എന്തുകൊണ്ടും പരിചയ സമ്പന്നരുണ്ട്. കെ മുരളീധരനെ പോലുള്ള പരിചയ സമ്പന്നരുണ്ട്. ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല എന്നെത്തുമ്പോൾ അതേ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു, അതിന്റെ കഴിവുണ്ടാവും. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തുന്നു. അങ്ങനെ മികച്ച ഒരു നിര തന്നെ ഉണ്ട്. നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തവണത്തെ യു ഡി എഫ് സർക്കാരിനെ കാണുന്നത്.
1: പക്ഷേ നമ്മുടെ സത്യപ്രതിജ്ഞ തമിഴ്നാട് മോഡൽ ആയിരിക്കണം എന്ന് വി ഡി സതീശൻ പറയുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ്.
2: അതാണ്, അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ സദസ്സിൽ കയറ്റണം എന്ന് പറഞ്ഞത്. അതിനാണ് ഗവർണർ മറുപടി കൊടുത്തത്, വേണ്ട സത്യപ്രതിജ്ഞ ചടങ്ങില് മേലെ പിന്നെ സദസ്സിൽ വേദിയിൽ ഇന്നാളും സദസ്സിൽ ഇന്നാളും മതി, അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രം മേലേക്ക് കയറിയാൽ മതി, മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്നാണ് ഇപ്പൊ ലോക്ഭവൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. വി ഡി സതീശന്റെ ആഗ്രഹമായിരുന്നു തമിഴ്നാട്ടിലെ പോലെ എല്ലാവരും, അതായത് രാഹുൽ ഗാന്ധിയൊക്കെ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ട് വേദിയിലേക്ക് കയറിയിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഒരു
1: സത്യപ്രതിജ്ഞയ്ക്ക് ഇത് തെള്ളിയിട്ടുള്ള നീക്കമൊന്നും പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്നും നമുക്ക് കാണാം.
2: ഗവർണറുടെ വാക്കാണ് അന്തിമ വാക്ക്, അതുകൊണ്ട് അതായിരിക്കും. വേണുവിന്റെ ടീമിന് സതീശന്റെ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് കെ സി വേണുഗോപാൽ നിയമസഭാ കക്ഷിയിലെ ബലാബലം മന്ത്രിസഭയിലും പ്രതിഫലിച്ചു. 63 അംഗ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ 47 പേരുടെ പിന്തുണ നേടിയ കെ സി വേണുഗോപാലിന്റെ പക്ഷത്ത് നിന്നാണ് മന്ത്രിമാരിലേറെയും വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ 11 മന്ത്രിമാരിൽ 8 പേരും വേണുവിന്റെ അനുയായികളാണ്. കെ മുരളീധരനും റോജി എം ജോണും മാത്രമാണ് വി ഡി സതീശനോട് ആഭിമുഖ്യമുള്ളവര്. മന്ത്രിമാരെ നിശ്ചയിക്കാൻ സീനിയോറിറ്റി ആയിരുന്നു പ്രധാന മാനദണ്ഡം. എങ്ങനെയാണ് മന്ത്രിമാരെ നമ്മൾ തെരഞ്ഞെടുത്തെന്ന് നോക്കുമ്പോൾ സീനിയോറിറ്റി ആദ്യ ഘടകം. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള 9 പേരും പുതുമുഖങ്ങളായിരിക്കും. ഇവരിൽ നിന്ന് എം ലിജു, ബിന്ദുകൃഷ്ണ, ഒ ജെ ജനീഷ് എന്നിവർ മന്ത്രിസഭയിലെത്തി. ചെന്നിത്തല തന്നോടൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് കൂടി മന്ത്രിസ്ഥാനത്തിനായി ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. RSC ടിക്കറ്റ് പോലെ കെ തുളസിയെ പകുതി കാലാവധിയാകുമ്പോൾ മാറ്റി IC ബാലകൃഷ്ണന് അവസരം നൽകുമെന്ന് ഏകദേശ ധാരണയും ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെ തുളസിയും ഒ ജെ ജനീഷുമാണ് അപ്രതീക്ഷിതമായിട്ട് മന്ത്രി പട്ടികയിലേക്ക് വന്നത്. പട്ടിക വിഭാഗത്തിനും ജനിതയ്ക്കും രണ്ടു വീതം മന്ത്രിമാർ വേണമെന്ന് AICC നിർദ്ദേശിച്ചു. അനിൽകുമാറിന് പുറമെ രണ്ടാം മന്ത്രിയായിട്ട് IC ബാലകൃഷ്ണന്റെ പേര് ചെന്നിത്തല നിർദ്ദേശിച്ചു. VP സജീന്ദ്രന്റെ പേരും ഉയർന്നു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സിദ്ദിഖ്, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത് അവരുടെ പേരും ചർച്ചയായി. VD സതീശൻ ഷാനിമോൾക്കായിട്ട് നിലകൊണ്ടു, രമേശ് ചെന്നിത്തല അൻവർ സാദത്തിനായിട്ടും. മൂന്ന് മണ്ഡലം മാത്രമുള്ള വയനാട് ജില്ലയിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ നിയോഗിക്കാൻ പ്രയാസം നേരിടുന്നത് ചർച്ച അനിശ്ചിതത്വത്തിലാക്കി. എന്തായാലും മന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ ആ ഒരു ഗംഭീര ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും
2: വേണുവിനെ ഞങ്ങൾ മറക്കില്ല. നമ്മുടെ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുന്നത് ഇത്ര ദിവസം വൈകിപ്പിച്ച ഞങ്ങൾ മറക്കുമോ?
1: എന്താണേലും നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഹാപ്പി ഫേസസ് സത്യം പറഞ്ഞാൽ ടി വിയിൽ ഇപ്പൊ കാണുന്നു.
2: ഹാപ്പി അല്ലാത്തൊരു ഫേസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. തൃത്താലയുടെ MLA എല്ലാം ഒറ്റ വാക്കിൽ ഒതുക്കി VT ബൽറാം. ഇന്നലെ ഇങ്ങനെ മന്ത്രിമാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പം VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആ സമയത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പടം ഇട്ടിട്ട് തൃത്താലയുടെ MLA, തൃത്താലയുടെ മന്ത്രി ആയിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ ഒരു അമർഷവും വിഷമൊക്കെ ഉണ്ടാകും, പക്ഷെ ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം വേറൊരു പരാമർശത്തിനും നിൽക്കാതെ തൃത്താലയിൽ നേടിയ അട്ടിമറി വിജയം പരിഗണിക്കപ്പെടാതെ പോയതിൽ പ്രതിഷേധവും പ്രതികരണവും സമൂഹ മാധ്യമത്തിൽ ഒറ്റ വാക്കിൽ ഒതുക്കി VT ബൽറാം. തൃത്താലയുടെ MLA എന്ന ഒറ്റ വാക്കാണ് ബൽറാം കുറിപ്പിൽ പങ്കുവച്ചത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ കഴിയുമ്പോൾ ബൽറാമിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാം, മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നാണ് ഒരു അഭിപ്രായം. ഒന്ന്, ഒരു യുവ നേതാവ്, LLB അതുപോലെ നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ, മാധ്യമങ്ങളോട് സംസാരിക്കാൻ, ഉന്നതതല സംഘവുമായിട്ട് നല്ല ഇന്ററാക്ഷൻ ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു വ്യക്തി ഇങ്ങനെ പുറത്തിരുത്തരുത്.
1: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഈ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ എല്ലാവരും പോയി കണ്ട ഒരു, ഇത് യൂഷ്വലി അങ്ങനെ ഒരു പതിവുള്ളതാണോ? എല്ലാവരും പോകും,
2: എല്ലാവരും പോയി കാണാറുണ്ട്. കഴിഞ്ഞ തവണ പോയി കാണാൻ പിണറായി വിജയൻ ഒരാളില്ലായിരുന്നു, കാരണം അദ്ദേഹം തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് ഇത് വാർത്തയായില്ല എന്ന് മാത്രമേ. മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് പിണറായി വിജയൻ അധികാരമേൽക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കാണുന്നതും ഉമ്മൻചാണ്ടിയും ഭാര്യയും കൂടി സ്വീകരിക്കുന്നതും വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്നതും ഏറ്റവും സന്തോഷമുള്ള പിണറായിയുടെ ഉമ്മൻചാണ്ടിയുടെ മുഖങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പലരും കാലാകാലങ്ങളായിട്ട് ബോധപൂർവം ചിലത് മറക്കും, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു കീഴ്വഴക്കമാണ്, ഇതൊരു സൗഹൃദം പങ്കിടലാണ്. ഒരധികാരം മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ഒരാശീർവാദം വാങ്ങിക്കുന്നത്, ഒരു സൗഹൃദം പുതുക്കുന്നതും. അങ്ങനെ പിണറായി വിജയന്റെ ഒരു ചിരി നമ്മൾ അന്നും കണ്ടിരുന്നു. അപ്പോൾ ആ ഫോട്ടോയും ആ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് നമ്മൾ ഇട്ടു തരാം കേട്ടോ. അതൊക്കെ ഉള്ളതാണ്, അല്ലാതെ പുതുതായിട്ട് തമിഴ്നാട്ടിൽ വിജയി ചെയ്തുകൊണ്ട് ആ ഒരു ഇത് ഇങ്ങോട്ടേക്ക് വന്നതൊന്നും അല്ല. ഇതൊരു പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പ്രഭാവമുള്ള ഒരു സമയമാണ്, അതുകൊണ്ട് ഇത് കൂടുതലായി കൂടുതലായി ആളുകളിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്ട് 1 മില്യണിലേക്ക് അടുക്കുകയാണ്. അത്ര വലിയ ആൾക്കാർ സ്വീകരിക്കുന്ന എന്താണെന്നറിയോ, അതിന്റെ മഹത്വവും അതിന്റെ സന്ദേശവും അതിന്റെ സൗഹൃദവും അതിന്റെ നന്മയും ആ ഒരു കാഴ്ച നൽകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് ആളുകൾ.
1: അത് മാത്രമല്ല, മിനിപ്പോ പറഞ്ഞ വലിയൊരു വാലിഡ് പോയിന്റ് ആണ് സോഷ്യൽ മീഡിയ. 10 കൊല്ലം മുന്നേ ഇതൊന്നും കാണാനായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കയറുന്നത്. അന്നൊരു പക്ഷെ TV വന്നു പറയും. അപ്പൊ ഞാനതാണ് ചോദിച്ചത്, കാരണം ഇങ്ങനെ എല്ലാവട്ടം പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരും എല്ലായിടത്തും പോകുന്നത് കാണുന്നത് വ്യക്തമാണ്, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ നിമിഷത്തെ മൊമെന്റ്സ് സോഷ്യൽ മീഡിയയിൽ കാണാവുന്നതുകൊണ്ട് അത് ഭയങ്കര വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കും.
2: അതേപോലെ തന്നെ ഇപ്പൊ വരുന്ന ഒരു സംഭവമാണ് കടക്കുപുറത്ത് എന്നാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം BD സതീശൻ ഒരു യോഗം നടക്കുമ്പോൾ അവരെ പുറത്തേക്ക് നിർത്തു, അതായത് കുറച്ചുകൂടെ സൗമ്യമായിട്ടാണ് ഉപയോഗിച്ചത്. അർത്ഥം രണ്ടും ഒന്ന് തന്നെയാണ്, കടക്കുപുറത്ത് എന്നത് പിണറായിയുടെ ഒരു കാർക്കശ്യമുള്ള ഭാഷയും അവരോട് പുറത്ത് നിൽക്കാൻ പറയും എന്ന് പറയുന്നു, രണ്ടിനും അർത്ഥം കയറണ്ട.
1: യാത്രക്കാരെ ശ്രദ്ധിക്കാതെ ശ്രീനിവാസൻ മോനെ ഒരു ബിരിയാണി വാങ്ങിച്ചോട് ഞാൻ തെളിയെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ.
2: അത് തന്നെയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് നമ്മള് ഓരോരുത്തരുടെ ശരീരഭാഷയോ ഓരോരുത്തർ പറയുന്നതിനൊന്നും വിമർശിക്കില്ല. ചില സമയത്ത് കടക്ക് പുറത്ത് പറഞ്ഞു പോകും, ചില സമയത്ത് VD സതീശനായാലും ഏറ്റവും സൗമ്യ മുഖായാലും അതേ പറയും, അവരൊന്ന് വിളിച്ചു പുറത്താക്കൂ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറയും. അപ്പൊ അതിനൊക്കെ ആ സ്പിരിറ്റിൽ എടുത്താൽ മതി, കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറയുന്നൊക്കെ ഇന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കേൾക്കാം. അതൊക്കെ അതിന്റെ രീതിയിൽ മാത്രം എടുക്കാതെ ഒരു നേതാവിനെ അത് വെച്ചിട്ട് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്തായാലും പിണറായി സർക്കാരിന്റെ അവസാന വിവാദ ശുപാർശകൾ VD സർക്കാർ റദ്ദാക്കും, AG നിയമനം പരിഗണിക്കുമെന്നാണ് പറയുന്നത്. പിണറായി സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ശുപാർശകളായിരിക്കും പുതിയ സർക്കാർ റദ്ദാക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ശുപാർശ ചെയ്തതും പരാതികളുടെ പേരിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതുമായ ഉത്തരവുകൾ തിരിച്ചെടുക്കാൻ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ആവശ്യപ്പെടും എന്നാണ് പറയുന്നത്. ഇന്ന് മന്ത്രിസഭായോഗം നടക്കും, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള കുറെ പ്രഖ്യാപനങ്ങൾ വരും. പക്ഷെ അതിന് മുമ്പേ മെയ് 15 തൊട്ടിട്ട് സൗജന്യ യാത്ര പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട് എന്തൊക്കെ പുകില്ല. പാവം നമ്മുടെ കണ്ടക്ടർമാരുടെ അവസ്ഥ എനിക്ക് സങ്കടമായി.
3: തീർച്ചയായിട്ടും അല്ല, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഈ ആ ചേച്ചിയാണ് അത് എടുത്തു കൊടുത്തത് അല്ലേ, അവർക്ക് കിട്ടുന്ന ഒരു ശമ്പളത്തിൽ നിന്ന്. എന്നിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങള് നേടിയെടുത്തു. എന്താണ് നേടിയെടുത്തത്? അവരുടെ ശമ്പളം നേടിയെടുത്തു.
2: അതിലെന്ത് ലോജിക്കാണുള്ളത്? മെയ് 15 പറഞ്ഞു ശരിയാണ്, ആ ഒരു മന്ത്രിസഭ അധികാരം വിൽക്കുന്നതിൽ കുറച്ച് സമയം എടുത്തു. പക്ഷെ നിശ്ചിത സമയമൊന്നും പിന്നിട്ടിട്ടൊന്നും പോയിട്ടില്ല. അതായത് സമയം ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടിട്ടൊന്നും പോയിട്ടില്ല, കുറച്ച് സമയം എടുത്തിരുന്നു. പിണറായി സർക്കാരും അതുപോലെ എടുത്തിരുന്നു. കാരണം പിണറായി തന്നെയാണ് മുഖ്യമന്ത്രി, അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ സമയം എടുത്തില്ല. ആർക്കും പറയാനുണ്ടായില്ല. ഇവിടെ എന്ന് വെച്ചാൽ പിണറായിയിൽ നിന്ന് അധികാരം കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന രീതിയിലൊരു ചർച്ച വന്നു. പക്ഷെ മെയ് 15 എന്ന് പറഞ്ഞിട്ട് ആ 15-ാം തീയതി തന്നെ ബസ്സിൽ കയറുക, എന്നിട്ട് ആ പാവം കണ്ടക്ടറോടും പിന്നെ വനിതാ കണ്ടക്ടർമാരുടെ ഒക്കെ അവസ്ഥ കാണാനും അവരെ കൈ, അവർ പറഞ്ഞ വാക്കുണ്ട്, ഞങ്ങൾക്ക് ഇവരെ പുറത്തേക്ക് ഇറക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് ഇവർക്ക് സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റൂല, ഞങ്ങൾ ഇവരെ ടിക്കറ്റ് എടുക്കാതെ കൊണ്ടുപോയാൽ കള്ളയാത്രയാവും അല്ലേ, ഇതൊക്കെ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് യഥാർത്ഥത്തിൽ തോൽപ്പിച്ചത് അല്ലെങ്കിൽ വിജയിപ്പിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് വിജയം ഉണ്ടായത്? നമ്മളിപ്പോ വേവോളം കാത്തുന്നില്ലേ? സർക്കാരിന്റെ ഒരു ഉത്തരവ് വരണ്ടേ, സൗജന്യ യാത്ര ഇന്ന് തോന്നി, അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിൽ രാവിലെ കയറി എല്ലാ ബസ്സിലും.
3: അത് വെച്ച് നോക്കുകയാണെങ്കിൽ ജെൻസുകൾ എത്രയോ മാന്യമായിട്ടാണ് മോഡിഫിക്കേഷന്റെ കാര്യം പറഞ്ഞത്. അന്ന് തൊട്ട് അവർ വണ്ടി എടുത്ത് വെളിയിൽ ഇറങ്ങിയായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞില്ലേ എല്ലാത്തിനും സമയമുണ്ടല്ലോ.
2: വി സതീഷിനും അറിയാം, അതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം, ബോധ്യപ്പെടുത്താനും അറിയാം. അതിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ പറ്റുമെങ്കിൽ കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജെൻസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില മോഡിഫിക്കേഷനുകൾ ചിലപ്പോൾ അനുവദിക്കുമായിരിക്കും. അതായത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മോഡിഫിക്കേഷനുകൾ അനുവദിക്കുമായിരിക്കും.
3: ഒരാൾക്ക് അപകടമരമില്ലാത്ത കാര്യങ്ങളാണ് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, ഒരു പക്ഷെ അദ്ദേഹം അത് അനുവദിച്ചു കൊടുത്താലോ? ചെറിയ കാര്യങ്ങളായിരിക്കും വേണ്ടത് അല്ലേ? എനിക്കൊരു സമയം കൊടുക്ക, അദ്ദേഹം പഠിച്ചത് വിശദമായിട്ട് ചെയ്യട്ടെ. എന്താണേലും ആ എനിക്ക് ഏറ്റവും വിഷമം ആ ചേച്ചിയുടെ ഭാഗത്തു നിന്നാണ് ആ പാതി ഇത് എടുത്തു കൊടുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായമുള്ള. വി ഡി സതീശനൊക്കെ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിഹരിച്ചു കൊടുക്കണം അല്ലേ? അവരുടെ ശമ്പളത്തിൽ നിന്ന് അത് ഒഴിവാക്കാൻ പാടില്ല.
2: ഗതാഗത മന്ത്രി എത്രയും പെട്ടെന്ന് അവരുടെ ആ ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് ചെലവായിരിക്കുന്നത് അവർക്കൊക്കെ ഇത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് പാവം അവർക്ക് പൊതുവെ അവർക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നു.
3: അത് മാത്രമല്ല, ആ സമയത്ത് ആ ഒരു പ്രശ്നം മാനേജ് ചെയ്ത പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കണം.
2: അവരൊന്നും ഇറക്കി വിടുകയല്ല ചെയ്തത്, അവർ തർക്കിക്കാൻ നിന്നില്ല.
3: അതെ, നമ്മൾ പലപ്പോഴും MNC-യിലൊക്കെ പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതാണ് എക്സാക്ട്ലി അത് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു.
2: യെസ്, എന്തായാലും നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ ആൾക്കാരുടെ കുത്തൊഴുക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
3: 3 മിനിറ്റ് മാത്രമേ കേട്ടോ, 9 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറയുന്നത്.
2: ആയിക്കോട്ടെ, 9 മണിക്ക് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഭയങ്കര ഒരു സ്റ്റാമ്പേഡ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ ആൾക്കാർ ഒഴുകിയെത്താൻ നിയന്ത്രിക്കാൻ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴയുടെ ഒരു അന്തരീക്ഷം ഏതാണ്ട് ഉണ്ടെന്ന് പറയുന്നു. അതിനെ കടത്തിവെട്ടുന്ന ആവേശം നഗരവീഥിയിലുണ്ട്. സെക്രട്ടേറിയറ്റും പരിസരവും ഒക്കെ തൂവെള്ള വസ്ത്രധാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. UDF പ്രവർത്തകരുടെ ഒഴുക്കുണ്ട്. സത്യപ്രതിജ്ഞ നാൾ അറിഞ്ഞപ്പോൾ മുതൽ KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവൻ, കന്റോൺമെന്റ് ഹൌസ്, മുതിർന്ന നേതാക്കളുടെ വീട്ടിലൊക്കെ തടിച്ചുകൂടിയ പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. 120,000 പേർക്ക് പ്രവേശനം നൽകാൻ ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചെങ്കിലും പിന്നീട് അത് നിയന്ത്രിച്ചിട്ടുണ്ട്. നിലവിൽ 15,000 പേർക്കാണ് സത്യപ്രതിജ്ഞ സ്റ്റേഡിയത്തിനുള്ളിൽ ഇരുന്ന് കാണാൻ കഴിയുന്നതെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാവുന്നവരുടെ എണ്ണം 25,000 മഴ പെയ്താലും ബുദ്ധിമുട്ടുണ്ടാകാതെ കൂടുതൽ പേർക്ക് ചടങ്ങുകൾ കാണാനുള്ള ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് DCC മുൻ പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചു. രാവിലെ നമ്മുടെ ഇന്ത്യയിലെ സമയം 7 മണി തൊട്ടിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് LED സ്ക്രീനുണ്ട്. KPCC ഓഫീസ് എല്ലാ സ്ഥലത്തും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ എല്ലാം. ഇവിടെ ഗൾഫിലൊക്കെ ഇന്നലെ എന്തൊക്കെ ആഘോഷമായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ഓരോരുത്തരായിട്ട് കേക്ക് മുറിക്കുന്നു, ആഘോഷം, പാട്ട്, ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കോൺഗ്രസ് UDF അനുകൂല സംഘടനകളും മുസ്ലിം ലീഗ് സംഘടനകളും വലിയ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട്. ആഘോഷിക്കട്ടെ, ഇത് അവരുടെ കാലപക്ഷക്കാര്.
3: ഈ മറ്റൊരു വാർത്ത, ഇപ്പൊ ദേവികുളം മുൻ MLA AK മണി അടങ്ങുന്ന സംഘത്തിന്റെ വാഹനം അപകടത്തിൽ പെട്ടെന്നുള്ള ഒരു വാർത്ത ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സംഭവം തലസ്ഥാനത്തിലേക്ക് വരുന്ന വഴിയായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഇപ്പോ വന്നൊരു വാർത്തയായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെ കൂടുതൽ പ്രത്യേകിച്ച് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. വാഹനം, ചെറിയ പരിക്കുകൾ ആ വാഹനത്തിന് കാണുന്നു, മറ്റുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല.
2: എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അല്ലേ.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ നമ്മുടെ ഗൾഫിലെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ യുഎയിൽ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായിട്ടുള്ള ഒരു ഡ്രോൺ ആക്രമണമുണ്ട്. നമ്മുടെ യുഎ അതിന് ഇന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ യുഎ കോൾസ് ഡ്രോൺ സ്ട്രൈക്ക് നിയർ ബറാക്ക ന്യൂക്ലിയർ പ്ലാന്റ് ടെററിസ്റ്റ് ആക്ട് എന്ന്. ആദ്യമായിട്ട് യുഎ ഭീകരാക്രമണം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം വലിയൊരു വിഷയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ബറാക്ക ആണവ നിലയത്തിന്. ആണവ വികിരണ സാധ്യതയൊന്നുമില്ല, ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒന്നടങ്കം ഈ ഒരു ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളെ ചെറുക്കാൻ കരുത്തുണ്ടെന്നും ആരുടെയും സംരക്ഷണത്തിന് കാത്തു നിൽക്കില്ല എന്നും യുഎ രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാൻ നമ്മുടെ യുഎ പൂർണ്ണ സജ്ജമാണ്, ആരും പേടിക്കേണ്ട. ഫെബ്രുവരി 28 മുതൽ യുഎക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ രാജ്യം ശക്തമായിട്ടുള്ള ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ മേഖലകൾ ലക്ഷ്യമിട്ട് 3000 മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാൻ ഇതുവരെ യുഎക്ക് നേരെ തൊടുത്തത്. ഇതിൽ 551 ബാലിസ്റ്റിക്, 29 ക്രൂസ് മിസൈൽ, 2265 ഡ്രോണൊക്കെ നമ്മുടെ യുഎക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ആക്രമണങ്ങളിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുണ്ടാവുകയും ചെയ്തു. എന്തായാലും ഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി വിദേശകാര്യമന്ത്രിമാരുടെ ആ ഒരു യോഗത്തിൽ യുഎ വളരെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖ്ചിയും അവിടെയുണ്ട്. യുഎക്ക് പുറമെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും സൗദിക്ക് നേരെയൊക്കെ ഇന്നലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വീണ്ടും മേഖല ഒരു അസ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഈ വീക്കെൻഡിന്റെ ഒടുവിൽ കണ്ടത്.
3: തീർച്ചയായിട്ടും നമ്മുടെ കലീസ് ടൈംസിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന മറ്റൊരു വാർത്ത ഓൺലൈനിലാണ്. UAGCC സർജ് ഇൻ ഡിമാൻഡ് ഫോർ വാർ റിലേറ്റഡ് ഇൻഷുറൻസ് ആഫ്റ്റർ റീജിയണൽ കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മഴക്കെടുതി വന്ന സമയത്ത് പിന്നെ ആ ഒരു ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇൻഷുറൻസ് പോളിസി ഹൈ ആക്കിയിട്ടുണ്ടായിരുന്നു പ്രീമിയം. ഇപ്പോൾ വാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിന്റെയും സർജ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ.
2: പ്രധാന വാർത്തയായിട്ട് അതാണ് വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ അത്യാവശ്യ വാർത്തകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യ പേജിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ യുഎയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഷോർട്ട് വിസിറ്റിനായി എത്തിയതെങ്കിലും ബില്യൺ ഡോളറിന്റെ കരാറുകളിലൊക്കെയാണ് ഒപ്പുവെച്ചത്. LNG അതുപോലെ LPG അതുപോലെ സംഭരണശാലകൾ ഒരു കോടിക്കണക്കിന് വലിയ ബില്യന്റെ ഒക്കെ നിക്ഷേപം നമ്മുടെ ഇന്ത്യയിൽ വരാൻ പോകുന്നു യുഎയുടെ ഭാഗത്തുനിന്ന്. ഇന്ത്യയും യുഎയും തമ്മിലുള്ള സ്നേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയിട്ട് യുഎ പ്രസിഡന്റ് സ്വീകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. ഒരു ബൈ ബൈ ദോസ്ത് ബന്ധമാണ് രണ്ടുപേരും തമ്മിലുള്ളത്. അതൊക്കെ കണ്ട് ഒരു കുഞ്ഞു നേരം ഉണ്ടായെങ്കിൽ യുഎയിൽ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരെ ഇത്രത്തോളം നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തിയതിന്, ഈ യുദ്ധകാലത്ത് സംരക്ഷിച്ചതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യുഎയുടെ പ്രസിഡന്റിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തത്. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു ആകാശത്ത് കണ്ടായിരുന്നു. അതായത് യുഎയുടെ വ്യോമപാതയിലേക്ക് വരുമ്പോൾ യുദ്ധവിമാനങ്ങൾ അകമ്പടി സ്വീകരിച്ചിട്ട് എയർപോർട്ടിലേക്ക് എത്തിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് കൊടുക്കുന്ന ഓണറാണ്, ഒരു ബഹുമതിയാണ്. അപ്പൊ നമ്മുടെ രാജ്യവും യുഎയും തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടം ഏതാന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. ഈ നരേന്ദ്രമോദി കാലഘട്ടം തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പ് ഉണ്ടാകാമില്ലായിരിക്കാം, പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഇന്ത്യ ഏറ്റവും നല്ല രീതിയിൽ വികസിച്ചതും സ്നേഹബന്ധം ഉണ്ടാക്കിയതും സൗഹൃദം ഉണ്ടാക്കിയതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ
3: ഒരുപാട്. ഇപ്പൊ നാട്ടിൽ തന്നെ നോക്കുക, സ്റ്റാർട്ടപ്പുകളുടെ ഒരു കാലഘട്ടം എന്ന് പറയാനുള്ള കഴിഞ്ഞ ഒരു 10 ഒരുപാട് പേർക്ക് അത് വേറെ തന്നെ ഒരു കാര്യം. ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനമായിട്ടാണ് നമ്മൾ അത് കാണുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഈ പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട് ഇവിടെ ഉള്ള ഒരു തോന്നലും അല്ലേ പലപ്പോഴും തോന്നി പോകുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴോ കുറേ അധികം ഇവൻ ശശി തരൂരും ഒക്കെ ആയിട്ടൊരു സംഘം വന്നിരുന്നില്ലേ, ഈ ഒരു ആഘോഷമായിരുന്നു ആ സമയത്തൊക്കെ.
2: നാടിന്റെ പ്രധാനമന്ത്രി വരുമ്പോ പിന്നെ ആ രാജ്യം തന്നെ വരുന്നതിന്റെ ഒരു ഫീലാണ്. വലിയ സന്തോഷത്തിലായിരുന്നു നമ്മൾ. എന്തായാലും നല്ല ഒരുപാട് കരാറുകൾ ഒപ്പുവെക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞു എന്നതാണ് ഒരു സന്തോഷ വാർത്ത. മറ്റൊരു കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അക്ഷയ്, പോസ്റ്റിംഗ് വെഡിംഗ് ക്ലിപ്സ് വിതൗട്ട് ഗസ്റ്റ് കൺസെന്റ്, യുഎ മൽസ് ന്യൂ റൂൾസ് ഓൺ ഷെയറിംഗ് കണ്ടന്റ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അതായത് നമ്മൾ വെഡിങ്ങിനൊക്കെ പോയി പങ്കെടുക്കുന്നു, അപ്പൊ നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നു, പക്ഷേ ആ ഗസ്റ്റുകളുടെ അനുമതി ഇല്ലാതെ അത് സമൂഹ മാധ്യമത്തിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. യുഎയുടെ നാഷണൽ മീഡിയ കൗൺസിലിന്റെ ഉത്തരവ് പ്രകാരം ഇതൊക്കെ തെറ്റായ നടപടികളാണ്. അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോട്ടോ വീഡിയോ സമൂഹ മാധ്യമത്തിൽ ഇട്ടു, അത് വൈറലാവുകയോ വേറെ രീതിയിൽ പോവുകയോ അത് അവർക്ക് മാനഹാനിയോ വേറെ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരത് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അഴിക്കുള്ളിലാകും, നമ്മൾ ഡീപ്പോർട്ട് ചെയ്യും എന്നാണ് ഈ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് ആദ്യ പേജിൽ തന്നെ കൊടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഓർക്കണം. ഇവിടെ ഇരുന്നിട്ട് എന്തോ എഴുതി വിടാം, ഇപ്പൊ വീണ്ടും കൂടുന്നുണ്ട്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആളുകൾക്ക് ബോധം പോയി തോന്നുന്നു എന്തോ എഴുതിയിടാമെന്ന്. പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂടുതലാണ്, രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പിന്നെ നിങ്ങൾ എത്തുന്നത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിലേക്ക്, പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കാര്യത്തിലേക്ക്. വേറൊരു രാജ്യത്തായിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ യുഎയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണ്, ഇതെല്ലാം നമ്മൾ പറയുന്നതാണ്. ആ ബോധം നമുക്ക് ഓരോ ദിവസവും ദിവസവും ഉണ്ടാവും.
3: അല്ല, ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ മെറ്റ റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു. ഈ കുറെ ആദ്യം ആളുകളുടെ അക്കൗണ്ട് പോകുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു, ഇപ്പൊ തെറ്റ് ചെയ്തിട്ട് മിനി പത്മയുടെ ഒരു പോസ്റ്റിന്റെ കീഴെയോ എന്തെങ്കിലും കമന്റ് ചെയ്യുന്ന വിചാരിക്കാം. തെളിവ് സഹിതമാണ് മിനി പത്മ അത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് മെറ്റയ്ക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാൻ ആവും. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാൻ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം വീണ്ടും ഒരു അക്കൗണ്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക, ആ അക്കൗണ്ട് തുടങ്ങിയാലും ഫേസ് റെക്കഗ്നൈസേഷൻ വെച്ച് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് അടുത്ത 6 മാസത്തിലുള്ള അതുമാവും.
2: വിച്ച്
3: മീൻസ് അദ്ദേഹത്തിന് പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരവില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മെറ്റയുടെ AI പോളിസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ തന്നെ ഫോട്ടോസും അതൊക്കെ നിങ്ങളുടെ ടാലൻസും കാണിക്കാനായിട്ട് മറ്റുള്ള ഇൻഫർമേഷൻ അറിയാനും നമ്മൾ നെഗറ്റീവിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കാം.
2: ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗുരുതം ഒക്കെ പോകുന്ന പോക്ക് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടുമ്പോൾ അതിന് വലിയ റീച്ച് ഇല്ലാതിരിക്കും. ഒരു കരിയില ഒരു ഷൂസ് കൊണ്ട് ചവിട്ടി അരക്കുന്ന ആ ശബ്ദം അത് മില്യൻസ് മില്യൻസ് മില്യൻസ് റീച്ച്. അപ്പൊ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് സംശയം.
3: അതെന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി കഴിഞ്ഞാല് ഇത് പലരും അറിഞ്ഞിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഏത് പ്രിഫറൻസ് ആണ് വേണ്ടതെന്നുള്ളത്
2: സെറ്റ് ചെയ്യാം.
3: നമുക്കിപ്പം ന്യൂസ് ആണ് വേണ്ടത്, ന്യൂസ് വേണമെന്നുള്ള ഒരാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും, അത് മാറിയില്ല. അപ്പൊ ആ പ്രിഫറൻസുകൾ ഏതാണെന്നുള്ളത് അൽഗോരിതം നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും.
2: ആളുകൾ പൊതുവേ ഇത് ഇൻസ്റ്റ എടുക്കുന്നു പോകുന്നത് ബാക്കി നോക്കുന്നത്. അതുപോലെ ഇൻസ്റ്റയുടെ ഇൻസ്റ്റൻസ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മൾ എവിടെ ചെന്ന് എന്തെടുത്താലും നമ്മുടെ അനുമതി ഇല്ലാതെ അത് പോസ്റ്റായി പോകുന്ന ആ ദുരന്തം ഇത്തിരി കടന്ന ദുരന്തമാണ്. എല്ലാ സ്ഥലത്തും ഈ ഫോണും എടുത്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹ മാധ്യമങ്ങളെ. കോർട്ട് മേ പാസ് ന്യൂ റൂളിംഗ് ഓൺ പോസ്റ്റിംഗ് ചൈൽഡ്സ് ഫോട്ടോ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ UAE പിന്നെ അങ്ങനെ ഒരു നിയമം കൂടി വരാൻ വേണ്ടിയിട്ട് പോകുന്നു. കുട്ടികളുടെ ഓരോ മൈൽ സ്റ്റോണും കുട്ടികളുടെ ഓരോ ഘട്ടങ്ങളൊക്കെ നമ്മൾ തോന്നിയ പോലെ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, പക്ഷേ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അങ്ങനെ വല്ലാതെ ഇടരുത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകണം എന്നാണ് വാർത്ത. അൽക്കലി സ്ട്രീറ്റ് ടണൽ നൌ 80% കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയെ ഉൾപേജിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഷെയറിംഗ് കണ്ടന്റ് ഓൺ എല്ലാം എനിക്ക് തോന്നുന്നു ഇന്ന് സമൂഹ മാധ്യമങ്ങൾ സംബന്ധിച്ച് ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ വിഷയമായിട്ട് തന്നെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ
3: ഒരുപാട് റിവൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്താ, ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ അധികം സംഭവങ്ങളുണ്ട് അക്കൗണ്ട് ബാൻ ആയി പോകുന്നതിനെ കുറിച്ച്. എനിക്ക് സൂൺ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ നമ്മുടെ പേഴ്സണൽ ID കാർഡ്സുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ തന്നെ എനിക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യമാണത്, കാരണം ഫേക്ക് അക്കൗണ്ടുകൾ കുറെ അധികം പോകും. ആരാരോട് ഇപ്പൊ ഞാൻ മിനി പത്മയോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് പറയാം, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ പോലെ മാറ്റങ്ങളും കാര്യങ്ങളും, പ്രത്യേകിച്ച് UAE നിയമമല്ല ഇന്ത്യയിലെ നിയമമല്ല UAE. അപ്പൊ അത് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
2: നമ്മുടെ നാട്ടിലെ സത്യപ്രതിജ്ഞ നടക്കുന്നതുകൊണ്ട് ഒന്നുകൂടി ആ വാർത്തയിലേക്ക് പോവുകയാണ് ഇപ്പൊ കിട്ടിയ ഒരാൾ അയച്ചെന്നൊരു ഒരു പോസ്റ്റാണ് കേട്ടോ. പിണറായി വിജയനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുള്ളത് അവസാന ഘട്ടത്തിലായപ്പോൾ മരുമോനിസം എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണ്. ഞാൻ എപ്പോഴും ചർച്ചയിൽ ആവർത്തിച്ചിട്ട് നമ്മുടെ ലിസ്ണേഴ്സിനോട് തർക്കിക്കുന്നത് ആ ഒരു വാക്കിനാണ്. അങ്ങനത്തെ ഒരു വാക്ക് നമ്മുടെ ചർച്ചകളിലോ ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. കാരണം മുഹമ്മദ് റിയാസ് അദ്ദേഹം സംഘടനാ തലത്തിലൂടെ SFI-യിലൂടെയും DYFI-യിലൂടെയൊക്കെ വന്ന് മന്ത്രിയായ ഒരു വ്യക്തിയാണ്. പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം മന്ത്രിയായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് പിണറായി വിജയൻ മരുമോനിസം എന്നൊക്കെ ഒരു വൃത്തികെട്ട രീതിയിൽ അതിനെ ആക്ഷേപിക്കുന്നതിനോട് ഒരു കാലത്ത് യോജിക്കില്ല എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഒരാൾ അയച്ചേക്കാണ്, ഇപ്പോഴത്തെ മന്ത്രിസഭ നിങ്ങളൊന്ന് നോക്കൂ, കെ കരുണാകരന്റെ മകൻ മന്ത്രി, TM ജേക്കബിന്റെ മകൻ മന്ത്രി, സീതി ഹാജിയുടെ മകൻ മന്ത്രി, ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ മന്ത്രി, ബേബി ജോണിന്റെ മകൻ മന്ത്രി, VK ശ്രീകണ്ഠന്റെ ഭാര്യ മന്ത്രി. ഇപ്പൊ എന്താ ആർക്കും പ്രശ്നമില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്. എന്തായാലും അത് നിങ്ങൾ നിങ്ങളുടെ സൈഡിലിടങ്ങളിൽ ആഘോഷിക്കുക, ആഘോഷിക്കാതിരിക്കുക ചെയ്യട്ടെ. പക്ഷെ ഒരു കാരണവശാലും ഒരാളുടെ ഭാര്യ മന്ത്രിയായതുകൊണ്ടോ ഒരാളുടെ പിന്നെ മരുമകൻ മന്ത്രിയായതുകൊണ്ടോ അതിനൊന്നും കുടുംബകാര്യമായിട്ട് ഇതാക്കണ്ട. അദ്ദേഹം നല്ല മന്ത്രിയാണോ അത് മാത്രം നോക്കിയാൽ മതി. VK ശ്രീകണ്ഠൻ നല്ലൊരു MP ആണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സംഘടനാ രീതിയിലൂടെ ഉയർന്നു വന്ന സ്ത്രീയാണ് അവരുടെ ഭാര്യ എന്ന് പറഞ്ഞ തുളസി. നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ഒരു സ്ത്രീ. അവർ മന്ത്രിസഭയിലേക്ക് വരട്ടെ, അവരെന്ന മന്ത്രി അവരെന്ന വ്യക്തിയെ മാറി നിർത്തിയിട്ട് നിങ്ങൾ കാണും. ബാക്കിയുള്ളത് കെ മുരളീധരൻ മറ്റൊക്കെ നിങ്ങളുടെ ചർച്ചയ്ക്കായിട്ട് നമ്മൾ വിട്ടു തന്നിരിക്കുന്നത്. അപ്പോഴും ചാണ്ടി ഉമ്മൻ ഇല്ല കേട്ടോ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ മകൻ ഇല്ല എന്നും കൂടെ നിങ്ങൾ
3: ഓർക്കും. ഏറ്റവും നല്ല ഭരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് തെരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തവരിൽ നിന്നല്ലേ മന്ത്രിയാക്കിയത്.
2: അതുപോലെ നമ്മുടെ കെ മുരളീധരൻ വൈദ്യുതി മന്ത്രി വേണ്ട, എനിക്ക് ആരോഗ്യം ദേവസ്വം വന്നാൽ മതി എന്ന്. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു മുരളീധരനെ സംബന്ധിച്ചിട്ട് അതൊരു മധുര പ്രതികാരമാവുമായിരുന്നു. വൈദ്യുതി മന്ത്രിയായിട്ട് ഇരുന്നിട്ടാണ് 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണക്കേട് അദ്ദേഹം സ്വന്തമാക്കിയത്, ഒരു മന്ത്രിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്നുള്ളത്. ശരിക്കും അദ്ദേഹം ഇപ്പോൾ വൈദ്യുതി മന്ത്രിയായിട്ട് ഒരു ദിവസം കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു മധുര പ്രതികാരം അറിഞ്ഞില്ലായിരുന്നു. താങ്കൾ മറന്നുപോയോ പണ്ട് താങ്കൾ വൈദ്യുതി മന്ത്രിയായിരുന്ന കാര്യം? ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആദ്യം അദ്ദേഹത്തിന് വൈദ്യുതി കിട്ടിയപ്പോൾ, അയ്യോ ഇതൊരു വലിയ വാർത്തയല്ലേ, വലിയൊരു സംഭവമല്ലേ, വർഷങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഒരു തനിയാവർത്തനത്തിൽ അദ്ദേഹം അത് നല്ല രീതിയിൽ ഒരാളെ തോൽപ്പിച്ച് ശരിയായ മാർഗത്തിലൂടെ നിയമസഭയിൽ അധികാരത്തിൽ വന്നിട്ട് വൈദ്യുതി മന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, പക്ഷെ അദ്ദേഹത്തിന് അറിയാം വൈദ്യുതിയേക്കാൾ നല്ലത് ആരോഗ്യം ദേവസ്വമാണെന്ന്. അപ്പൊ ആ വകുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉറച്ചു നിന്നു, അത് കൊടുക്കുകയും ചെയ്തു.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അവിടെ നോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മോഡിഫിക്കേഷന്റെ കാര്യം നോക്കിയപ്പോൾ വി ഡി സതീശന്റെ ഒരു
2: ഒരു
3: എക്സ്പ്രസ് കണ്ടല്ലോ, അതിന് ഇമോജി ഇതൊരു പറഞ്ഞു.
2: പണ്ട് വേറൊരു ഇമോജി ഉണ്ടായിരുന്നു വി ഡി സതീശൻ, അത് ഞാൻ വീഡിയോ ഓണറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് ഭയങ്കര വൈറൽ കേൾക്കുന്ന പലർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും വി ഡി സതീശന് ഏറ്റവും നല്ല ഇമോജിയിൽ ഒന്ന് അതാണ്. പഴയ വി ഡി സതീശന്റെ ആ ഇമോജി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കും, അക്ഷയ കാണട്ടെ.
3: നമ്മുടെ രാവിലെ കുറെ നേരം നമ്മുടെ ന്യൂസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും പത്രങ്ങളൊക്കെ ഒരുവിധം എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണല്ലോ ഹോം 92.2 FM നിങ്ങൾ പ്രസ് ക്ലബ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു സോങ് കേട്ടിട്ട് ഓടി നമുക്ക് തിരിച്ചു വരാനാണ്. അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സും സത്യപ്രതിജ്ഞയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസ് അവേഴ്സിലും മിനി പത്മ നിങ്ങളെ നേരിട്ട് തന്നെ അറിയിക്കുന്നതാണ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിലേ ഇപ്പൊ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ പോകുന്ന ഒരു വിചാരിക്കുക, എന്താണ് ഇന്ന് വലിയ രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഇല്ലല്ലോ. പക്ഷേ എന്നാലും വണ്ടി ഇന്ന് ചെറുതായിട്ട് സ്ലോ മൂവിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു, കാരണം ഷാർജ ഭാഗം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ മൂവിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ സ്ലോ മൂവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീണ്ട് നീണ്ട് നീണ്ട് കിടക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിർദിഫ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ടുവേർഡ്സ് നമ്മൾ ഡി എസ് ഒയിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റ് കാണുന്നുണ്ട്, ആ ഭാഗത്തേക്ക് എത്തുന്ന സ്ഥലത്തുനിന്ന് 4 ആക്സിഡൻസ് ആണ് ഒരുമിച്ചുണ്ടായേക്കുന്നത്. അപ്പോൾ ആ ആക്സിഡൻസിനെ തുടർന്നാണ് അവിടെ ഇപ്പോൾ ഒരു കഞ്ചഷൻ, നല്ല രീതിയിൽ അവിടെ കഞ്ചഷൻ രൂപപ്പെട്ട് വരുന്നുണ്ട്. അവിടെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് പുറയിലോട്ടും 2 ആക്സിഡൻറ്റ്, അത് ഇതിനോട് റിലേറ്റഡ് അല്ല കേട്ടോ, 2 ആക്സിഡൻസ് മുഹൈസിനെ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എൻറ്റയർ സ്ട്രെച്ച് അതാണ് ഈ ഒരു സ്ലോ മൂവിങ്ങിൻ്റെ കാരണം ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ. ഇനി അല്ലിയത്തെ ടോൾ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഏറ്റവും രാവിലത്തെ സമയത്ത് കാണുന്ന പോലെ. പക്ഷേ ഇന്ന് എമിറേറ്റ്സ് റോഡിൽ എല്ലാ ദിവസത്തിനെക്കാട്ടിലും കൂടുതൽ ഒരു കഞ്ചഷൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് അത് വഴി പോകുന്ന ആളുകളൊക്കെ എന്താണ് അവിടെ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, കാരണം എനിക്ക് വേറെ ഇതുവരെ റിപ്പോർട്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മുടെ വാട്സാപ്പിൽ കിട്ടിയിട്ടില്ല. 0585829220 ഇതാണ് നമ്മുടെ നമ്പർ. ആര് പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അൽഖേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെയും സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ അജ്മാനിൽ നിന്ന് ഷാർജയിലേക്ക് കയറാനൊക്കെ ഇപ്പോൾ വലിയ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ്, പ്രശ്നം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇല്ല, പ്രശ്നം വലിയ രീതിയിൽ കാര്യമില്ല. ഷാർജ അത്യാവശ്യം ജാം പാക്ഡ് ആണ്. പിന്നെ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് വരുന്ന ആ റോഡിൻ്റെ അവിടെ റൗണ്ട് ബോട്ടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, ചെറിയൊരു സ്ലോ മൂവിങ് അവിടെയുണ്ട്. ഇത് അത്രയേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് തരാം.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം. 21 മന്ത്രിസഭ, 2 വനിതാ മന്ത്രിമാർ. ബറാക്ക ആക്രമണം ഭീകരാക്രമണത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് UAE. ഗൾഫിൽ ബലിപെരുന്നാൾ 27, കേരളത്തിൽ 28. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി VD സതീശൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UDFിന്റെ 21 മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക എന്നിവർ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ആവേശക്കടലായി മാറിയിരിക്കുകയാണിപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയം. ആഘോഷമാക്കി UDF പ്രവർത്തകർ. സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയിൽ VVIP കൾക്കും ഇരിപ്പിടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്ഭവനുമായി ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് കർശന നിർദ്ദേശവുമായി ലോക്ഭവൻ. അതിനിടെ രംഗത്ത് സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. മറ്റുള്ളവർ വേദിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ലോക്ഭവൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശപ്രകാരമുള്ള ക്രമീകരണം സ്റ്റേജിൽ ഉണ്ടാകണമെന്നാണ് ലോക്ഭവൻ അറിയിച്ചിരിക്കുന്നത്. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് 20 മന്ത്രിമാരുടെ പട്ടിക ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറിയത്. VD സതീശൻ, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, എം ലിജു, റോജി എം ജോൺ, ടി സിദ്ദിഖ്, OJ ജനീഷ്, KA തുളസി, PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് മന്ത്രിമാർ. അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിമാരാകുമെന്നാണ് അറിയുന്നത്. ആദ്യം അനൂപും പിന്നീടുള്ള 2.5 വർഷം മാണി സി കാപ്പനും മന്ത്രിമാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയുമാകും. വകുപ്പ് വിഭജനത്തിൽ ഇടഞ്ഞ കെ മുരളീധരന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം. നേരത്തെ നിശ്ചയിച്ച വൈദ്യുതി വകുപ്പിന് പകരം മുരളീധരൻ ആവശ്യപ്പെട്ട ആരോഗ്യവകുപ്പും ഒപ്പം ദേവസ്വവും നൽകും. വൈദ്യുതി വകുപ്പെങ്കിൽ ചുമതലയേൽക്കാനില്ലെന്നും സത്യപ്രതിജ്ഞയ്ക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കിയതോടെയാണ് നേതൃത്വം വഴങ്ങിയത്. VD സതീശൻ മന്ത്രിസഭയിൽ ആരോഗ്യവകുപ്പാണ് മുരളീധരൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സതീശൻ മന്ത്രിസഭയിലെ വകുപ്പുകൾ KC വേണുഗോപാൽ വിഭാഗം കൈയടക്കിയതോടെയാണ് മുരളീധരന് വകുപ്പ് നഷ്ടമായത്. KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ഭാഗമായ അനിൽകുമാറിന് ആരോഗ്യം നൽകാൻ നീക്കമുണ്ടായി. വകുപ്പിൽ എതിർപ്പറയിച്ച മുരളീധരൻ വൈദ്യുതി ഇല്ലെങ്കിൽ ചുമതലയേൽക്കാനില്ലെന്ന് വ്യക്തമാക്കി. ഇതോടെ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാം മാധ്യമസൃഷ്ടികളായിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങളാണ് ഉള്ളത്. 2 വനിതാ മന്ത്രിമാർ. സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം കനത്ത സുരക്ഷയിൽ സെൻട്രൽ സ്റ്റേഡിയം. മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിയുക്ത മന്ത്രിമാരും നിയുക്ത MLAമാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നിയുക്ത MLA ജി സുധാകരനും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നു. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പാകും. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അപ്പു ജോൺ ജോസഫിനെ ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിക്കാൻ തീരുമാനിച്ചുവെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി. VD സതീശൻ മന്ത്രിസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് 2 വനിതകൾ, ബിന്ദു കൃഷ്ണ, KA തുളസി എന്നിവരെയാണ് കോൺഗ്രസ് മന്ത്രിമാരായി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതലയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവായ ബിന്ദു കൃഷ്ണ ആദ്യമായാണ് മന്ത്രിസഭയിൽ എത്തുന്നത്. പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയായി KA തുളസി ചുമതലയേൽക്കും. ഇവർക്ക് പുറമെ മുതിർന്ന നേതാവ് ഷാനിമോൾ ഉസ്മാനെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായും കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഉണ്ടായി. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൗദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൗദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്. തീരുമാനം വേഗത്തിലെടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് പോസ്റ്റിൽ പറയുന്നു. ഇറാനിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന തരത്തിലുള്ള ചിത്രവും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. AI നിർമ്മിത ചിത്രമാണ് ട്രംപ് പങ്കുവച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ May 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 ഒമാനിലും 27 തന്നെയാണ് ഈദ് അൽ അദാ. ഹജ്ജ് കർമ്മങ്ങൾ May 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദീർഘകാല അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് ഒന്നായി കണക്കാക്കും. IPLൽ രാജസ്ഥാൻ റോയൽസിനെ 5 തകർത്ത് പ്ലേ ഓഫിലെത്താനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തി ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം. 4 5 ബാക്കി നിൽക്കി ഡൽഹി മറികടന്നു. 42 56 റൺസ് എടുത്ത കെ രാഹുലാണ് ഡൽഹിയുടെ ടോപ് സ്കോറർ. IPLൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തകർത്ത് പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ആദ്യം ബാറ്റ് ചെയ്ത് RCB ഉയർത്തിയ 223 റൺസ് വിജയ ലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 20 ഓവറിൽ 8 നഷ്ടപ്പെടുത്തി 199 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. IPLൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം. വൈകിട്ട് ചെന്നൈയിലാണ് കളി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഒരിക്കൽ കൂടി, തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയം സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങി കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളെല്ലാം എത്തി. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. കേരളത്തിന്റെ 13 മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. UDFന്റെ 21 മന്ത്രിസഭ ഇതോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അടുത്ത വാർത്ത 9
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, Studio Clock. ഇപ്പോൾ സമയം 8:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 60%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. 8:15 മിനിറ്റ് May 18 തിങ്കളാഴ്ച. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ എല്ലാവരും കേരളത്തിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയായിരിക്കും നിങ്ങൾ പലരും. എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നമ്മളും ഇവിടുന്ന് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ തരുന്നതാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യമാണ്, നമ്മുടെ സ്കൂൾ റീഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കുട്ടികൾ തിരിച്ച് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള ഇപ്പോൾ ഒരു അനുമതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം നോക്കുകയാണെങ്കിൽ 6-7 ആഴ്ചയായിട്ട് നമ്മൾ ഒരു വിധേനയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസും പ്രത്യേകിച്ച് സ്കൂളുകളിലും കാര്യങ്ങളിലും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, വീണ്ടും അതിൻ്റെ എല്ലാ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യലി ഇത് എന്താ പറയുന്നത്, മോസ്റ്റ് സ്കൂൾസ് ഇൻ ദുബായ് ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MOE അല്ലെങ്കിൽ KHDയുടെ ഒക്കെ പെർമിഷൻ വെച്ചാണ് തന്നെ ഈ ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ പോയിട്ടുള്ളത്. നമുക്ക് നേരത്തെ അറിയായിരുന്നു, ഇപ്പം നേരത്തെ കുറേ ഇൻസ്ട്രക്ഷൻസ് പാരൻസിന് ഉൾപ്പെടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഏതെങ്കിലും വിധേന ഒരു എമർജൻസി അലേർട്ടോ അല്ലെങ്കിൽ സൈറനോ വന്നു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദിത്തം സ്കൂളിലെ ടീച്ചർക്കായിരിക്കും എന്ന് പറയുന്ന കാര്യം. ആ ടീച്ചറായിരിക്കും അതിനകത്തെ എല്ലാ കുട്ടികളെയും നിയന്ത്രിക്കേണ്ടത്. അതിനകത്ത് ഒരു പാരൻ്റ് അവരെ വിളിക്കാൻ വന്നു, അയ്യോ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി വിളിക്കാനുള്ള അധികാരമൊന്നും ഇല്ല എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്കൂൾസിനും അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും പല റൂൾസും കാണുമായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം. നമുക്കറിയാം പല നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ആ കാര്യങ്ങളും ഒച്ചൊക്കെ ആയിരിക്കും നമുക്കിനിയും ഇതിലേക്ക് പോകുന്നത് എന്നുള്ളൊരു കാര്യം. സേഫ്റ്റി പ്രോട്ടോക്കോളിൻ്റെ കാര്യം, റിസർവ് ഇവാക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികളെയും കൂടെ നമ്മൾ പെയ്യെ പെയ്യെ പെയ്യെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും നമുക്ക് വലിയൊരു ആവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും നമ്മുടെ UAE പല സ്കൂളുകളും അതുപോലെ പ്രത്യേകിച്ച് ദുബായിലെ സ്കൂളുകളൊക്കെ തന്നെ KHDയുടെ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും തിരിച്ച് നമ്മുടെ സ്കൂളുകൾ സ്കൂളിലെ കുട്ടികൾ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പോട്ടെ, അവർ കളിക്കട്ടെ, അവരുടെ എന്താ പറയുക അവരുടെ ഇഷ്ട വിനോദങ്ങൾ, അവരുടെ സ്പോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഗെയിംസ് ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ അവർ എക്സ്പ്ലോർ ചെയ്യട്ടെ. കാരണം ഇതൊക്കെ ഒരു അക്കാഡമിക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതിലേക്കാണ് തിരിച്ച് കുട്ടികൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ ഗൈഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ചൊരു സൈറൻ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി അലേർട്ട് വരുന്ന സമയത്തോ എന്താണ് മോൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് മോൾ ചെയ്യേണ്ടത്, അത് നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് പോയി ഇത് കാര്യങ്ങൾ ഇന്നതാണ് ഇന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്കല്ല റോള്, നിങ്ങളുടെ ടീച്ചേഴ്സിനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂട്ടേഴ്സിനാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സിന് തന്നെയായിരിക്കും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങളത് എഡ്യൂക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി പാട്ട് കേട്ടാലും ഏതാണ്ടും നമ്മുടെ നാട്ടിൽ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു ആഘോഷത്തിൻ്റെ സോങ് തന്നെ കേട്ടാലോ. തുടരും എന്ന മൂവിയിലെ നല്ല അടിപൊളി കൊണ്ടാട്ടം സോങ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ് ഹോം 92.2 FM. ഞാനുണ്ടാവും until 11 o'clock and this is your own Akshay.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: സ്വാഗതം. അങ്ങനെ കേരളത്തിന്റെ സത്യപ്രതിജ്ഞ ആ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ സംഭവത്തിൽ ഇന്ന് നമ്മൾ അത് തന്നെയാണ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ മിനി പത്മ.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ്. എന്ത് രസമുള്ള കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഴുവൻ മന്ത്രിമാരും വേദിയിലെത്തിയിരിക്കുന്നു, മുഖ്യമന്ത്രി വേദിയിലെത്തിയിരിക്കുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മത മേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കൾ, എല്ലാവരും ഒരേ സ്വരത്തോടെ ഒരേ സന്തോഷത്തോടെ ആ വേദിയിൽ കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയെ പിന്നെ ആശീർവദിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മത നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള, ഹിന്ദുമത വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ സാധ്യമല്ലേ എന്ന് ഒരു ഒരു സന്തോഷം, ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട്.
1: അല്ല, ഈ നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ആ ഒരു വേദി കണ്ടു കഴിഞ്ഞാൽ ഇതാണ് കേരളം, ഇതാണ് ഞങ്ങളുടെ കേരളം എന്ന് പറയുന്നത്.
2: പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൊക്കെ എടുത്തിട്ട് ഇന്ന് ഏതെങ്കിലും ഒരു ചാനലൊക്കെ വെച്ച് നോക്കണം. കാരണം അത്രത്തോളം നിങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരുകളിലൊക്കെ ചിലപ്പോൾ പ്രതിപക്ഷമോ മറ്റവരൊക്കെ ബഹിഷ്കരിച്ചിട്ടോ വലിയ രീതിയിൽ ഒരു ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഒരു വലിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം സെൻട്രൽ സ്റ്റേഡിയം ഇപ്പം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ആളുകൾ മല്ലികാർജ്ജുന ഖാർഗെ എത്തിയിട്ടുണ്ട്, രേവന്ത് റെഡ്ഡി എത്തിയിട്ടുണ്ട്, തെലങ്കാന കർണാടക മുഖ്യമന്ത്രിമാർ, സിദ്ധരാമയ്യ എത്തിയിട്ടുണ്ട്, DK ശിവകുമാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെ വലിയതായിട്ട് എത്തിയിട്ടുണ്ട്. പ്രിയങ്കാഗാന്ധി MP കേരളീയ വസ്ത്രത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് കേരളത്തിന്റെ ഒരു സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത്.
1: അതെ, അത് മാത്രമല്ല റോഡുകളിൽ വലിയ സ്ക്രീനുകൾ വണ്ടിയിൽ വെച്ചിട്ടുള്ള സത്യപ്രതിജ്ഞ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്ട്രപതിയുടെ വരവ് ഉടനെ തന്നെ
2: അല്പസമയത്തിനകം വന്ന് സത്യപ്രതിജ്ഞ കറക്റ്റ് സമയത്ത് തുടങ്ങേണ്ടതാണ്. നേരത്തെ വേദിയിലൊന്നും അധികം ആൾക്കാർ പാടില്ല, മന്ത്രിമാർ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ വേദിയിൽ എല്ലാവരെയും കാണാം. പക്ഷെ എല്ലാവരും കൈകൊടുത്ത് പുതിയ നേതാക്കൾക്ക് ആശീർവദിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും നേതാക്കളെ താങ്ങാനുള്ള ഒരു ശേഷി അവിടെ ഇല്ല. മാത്രമല്ല ഗവർണറുടെ ലോക്ഭവന്റെ കർശനമായിട്ടുള്ള ഉത്തരവുണ്ട്, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മാത്രമേ വേദിയിൽ പാടുള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ, ഇതാ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് കൈകൊടുത്ത് വണങ്ങി എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ള, എനിക്കൊന്ന് ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പരിച്ഛേദം വേണമെങ്കിൽ നമുക്കിപ്പോൾ കാണാം. അതിൽ BJP കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരവും അതിൻ്റെ ഒരു കൗതുകവും അതിൻ്റെ ഒരു നന്മ കാഴ്ചയും. രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു, അതുപോലെ NK പ്രേമചന്ദ്രൻ ഇരിക്കുന്നു, എല്ലാവരെയും കൊണ്ട് തിങ്ങി നിറഞ്ഞ എന്തൊരു രസമുള്ള കാഴ്ചയാണ്. കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം എന്താണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സാഹോദര്യം, നമ്മുടെ സ്നേഹവും, നമ്മുടെ റെസ്പെക്റ്റും ഒക്കെ എന്താണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഒരു ഭാഗത്ത്, പാണക്കാട് താങ്കൾ എത്രത്തോളം ബഹുമാനത്തോടെയാണ് ഓരോ നേതാക്കൾ വന്ന് കാണുന്നത്, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വന്ന് കാണുന്നത്.
1: ഇതിനകത്ത് വേറൊരു പ്രശ്നം, മന്ത്രിമാരാവാൻ പോകുന്നവരെല്ലാം പിന്നിലത്തെ നിരയിലും ബാക്കിയുള്ളവരെല്ലാം
2: ഗസ്റ്റുകളാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായി കഴിഞ്ഞാൽ അതൊക്കെ മാറി.
1: പ്രിയങ്ക ഗാന്ധി UDFന്റെ ചിഹ്നമായിട്ടാണോ നീല?
2: അതെ, നീലക്കരയുള്ള നമ്മുടെ കസവ് എന്താ സെറ്റ് സാരിയാണ്
1: എടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ നീലയാണ്,
2: അതെ, ഇങ്ങോട്ടേക്ക് വന്നു. എന്തായാലും ഒരേ നിറത്തോടെ ഒരേ മനസ്സോടെ ഇന്നും നമ്മുടെ കേരളം ഉണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ നടക്കും. എനിക്കൊന്ന് എല്ലാ നേതാക്കളും അണിനിരന്നിട്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ് നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി അടുത്തേക്ക് നിൽക്കുന്നു, BD സതീശന്റെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുണ്ട്, വൻ സുരക്ഷയുണ്ട്. രാഹുലിനും പ്രിയങ്കയ്ക്കുള്ള ആ ഒരു വൻ സുരക്ഷയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഉണ്ട്, പക്ഷെ ആ ഭാഗം മുഴുവനായിട്ടും വലിയ സുരക്ഷയിലാണ്. കൈകൾ ഉയർത്തിയിട്ട് കോൺഗ്രസിൽ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഞങ്ങൾ പിടിച്ചേ എന്ന കോൺഗ്രസിന്റെ ആ ഒരു ശക്തിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്, മുതിർന്ന നേതാക്കൾ എല്ലാവരും ഉണ്ട്, PJ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എല്ലാവരെയും അണിനിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിനുശേഷം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഗവർണറുടെ വരവുണ്ട്, അതിനുശേഷം എല്ലാം ചിട്ടപ്പടിയായിരിക്കും കാര്യങ്ങൾ.
1: തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് വലിയ സ്ക്രീനിൽ. നമുക്ക് വലിയ അക്ഷരത്തിൽ കാണാം, ശ്രീ VD സതീശൻ എന്ന് കേരള ഗവൺമെന്റിന്റെ ചിഹ്നത്തോടൊപ്പം ഇങ്ങനെ തലയെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെ നമുക്ക് TV നിന്ന് കാണുന്ന സമയത്ത് കേരളത്തിന്റെ പുതിയ നായകൻ എന്ന് തന്നെ വേണം നമുക്ക് അതിനകത്ത് പറയുന്നത്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ ശ്രീ പിണറായി വിജയൻ,
2: വേണുഗോപാൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. രണ്ടുപേരും ഒരേ നാട്ടുകാരുമാണ്, ഒരേ ജില്ലക്കാരാണ്, കണ്ണൂർ ജില്ലക്കാരാണ്. KC പയ്യന്നൂരാണെങ്കിൽ ധർമ്മടാണ് പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് ഒരേ നാട്ടുകാരും അടുത്തടുത്ത അയൽവാസികളൊക്കെ ഉള്ള അവർ കൗതുകവും സ്നേഹമൊക്കെ പുതുക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം സഹോദരനും സഹോദരി അടുത്തടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പ്രിയങ്കയും രാഹുലും അതുപോലെ വി എം സുധീരൻ അവരുടെ തൊട്ടടുത്ത് ഒരു കിങ് മേക്കർ ഈ ഒരു വിഷയത്തിൽ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വി എം സുധീരന്റെ പേര് എടുത്തു പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ നിർണായക ഇടപെടൽ ചില സമയത്തുണ്ടായി, അതാണ് വി ഡി സതീശനിലേക്ക് എത്തിച്ചത് എന്നാണ് പറയുന്നത്. എന്നാലോ ഡി കെ ശിവകുമാറും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു സൗഹൃദം പുതുക്കലാണ് നമ്മളിപ്പോ കണ്ടത്. അത് കർണാടകയിലെ കിങ് മേക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ദേശീയ തലത്തിലെ ചാണക്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാർ എന്ന് പറയാം.
1: ഡി കെയുടെ കരുതി കിടക്കുന്നത് ബർബറിയുടെ സ്റ്റോളാണ്.
2: സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? വി ഡി സതീഷിന്റെ ഷൂസിന്റെ പൈസയും അത് ഏത് ബ്രാൻഡാണെന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മുടെ
1: പാപ്പരാസികളെ.
2: പുതിയ ജെൻസി വൈബിൽ എല്ലാരും നിൽക്കണം എന്നാണ്. അല്ലാതെ ഈ പഴമയിലേക്കൊന്നും പോകണ്ട. അതേസമയം രാഷ്ട്രീയ ആദർശങ്ങളിൽ നിങ്ങൾ അധികം വെള്ളം ചേർക്കുകയും വേണ്ട.
1: നമ്മള് വന്ന വഴിയിൽ അത് ഏറ്റവും മെച്ചപ്പെടുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. എന്താണ്, എനിക്ക് പല സംസ്ഥാനങ്ങളിലെയും പല നേതാക്കന്മാരും ഉൾപ്പെടെ ഉള്ള കേരളം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു സത്യപ്രതിജ്ഞയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്
2: ശരിക്കും നല്ല നല്ല ഒരു വലിയ വൈകാരികമായിട്ടുള്ള ഒരു കാരണം. 10 വർഷത്തിന് ശേഷം തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ പുറത്തുകൊണ്ട് അകത്തുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയമാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. ആ സ്റ്റേഡിയത്തിന്റെ അകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറത്ത് ആളുകൾക്ക് കാണാൻ വേണ്ടിട്ട് ഓരോ സ്ക്രീൻ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തും സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ തത്സമയം കാണാം ഇന്ദിരാഭവനിലായാലും കോൺഗ്രസിന്റെ ഓഫീസുകളിലായാലും എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ യു എയിൽ അടക്കം എല്ലാവരും എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നുണ്ടാവും അല്ലെ. കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം ലീഗുകാർക്ക് യു ഡി എഫ് നേതൃത്വത്തിന് ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. മത നേതാക്കളൊക്കെ എത്തിയിട്ട് ആശീർവദിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ രാഷ്ട്രീയവും മതവും എല്ലാം നമ്മുടെ കേരളത്തിൽ ഒരേപോലെ ചേർന്ന് പോകുന്നതാണ്. അത് വേർതിരിവൊന്നുമില്ല. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സ്നേഹത്തോടെ പോകുന്ന ഒരു നാട്ടിൽ ഈ കാഴ്ച എന്ന് പറയുന്നത് ഇത് ഒരു അത്യപൂർവ കാഴ്ചയാണ്. ഇനി ഇത് കാണണമെങ്കിൽ ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കണം. ഒരു തുടർഭരണം ഇല്ലെങ്കിൽ ഇനി ഒരു 10 കൊല്ലം കാത്തിരിക്കണം.
1: അത് മാത്രമല്ല, എനിക്ക് ഈ വേദി ഒന്ന് ശ്രദ്ധിച്ചു പദ്മ, കേരളത്തിലെ ജനങ്ങളാണത്. കാരണം ഒരു പാർട്ടിയുടെ കൊടിയൊന്നും അധികം നമ്മൾ അവിടെ കാണുന്നില്ല അല്ലേ. അതൊരു വളരെ
2: പോസിറ്റീവായിട്ടുള്ള
1: ഒരു കാര്യം തന്നെയാണ്. കേരളം മുഴുവൻ ജനങ്ങൾ ഇത് കാണാൻ എത്തിയേക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മഴ ഉണ്ടാവും പറയുന്നത് അതിനാണ് ആ ഷീറ്റ് അവരെ ഓൾറെഡി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എന്താ പറയുക, നല്ല രീതിയിൽ
2: കാണുന്ന കാഴ്ച രാഹുൽ ഗാന്ധി എം ബി ഗോവിന്ദന് കൈ കൊടുക്കും. താങ്ക് യു സോ മച്ച്, തോൽപ്പിച്ച് ഞങ്ങൾ അധികാരത്തിൽ എത്തിച്ചു പറയുന്നുണ്ടാവും. ഞങ്ങൾ അങ്ങനെയൊക്കെ പറയൂട്ടെ, ഞങ്ങൾ എഫ് എം സ്റ്റേഷൻ അതിന് കുറച്ച് കൗതുകം കൂടുതലാണ് എനിക്ക് അക്ഷയ്ക്ക്.
1: കാരണം അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റ്സും ജനങ്ങൾ ഭയങ്കരമായിട്ട് എതിരായിട്ട് എടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അപ്പോ ഇതാണ് ആ കൈകൂപ്പിൽ പല അർത്ഥങ്ങൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോഴും ഒരു മത്സരമാകുമ്പോൾ ഒരാളെ ജയിക്കുള്ളൂ അല്ലെ, ഒരു നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്.
2: വേർപ്പിൽ കുളിച്ചിട്ട് ഇങ്ങനെ അത്രയും ചൂടുണ്ട്, അത്ര ഇതില്ല. പി ജെ ജോസഫ് ഉണ്ട്, ഒരു കാലത്ത് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയല്ലേ പി ജെ ജോസഫ്. ഒന്ന് ഇരിക്കുന്നു നോക്കൂ, എന്തൊരു സൗമ്യനായിട്ടുള്ള എന്തൊരു നല്ല വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ ചീഫ് വിപ്പ് ആയിട്ട് മാറുന്ന അപ്പു ജോൺ ജോസഫ്, അവർക്കും മന്ത്രിസ്ഥാനമൊക്കെ ലഭിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പൊ 21 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ, അതായത് മുഴുവൻ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വകുപ്പിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ആഭ്യന്തരവും വിജിലൻസും ഒക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി പദവും ധനവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ധനവകുപ്പ് അത് വി ഡി സതീശൻ തന്നെ കൈവയ്ക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: ഗവർണർ കറുത്ത മെർസിഡീസ് ബെൻസിൽ ഇന്ത്യയുടെ ആ സിമ്പലായിട്ട് അദ്ദേഹത്തിന്റെ വാഹനം ഗവർണർ ഹൗസിന്റെ വെളിയിലേക്ക് വരുന്ന വാഹന വ്യൂഹം നമുക്ക് കാണാം. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച.
2: ശരിക്കും നമ്മുടെ നാട്ടിലെ ചില ആചാരങ്ങൾ ചിട്ടകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ഗവർണറുടെ പുറപ്പാട് ഇതൊക്കെ എത്ര വേണ്ട ഇല്ല ഈ സാറൊക്കെ വേണമെന്ന് വെച്ചാലും ഇതൊക്കെ അതിന്റെ ഒരു രസമാണ്. നമ്മുടെ ഖജനാവിനെ വലിയ രീതിയിൽ പിന്നെ മോശമാക്കാത്ത രീതിയിലുള്ള എല്ലാ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ നല്ലത്
1: തന്നെയാണ്.
2: ഗവർണർക്ക് അത്രേ വേണ്ടു. മാത്രമല്ല ഈ ഗവർണറെ കുറിച്ച് ഇതുവരെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം തന്നെയാണുള്ളത്. ഏറ്റവും മികച്ചൊരു ഗവർണർ എന്ന പദവി തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇതാ അല്പസമയത്തിനകം ഗവർണർ കൂടി അവിടെ എത്തുന്നതോടുകൂടിയിട്ട് ഔദ്യോഗികമായി ഗവർണർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയം എടുക്കില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കുന്നതായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയഗാനം ആലപിക്കും, അതിനെ തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നേരിട്ട് കയറും. എനിക്ക് തോന്നുന്നു വേദിയിൽ ആരും വേണ്ട എന്നുള്ള തീരുമാനത്തിലൊന്നും ഗവർണർ വലിയ രീതിയിൽ ഇനി ഇടപെടാൻ സാധ്യതയില്ല. കാരണം അവിടെ ഇരിക്കുന്നവരെ ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ പിന്നെ വിജയുടെ സത്യപ്രതിജ്ഞ സമയത്ത് നമ്മൾ കണ്ടതാണ് ഏറ്റവും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ദീപദാസ് മുൻഷി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ളവരാണ് അവര്. ദീപദാസ് മുൻഷിയാണ് ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണിച്ചത്. അവരാണ് നിർണായക തീരുമാനങ്ങൾ എടുത്ത് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. അതുപോലെ അജയ് മാക്കനുണ്ട്, മുകുൾ വാസ്നിക്കുണ്ട്, നിരീക്ഷകരായിട്ട് ഇവിടെ എത്തിയിട്ട് ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് പോയത് അവരാണ്. സിദ്ധരാമയ്യ ഇരിക്കുന്നുണ്ട്. സിദ്ധരാമയ്യ തീർച്ചയായിട്ടും കർണാടക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി.
1: എനിക്കൊന്ന് ഗവർണർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് ആയിരുന്നല്ലോ അദ്ദേഹത്തിന് ഉത്തരവ് കൊടുത്തത്. മേ ബി അതിനകത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ഒക്കെ
2: നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഇതെല്ലാം ചിട്ടവട്ടങ്ങളിലൂടെ നടക്കേണ്ടത് തന്നെയാണ്. അപ്പൊ അതിലൊരു ഇതുണ്ടല്ലോ, ആവാം വിട്ടുവീഴ്ചയാകാം എന്നുള്ള ഒരു ഇത് ഗവർണർ ഓഫീസിന് കിട്ടാതെ ഒരിക്കലും ചീഫ് സെക്രട്ടറി ഇതിന് അനുവാദം കൊടുക്കില്ല. അപ്പൊ ആ നിലയ്ക്ക് എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കും. നല്ല ചൂടാണ്
1: ശരിക്കും.
2: ആ മുകളിൽ കുറച്ച് ഫാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടി കൊടുക്കായിരുന്നല്ലേ. പക്ഷെ ഇത്രയും ആളുകൾക്ക് അതൊക്കെ ഏർപ്പാടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മേലെ കുറച്ച് ഫാനോ സൈഡിൽ നിന്ന് കൂളിംഗ് എഫക്ട് ഒക്കെ കൊടുത്തെങ്കിൽ, കാരണം ഇത് എത്ര സമയം നീളുന്ന ചടങ്ങായിരിക്കും. മുഖ്യമന്ത്രിയും കുറച്ച് മന്ത്രിമാരും ഒക്കെ ആകുമ്പോൾ ജനങ്ങൾ പതുക്കെ പോകുമായിരിക്കും. പക്ഷെ എന്നാലും ഈ അണികൾ എന്ന് പറയുമ്പോൾ അവർ അവസാനത്തെ ആള് സത്യപ്രതിജ്ഞത്തിന്, മുസ്ലിം ലീഗിന്റെ സത്യപ്രതിജ്ഞ, ജോസഫ് വിഭാഗത്തിന്റെ സത്യപ്രതിജ്ഞ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആളുകൾ ഉണ്ടാവില്ലേ, അതുവരെ ജനം അവിടെ തന്നെ ഉണ്ടാകും. എസ് പി ജി ഒക്കെ പിന്നിൽ തന്നെ വലിയ രീതിയിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്രിയങ്കയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, മുൻനിരയിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഇരിക്കുന്നുണ്ട് വി ഡി സതീശൻ ആദ്യ നിരയിൽ. അതുപോലെ വി എം സുധീരൻ, ദീപാദാസ് മുൻഷി പറകിലെ നിരയിൽ ഇപ്പോൾ ലീഗിന്റെ മന്ത്രിമാരുടെ കെ മുരളീധരനെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇടയിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വന്നത്. അദ്ദേഹത്തിന് വൈദ്യുതി ആണ് വേണ്ടത്, വൈദ്യുതി വേണ്ട എനിക്ക്, മറിച്ച് ആരോഗ്യം ദേവസ്വം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ എന്തായാലും കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. കാരണം മുൻ കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി കെ കെ നായരുടെ മകനാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ട്, മിതത്വമുള്ള പ്രതികരണം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് മുരളീധരൻ. അപ്പോൾ വി ഡി സതീഷിന്റെ ആളാണെങ്കിൽ പോലും കെ സി വിഭാഗത്തിന് ഒരു കാലത്തും തള്ളിക്കളയാത്ത ഒരു വ്യക്തി കൂടിയാണ് മുരളീധരൻ. ഇതാ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എത്തിയിരിക്കുന്നുണ്ട്. പയ്യന്നൂരിലെ നിയുക്ത എം എൽ എ വി കുഞ്ഞികൃഷ്ണൻ എത്തിയിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ. കഴിഞ്ഞ ദിവസം ചെന്നിത്തല ചില കാര്യം പറയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ഒരാൾ മത്സരിച്ചിട്ട് ജയിക്കുന്ന ആദ്യം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിരുത്തലുകളുണ്ട് മാഷ്കെ. അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ സഖാവിന് അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ചില ഒരു ഇത് കാര്യമാണ്. ആ തിരുത്തലിൽ പോലും അദ്ദേഹം കാണിക്കുന്ന ഒരു ബഹുമാനവും അച്ചടക്കവും ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. സിദ്ധരാമയ്യ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എന്താണ് കഥ, അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അദ്ദേഹം കാറിൽ കയറുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്നതും നമ്മൾ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എം എൽ എ ആണല്ലോ, മന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവുന്നതാണ് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഇപ്പൊ ആ വേദിയിൽ ഇരിക്കുന്നത്, സിദ്ധരാമയ്യ. നല്ല കാശുണ്ട് ഡി കെ ശിവകുമാർ. അദ്ദേഹവും സമ്പന്നനായിട്ടുള്ള ഒരു ഉപമുഖ്യമന്ത്രി തന്നെയാണ്, കോൺഗ്രസിന്റെ വ്യവസായി ആയിട്ടുള്ള ഒരു വലിയ വ്യക്തി കൂടിയാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ബി ജെ പിയുടെ ഒക്കെ പറയുന്നില്ലേ, വ്യവസായികളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരാറുണ്ട്.
1: നമ്മളിപ്പോ സംസ്ഥാനം മാറി കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ചായ തന്നെ വേറെയാണ്. അവര് ബിസിനസ്സിലുണ്ട്, അവർക്ക് കാശിനെയാണ്. നമുക്കറിയാം പണ്ട് ഹെലികോപ്റ്ററിൽ നിന്ന് വീട്ടിലേക്ക് നമ്മുടെ പോയേക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ അത്തരത്തിലുള്ള എന്താണല്ലോ എല്ലാ സംസ്ഥാനത്തിലെ നേതാക്കന്മാരും മത നേതാക്കന്മാരും നമ്മുടെ പല പാർട്ടിയിലെ എല്ലാവരും കൂടെ ചേർന്ന് വരുന്ന ഒരു വളരെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം.
2: വിജയഗുഡി എത്തിയിരുന്നെങ്കിലും വിജയഗുഡി ഈ വേദിയിൽ ഉണ്ടാവണമായിരുന്നു, വേറെ ഒന്നും നോക്കണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഈ ഒരു കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിജയുടെ ഒരു പ്രതികരണം നമുക്ക് കിട്ടുമായിരിക്കും, ആശംസയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അദ്ദേഹം കൂടി അവിടുത്തെ മന്ത്രിസഭയിൽ ഇടതുപക്ഷത്തെ സി പി എം രണ്ട് എം എൽ എമാരുടെ പിന്തുണ അവൾക്ക് ഉണ്ടല്ലോ. അപ്പൊ അത് വെക്കുമ്പോൾ ഇവിടുത്തെ ഒരു കോൺഗ്രസ് സർക്കാരിന്റെ വേദിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നതൊരു പിന്നെ തെറ്റായ കീഴ്വഴക്കമല്ല. അങ്ങനത്തെ കീഴ്വഴക്കമൊന്നുമില്ല, അവരായിരുന്നു. വിജയ് കൂടെ എത്തിയിരുന്നെങ്കിൽ ഇന്നത്തെ ആ ചടങ്ങ് ഒരു
1: മാസായെന്നെ.
2: തെലങ്കാന മുഖ്യമന്ത്രിയാണത് രേവന്ത് റെഡ്ഡി.
1: തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാവരെയും കണ്ട് എല്ലാവരും വൺ ഓൺ വൺ ആയിട്ട് പോയി കണ്ട് അദ്ദേഹം കൈകൊടുത്ത് വേദിയിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം.
2: നമുക്ക് നല്ലൊരു ഗവർണറെ കൂടി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭരണവുമായിട്ട്. ഇതിപ്പം സി പി എം പോലെ തന്നെ, ഇടതുപക്ഷം പോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇപ്പൊ അധികാരത്തിൽ. അതുകൊണ്ട് ഗവർണർ സർക്കാർ പോലും എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അങ്ങനെ കടുംപിടുത്തത്തിലേക്ക് പോയി വലിയ രീതിയിൽ ഒരു ഭരണ സ്തംഭനത്തിലേക്ക് നീങ്ങാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മുൻ സ്പീക്കർക്ക് കൈകൊടുക്കുന്ന എ എൻ ഷംസീറിന് കൈകൊടുക്കുന്ന ഗവർണറെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഒരുപാട് തമ്മിൽ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ കൈകൊടുത്തിട്ട് ഇത് ആ ചടങ്ങുകളിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. ഇനി വിളിക്കും. ദേശീയഗാനം അതിന് മുമ്പായിട്ട് മുഴങ്ങേണ്ടതുണ്ട്. അതിനുശേഷം വിളിക്കുന്നതായിരിക്കും. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിനും സത്യപ്രതിജ്ഞ ചടങ്ങിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് ആദ്യത്തെ സത്യപ്രതിജ്ഞ ഒന്ന് കേൾപ്പിക്കാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും നമുക്ക് കേൾപ്പിക്കാം, നമുക്ക് കേൾപ്പിക്കാം. നമുക്ക് എന്താണെങ്കിലും ഗവർണർ വന്ന് ഇരുന്ന് നമ്മൾ പല കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു ഗവർണറിനെ ചുറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷാ വിങ് തന്നെ അദ്ദേഹത്തിന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും അല്പ നിമിഷത്തിനുള്ളിൽ തന്നെ നമ്മൾ സത്യപ്രതിജ്ഞയിലേക്ക് കയറുന്ന
2: പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള വാസുക്കിനെ കണ്ടില്ല? തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആയിരുന്ന ഗവർണറുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ വാസുകി? ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെച്ച നല്ല അഡ്മിനിസ്ട്രേറ്റർ, നല്ല ഒരു IAS പദവിയുള്ള ഒരു വ്യക്തി കൂടിയാണ്. വളരെ കാഷ്വൽ ആയിട്ട് അവരുടെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റൊക്കെ, കുറച്ച് നാൾ മുമ്പുള്ള ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആൾക്കാർ കാണുമല്ലോ, ഞാൻ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ, കുറെ കാലം കഴിഞ്ഞിട്ട് ഉടുക്കുക. അവർ പറഞ്ഞു ഞാൻ ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്, ഞാനിത് എത്രയോ ചടങ്ങുകളിൽ അടിക്കടി ഉടുക്കാറുണ്ട്. റീസൈക്ലിംഗ് അല്ലെങ്കിൽ ഇതിനെ പുനരുപയോഗം ചെയ്യുക എന്നതിലൊക്കെ വിശ്വസിക്കുന്ന പരിസ്ഥിതിയായിട്ട് ഇണങ്ങിയേക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ. ഇതാ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ പോകുന്ന ദേശീയ ഗാനമാണ് ഇപ്പം മുഴങ്ങുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞ അങ്ങനെ ആരോഹണം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭാ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേരാണ് മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം നമ്മൾ ഓരോ ഭാരതീയന്റെ ഇന്ത്യന്റെ ഉള്ളിൽ അഭിമാനം നൽകുന്ന

0: നമ്മൾ സത്യപ്രതിജ്ഞ ലൈവായിട്ടാണ് നിങ്ങളെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ
1: വന്ദേ മാതരമാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ എല്ലാ ചടങ്ങുകളിലും നമുക്കറിയാലോ വന്ദേ മാതരം ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങാറുള്ളത്.

0: വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്ന നമ്മുടെ കേരള ജനതയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും
1: വന്ദേ മാതരം കഴിഞ്ഞു, ജനഗണമന കഴിഞ്ഞു, ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക്. ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം വന്ദേ മാതരം ചൊല്ലണം എന്നാണ്, അതാണ് നമ്മൾ ആദ്യം കേട്ടത്. അതിനുശേഷമാണ് നമ്മുടെ ജനഗണമന വന്നിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോ ഗവർണർ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, വി ഡി സതീശനെ, പറവൂരിന്റെ ജനപ്രതിനിധിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ
0: വിളിക്കുന്നത്
1: ആദ്യ മുഖ്യമന്ത്രിയായിരിക്കും. അതല്ലെങ്കിൽ ഒരു പക്ഷേ പ്രായ കൂടുതലുള്ള ഒരു വ്യക്തിയെ ക്ഷണിക്കാനുള്ള രീതിയും ഉണ്ടാകാറുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കാനുള്ള സാധ്യത തന്നെയാണ് തീർച്ചയായിട്ടും.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ഏതാനും നിമിഷത്തിനകം തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ വേദിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ഒരു സൈഡിൽ ഉയരുന്ന നമുക്ക് ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ.
1: ഞാനിങ്ങനെ ആലോചിക്കുന്നു, ആ വന്ദേ മാതരം സമയത്ത് ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു, അതുപോലെ ജനഗണമന ചൊല്ലുമ്പോഴും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു, ഒരു സൂചി വീണെന്ന് അല്ലേ, ആ അത്രത്തോളം നിശബ്ദമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാടിനും നമ്മുടെ ഇന്ത്യക്കും ആദരം അർപ്പിച്ച ശേഷം ജന നേതാക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു വലിയ ആവേശം,
0: അതെ, വി ഡി സതീശൻ. യെസ്, തീർച്ചയായിട്ടും എത്തിക്കഴിഞ്ഞിരിക്കുന്ന അതിലേക്ക് നമുക്ക് കേൾക്കാം. എന്നാലും സത്യപ്രതിജ്ഞ കേരളം 10 വർഷത്തിന് ശേഷം കേൾക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ഭരണത്തിന്റെ സത്യപ്രതിജ്ഞയിലേക്കാണ് ഇപ്പോൾ ഇതാ പോകുന്നത്.
2: ഞാന് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: Yes, in the name of God, അതെ, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് വി ഡി സതീശൻ. വീണ്ടും ഉണ്ട് സത്യപ്രതിജ്ഞ.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: 2001 മുതൽ പറവൂരിന്റെ പ്രതിനിധി അല്ലേ, അവര് ഇരുവരും കൈകൊടുക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത ഒപ്പുവെക്കുന്ന
1: ഒപ്പിടൽ ചടങ്ങുണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ ഗവർണർ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ 21 മന്ത്രിമാരുടെ നീണ്ട ഒരു മന്ത്രിസഭയാണ്. സാധാരണഗതിയിൽ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ഈ മുഖ്യമന്ത്രിയുടെ ഒപ്പം ചെയ്യാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ആ മുഴുവൻ ആളുകളും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നൊരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയ്ക്കാണ് നമ്മുടെ കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
0: സന്തോഷത്തിന്റെ ചിരി നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ, കാരണം ഇത്രയും ഒരു നീണ്ട കണ്ണിന് അധ്വാനത്തിന്റെ ഫലമാണ് ഇനി കാണുന്നത്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓ ഇത് രാഷ്ട്രീയത്തിലേക്ക് വെള്ളയും വെള്ളം ഇട്ട് നമ്മളൊക്കെ പോകുന്നെന്ന് പറയുമ്പോഴും അതിന്റെ ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത് കേരളത്തിന്റെ അമരക്കാരനാക്കിയതിന്റെ ആ ഒരു സന്തോഷത്തോടെ.
1: വകുപ്പുകൾ നോക്കുകയാണെങ്കിൽ ധനം, നികുതി, പൊതുഭരണ നിയമം, തുറമുഖ വകുപ്പുകളുടെ ഒക്കെ ചുമതല മുഖ്യമന്ത്രി ആയിരിക്കും. മുൻ പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ 5 വർഷം വളരെ ശക്തമായിട്ട് കേരളത്തിന്റെ വിഷയങ്ങളിൽ ഇടപെട്ടതിനുള്ള കേരളീയ മനസ്സിന്റെ സമ്മാനം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ അങ്ങനെ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ, കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇനി അടുത്ത ആളെ വിളിക്കുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്നാൽ പ്രതിപക്ഷ സീറ്റിലേക്ക് മാറുന്ന ആ ഒരു റിവേഴ്സ് സംഭവം കൂടി നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അങ്ങനെ വി ഡി സതീശൻ, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം നമുക്ക് മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു. യു ഡി എഫ് സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. ഇനി 20 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് കൈ നൽകി, അതുപോലെ ഡി കെ ശിവകുമാറിന് എല്ലാവരുടെയും സ്നേഹാലിംഗനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ മിനിറ്റുകൾ വരെ നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന വി ഡി സതീശൻ ഇപ്പോഴിതാ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും നേതാക്കളുമുള്ള വേദിയിൽ, പ്രതിപക്ഷ നേതാക്കളുള്ള വേദിയിൽ, ബി ജെ പിയുടെ നേതാക്കളുള്ള വേദിയിൽ അസംഖ്യം ജനങ്ങളെയും അണികളെയും സാക്ഷിയാക്കിക്കൊണ്ട് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ ചടങ്ങിൽ വലിയ ആൾക്കൂട്ടമാണ്. അണികളുണ്ട്, പ്രവർത്തകരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. കേരളത്തിന്റെ മനസ്സ് മുഴുവൻ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവ്, മലപ്പുറത്ത് നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച, കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 86,000 പരം വോട്ടുകൾക്ക് വിജയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി ഇതാ നിയമസഭയിലേക്ക്. 9-ാം വട്ടമാണ് അദ്ദേഹം എത്തുന്നത്. 5 കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്.
3: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും പൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു.
1: യെസ്, ദൈവനാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത വ്യവസായ മന്ത്രി. കേരളത്തിന്റെ അടുത്ത 5 വ്യവസായം ഐ ടി നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക്, 2 നിയമസഭയിലേക്ക്, 9-ാം 5 കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും സമുന്നതനായ, ഏറ്റവും സീനിയർ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ഇതാ കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായി ഒരിക്കൽ കൂടി അധികാരമേറ്റിരിക്കുകയാണ്. ദൈവനാമത്തിൽ, സൃഷ്ടാവ് പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടാമനായിട്ട്, മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന ഖ്യാതിയോടുകൂടിയിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അധികാരത്തിലേക്ക്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും സത്യപ്രതിജ്ഞയുടെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തുടരുന്നതാണ്. അപ്പൊ നമുക്ക് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വരുന്നതാണ്. എന്താണെങ്കിലും 9 ന്യൂസ് അവറിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനാണ്.
4: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, #1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവരെ നമ്മളിങ്ങനെ വളരെ കീനായിട്ട് കേട്ടുകൊണ്ട് പോകാൻ തോന്നുന്നു. നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് മുന്നത്തെ മണിക്കൂറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് രൂപപ്പെട്ടിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിലും 2 ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ്. അല്ലാതെ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കൺജഷൻ കാണുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുബായ് റോഡുകളിലേക്ക് വരികയാണെങ്കിൽ അൽ കെയർ റോഡ് അതുപോലെ തന്നെ ഷെയ്ഖ് സാ റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടാണ് കാണുന്നത്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നമുക്ക് അയക്കാനാണ്. സ്ലോ മൂവിംഗ് ട്രാഫിക് എമിറേറ്റ്സ് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞ് ഷമീറിന്റെ ഒരു മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷമീർ.
4: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, #1 in GCC. The bridge to your home. Call or WhatsApp 800-916. Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, #1 in GCC. The bridge to your home. Call or WhatsApp

0: രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജോട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ഗ്ലോബൽ എക്സ്പോഷറോട് കൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി presents Tumbe International Pathway Medicine Program.
0: ആദ്യ 3 വർഷം UAE GMU-ൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
3: Affordable fees, world class education and global career opportunities ഓടെ medical degree secure to you. Admissions are now open. Visit gmu.ac.ae or call 056-549-5755. Gulf Medical University, where the world comes to learn.

0: വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് പുരോഗമിക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദേവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂന്നാമതായി മുൻ പ്രതിപക്ഷ നേതാവ് നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂന്നാമത് കെ പി സി സി അധ്യക്ഷൻ കെ സി ജോസഫ് നാലാമതായും ഇപ്പോൾ സത്യപ്രതിജ്ഞ ക്ഷമിക്കണം സണ്ണി ജോസഫ് നാലാമതായും ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ, അദ്ദേഹം നാലാമനായി, മന്ത്രിസഭയിലെ നാലാമനായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ പങ്കെടുക്കുന്നു. തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് കണക്കിലെടുത്ത് തലസ്ഥാന നഗരത്തിലടക്കം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, എം ലിജു, റോ ജി എം ജോൺ, ടി സിദ്ദിഖ്, ഒ ജി ജനീഷ്, കെ എ തുളസി, പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി, ജോൺ സി പി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് മന്ത്രിമാർ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മതമേലധ്യക്ഷന്മാരൊക്കെ വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം വേദിയിൽ തന്നെ ഇരുന്നാണ് ചടങ്ങ് വീക്ഷിച്ചത്. കെ മുരളീധരനാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം മന്ത്രിയാണ് കെ മുരളീധരൻ. നേരത്തെ വൈദ്യുതി വകുപ്പാണ് അദ്ദേഹത്തിന് നൽകിയത്. അതിൽ അദ്ദേഹം പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ആരോഗ്യം ദേവസ്വം വകുപ്പുകൾ കെ മുരളീധരന് നൽകിയതായാണ് അറിയുന്നത്. കെ മുരളീധരൻ ഇപ്പോൾ സത്യവാചകം ചൊല്ലി കേരളത്തിന്റെ മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് അതിവേഗം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം 21 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നതല്ലെന്ന നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികളായിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്നും മാധ്യമങ്ങളാണ് അത്തരമൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ. മുൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കെ മുരളീധരൻ നിയമസഭയിൽ അദ്ദേഹത്തിന് മൂന്നാം ഊഴമാണ്. മുൻ കെ പി സി സി അധ്യക്ഷനാണ്, മുൻ വൈദ്യുതി മന്ത്രിയായിരുന്നു. അദ്ദേഹമാണിപ്പോൾ ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ്. കേരള ചരിത്രത്തിൽ ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി പരാജയപ്പെടുന്നതും കെ മുരളീധരനിലൂടെയായിരുന്നു. ആ മോശം പേര് മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ മുരളീധരൻ കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം മന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അപ്പു ജോൺ ജോസഫിനെ ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിക്കാൻ തീരുമാനിച്ചുവെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചു. പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്. യു എയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യു എ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യു എയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യു എ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യു എയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യു എ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തു. അവർ അതിവേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്. തീരുമാനം വേഗത്തിലെടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ മെയ് 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യു എ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദല്ലദ. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ 9 ദിവസത്തെ അവധിയാണ് ഉള്ളത്. പൊതുമേഖലയ്ക്കാണ് അവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28-ന് മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ്നായി കണക്കാക്കും. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മൂന്നാമനായും സത്യപ്രതിജ്ഞ ചെയ്തു. കെ മുരളീധരന് ശേഷം ഇപ്പോൾ മോൻസ് ജോസഫാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 21 മന്ത്രിമാരാണുള്ളത്. നിയമസഭയിലേക്ക് 6-ാം ജയമാണ് മോൻസ് ജോസഫിനെ സംബന്ധിച്ച്. 2008-ൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ജലവിഭവത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നിയമസഭയിലേക്ക് 6-ാം ജയം നേടിയ മോൻസ് ജോസഫ് കേരളത്തിന്റെ ജലവകുപ്പ് മന്ത്രിയായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. 21 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കേണ്ടത്. അതിൽ 5 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് മുഖ്യമന്ത്രി അടക്കം പൂർത്തിയായിരിക്കുകയാണ്. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning studio clock. ഇപ്പോൾ സമയം 9:07.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 56%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 9 കഴിഞ്ഞ് 14 മിനിറ്റ്, May 18 തിങ്കളാഴ്ച. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. ബാക്ക് ടു ഓഫീസ് അല്ലേ? നമ്മൾ രണ്ട് ദിവസത്തെ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഇന്ന് കേരളത്തിലെ സത്യപ്രതിജ്ഞ, 5 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഹോളിഡേയ്സ് ഇരിക്കുന്നത്. ഒരു 9 ദിവസത്തെ ഹോളിഡേയ്സിൽ അല്ല, എങ്ങനെ പ്രൈവറ്റ് സെക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം നമുക്ക് വരാൻ പോകുന്നതാണ്, അപ്പം അറിയിക്കും. എന്താണേലും 9 ദിവസത്തെ ഒരു ഹോളിഡേ ആണ്. നമ്മുടെ ഓൾറെഡി നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ളവർ, നാട്ടിൽ പോകുന്നവരുണ്ട്, ഈ ആഴ്ച നാട്ടിൽ പോകാനിരിക്കുന്നവരുണ്ട്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞവരുണ്ട്, അങ്ങനെ പലരും. എയർ ടിക്കറ്റിന്റെ കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ആശങ്കയായിട്ടുള്ളത്. പക്ഷെ എന്താണേലും ഹോളിഡേ ഒക്കെ ആഘോഷിക്കാൻ എല്ലാവരും തയ്യാറെടുപ്പോടെ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഫിറ്റ്നസിന്റെ കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഫിറ്റ്നസ് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലരും ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും, നമുക്ക് ഓരോ ദിവസവും നമുക്കൊരു മോട്ടിവേഷൻ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഫിറ്റ്നസിനകത്ത് ഏറ്റവും പുതിയതായിട്ട് വരുന്നേക്കുന്ന ലോക, അത് ഫിറ്റ്നസ് ട്രെൻഡ്സ് ഉണ്ട്. അപ്പോൾ ഫിറ്റ്നസ് ട്രെൻഡിൽ പല വിഭാഗങ്ങളൊക്കെ നമുക്ക് 1, 2, 3 സ്ഥാനത്തിലൊക്കെ വരുമെങ്കിലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്നത് ജപ്പാനിലെ ഒരു ഫിറ്റ്നസ് രീതിയാണ്. അതായത് ഇൻ്റർവൽ വാക്കിംഗ് എന്നാണ് ഈ ഒരു ഫിറ്റ്നസ് രീതിക്ക് പറയുന്നത്. ഇൻ്റർവൽ വാക്കിംഗ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. വളരെ ഞാൻ ഭയങ്കര രസകരമായിട്ടാണ് അവരുടെ ആർട്ടിക്കിൾ വായിച്ചത്. ഇത് സത്യം പറഞ്ഞ ഒരു ട്രെൻഡിനെക്കാട്ടിലുപരി ജപ്പാനിലെ ഒരു സർവകലാശാലയിൽ അവർ നടത്തി ഇതിനെ 242 പേരോ മറ്റും നടത്തിയേക്കുന്ന ഒരു ടെസ്റ്റിനകത്ത് ഇത് ഭയങ്കര അടിപൊളിയാണെന്നും അത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നും സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തതാണ്. അത് സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ, 30 മിനിറ്റിലെ ഒരു സെഷനിൽ 3 മിനിറ്റ് നിങ്ങൾ നടക്കുക, അതും ബ്രിസ്ക് വാക്കിംഗ്, സ്ലോ വാക്കിംഗ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതായത് 30 മിനിറ്റിലെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓഫീസിൻ്റെ ഇരിക്കുന്ന സമയത്ത് എല്ലാ 30 മിനിറ്റിലും നിങ്ങൾ ഒരു 3 മിനിറ്റ് നടക്കുക, ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു വേ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സത്യം പറഞ്ഞാൽ ഒരു 10 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു 3 മിനിറ്റ് ഒരു മണിക്കൂറിൽ നിങ്ങൾ 6 മിനിറ്റ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ 60 മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. 60 മിനിറ്റ്സ് നിങ്ങളൊരു ദിവസം 10 അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ എല്ലാ മണിക്കൂറിലും നമ്മൾ കിടക്കുന്നവടം വരെ ഒരു 3 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കാനായിട്ട് നോക്കി, അതും ബ്രിസ്ക് വാക്കിംഗ് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ പഴയ രീതി ശരിയല്ലേ എന്ന് ചോദിക്കുന്നത്, പഴയ രീതി ശരിയാണ്, പഴയ രീതി അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് പോകുമ്പോൾ, ഇപ്പം ബൈസെപ്സിന് വർക്കൗട്ട്, നമ്മൾ എത്രയോ പുതിയ പുതിയ ആളുകൾ പുതിയ രീതിയിലുള്ള വർക്കൗട്ട്സ് ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. അതും ശരിയാണ്, പഴയതും ശരിയാണ്, നമുക്ക് എല്ലാം ട്രൈ ചെയ്യാലോ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് ഇതിപ്പോൾ പ്രൂവൺ ആയിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ് 246 പേർക്ക് കേട്ടോ, ഇപ്പോഴാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. 246 പേർക്ക് ഈ ഒരു പഠനത്തിൽ വിജയകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബ്ലഡ് ഷുഗർ ലെവലാണെങ്കിലും, അല്ലെ നമുക്ക് ഇൻടേക്ക് ഓക്സിജൻ ഇൻടേക്സ് ആണെങ്കിലും, ഇതെല്ലാം നമുക്ക് വളരെയധികം നല്ലതാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഇഞ്ചുറീസ് ഒന്നും തന്നെ ഇല്ല, സ്ലോ വാക്കിംഗ് ആണ്. പക്ഷേ എവറി 30 മിനിറ്റ്സ് നിങ്ങൾ നടക്കണം ഫോർ 3 മിനിറ്റ്സ്. റെഡിയാണോ? സത്യം പറയുന്നത് അടിപൊളിയായിട്ടുള്ളത്, ഒന്ന് ട്രൈ നോക്കുക കേട്ടോ. നിങ്ങൾ സി ഏതൊരു വർക്കൗട്ടും ഏതൊരു കാര്യം, വർക്കൗട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന ശീലമാണെങ്കിൽ പോലും, ഒരു മൂൺ സൈക്കിളാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ പണ്ട് ഞാൻ ഒരാൾ പറയുന്ന കേട്ടിട്ടുള്ളതാണ്, പല ഇൻ്റർവ്യൂസിന് പലരും, ഒരാളല്ല പലരും പറയുന്നത് കേട്ടിട്ടുള്ള. സോ ഒരു 28 ഡേയ്സ് മിനിമം ഓഫ് എ 28 ഡേയ്സ് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഇമ്പോസ് ആയിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾ അതിൻ്റെ റൊട്ടീനായി മാറി. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്ത്, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത്, അയ്യോ എനിക്കിത് ഒന്നും മാറിയുന്നില്ലല്ലോ എന്ന് വെച്ച് വിട്ടുകളയില്ല. അപ്പോൾ എന്താണ്, 30 മിനിറ്റ്സിൽ 3 മിനിറ്റ് നിങ്ങൾ ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണെങ്കിലും ജപ്പാനിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഫിറ്റ്നസ് ട്രെൻഡ്സിൽ ഒന്നാമതായിട്ടിരിക്കുന്നതാണ് ഈ ഇൻ്റർവൽ വാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്താണെങ്കിലും 3 മിനിറ്റ് നടക്കുന്നതിനൊന്നും ആരും ഒന്നും ഓഫീസിലൊന്നും പറയില്ല. നിങ്ങളൊന്ന് അവിടെ നിന്ന് എണ്ണീറ്റ് ശരീരം ഒക്കെ നനങ്ങി കണ്ണൊന്ന് സ്ക്രീനിൽ നിന്നൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നാലും നമുക്ക് ഒരുമിച്ച് നോക്കാം, ഞാൻ നടന്ന് നോക്കാം കേട്ടോ. എന്തായാലും ഒരു 30 മിനിറ്റിൽ 3 മിനിറ്റ് ആർക്കെ അപ്പം ജോയിൻ ചെയ്യുന്നു എന്നോടൊന്ന് പറയാം, അപ്പോൾ നമുക്കറിയാലോ ആ റിസൾട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഇവിടെ പറ്റുമല്ലോ. അപ്പോൾ 30 മിനിറ്റ്സിൽ, അതെ 30 മിനിറ്റ്സിൽ 3 മിനിറ്റ്, അതാണ് നമ്മുടെ ഇന്ന് മുതലുള്ള നമ്മുടെ ഒരു ജേണി. ഇനി അവധിക്കാണെങ്കിലും നമ്മുടെ ഹോളിഡേയ്സിൽ വീട്ടിൽ പോയാലും എല്ലാം 3 മിനിറ്റിലും ഇറങ്ങി നടക്കുക. ചിലപ്പോൾ ചിലവർക്കൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു, ഇതിന് എന്താണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കാര്യമാക്കണ്ട, നമ്മുടെ ഹെൽത്ത് അല്ലേ, ചെയ്തോളുന്നേ.

0: Stay connected with Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, traffic in the situation is samayatham road illa athyavashyam traffic undu kada shame 9 bin sir road illum alite toll road illum emirates road illum traffic koranjittilla thingalaichu namak ariya ella divasam nalla reethiyulla traffic kaananana adinte ella reethiyulla traffic situation ee samayathu namak kaanan sadhikkunnundu adu inge dubai like varanengil sheikh sir road comparative ഫ്രീ ആയിട്ട് തന്നെയാണ്. അൽക്കേൽ റോഡ് ചെറിയ രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ടായിരുന്നത് മാറി എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് വേറെ എവിടെയെങ്കിലും അന്വേഷിച്ച് കുറെ അടുത്ത് റോഡ് പണികൾ നടക്കുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചെറിയ കഞ്ചഷൻ കാര്യങ്ങളൊക്കെ, കഞ്ചഷൻ ഇല്ല സ്ലോ മൂവിംഗ് മാത്രം അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും അന്വേഷിച്ച ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ, അതിലേക്ക് വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം ഒരു അപ്ഡേറ്റ് തരാം.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Sanjuns with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
4: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീറ്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾ നല്ലൊരു എന്താ പറയുന്ന ഒരു MBBS കരിയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്രോഗ്രാം തുമ്പൈ ഇന്റർനാഷണൽ പാത്വേ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് 3 വർഷം UAE പഠിക്കാം, അതിനുശേഷമുള്ള 3 വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ പോളണ്ടോ റൊമാനിയോ UK ഇറ്റലി മലേഷ്യ ഉസ്ബെക്കിസ്ഥാൻ ഘാന തുടങ്ങിയവടത്തൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. 3 വർഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ എവിടെ പേഴ്സ്യൂ ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഇതിന് നിങ്ങൾക്ക് അഫോർഡബിൾ ഫീസും സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് പല ക്വാറീസ് ഉണ്ടായിരുന്നു, ഇനിയും എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഇതിൻ്റെ എൻറോൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, നീറ്റിൻ്റെ എക്സാം റിസൾട്ട്സ് വന്നിട്ട് വേണോ, എങ്ങനെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. 0565495755. നിങ്ങൾ ഒരു പക്ഷേ ഒരുപാട് ഫീസ് ആവുമെന്ന് വിചാരിച്ച് നിങ്ങളുടെ MBBS സ്വപ്നം നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു തുമ്പൈ ഇൻ്റർനാഷണൽ പാത്വേയുടെ ഈ ഒരു മെഡിസിൻ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഇവരുടെ ബാക്കിയുള്ള പോർട്ട്ഫോളിയോസ് ഒക്കെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ www.gmu.ac.ae എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണേലും ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, ദ ബെസ്റ്റ് ടൈമാണ്. അപ്പോൾ റൈറ്റ് ഡിസിഷൻ നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രം പറയുന്നു. എന്നാലും പറഞ്ഞ നമ്പറിലൊക്കെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു സോങ്ങിലേക്ക് പോകും. എവർഗ്രീൻ സോങ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ എൻ്റെ കയ്യിൽ 2 tickets ഉണ്ടാവും ഫോർ ദൃശ്യ മൂവി. ആരാണ് ഇന്ന് ആ ടിക്കറ്റ്സ് കരസ്ഥമാക്കാൻ പോകുന്നത് എന്നുള്ളത് ലെറ്റ്സ് സീ. സോ ലെറ്റ്സ് ഗോ ടു എവർഗ്രീൻ സോങ്ങിലേക്ക് പോയിട്ട് നമ്മൾ ഓടി തിരിച്ചു വരുന്നതാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്നല്ലേ ദൃശ്യം മൂവിയുടെ രണ്ട് ടിക്കറ്റ്സ് ആരാണ് കരസ്ഥമാക്കാൻ പോകുന്നത് നോക്കാം. പക്ഷേ ഇന്നത്തെ ടാസ്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന ലാലേട്ടൻ്റെ ഈ സിനിമ ഡയലോഗിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് തന്നെയാണ്. ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്തൊരു മിസ്സിംഗ് വേർഡാണ് നിങ്ങൾ റൈറ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് നമുക്ക് അയച്ചു തരണം. സോ നിങ്ങൾ അയക്കേണ്ട ഫോമാറ്റ് ദൃശ്യം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. സോ അപ്പോൾ ഞാൻ കേൾപ്പിക്കട്ടെ, വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നോളൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയാണ് ഇത്. വൺ സെക്കൻഡ്, ഞാനത്
2: ഇല്ല. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് എന്റെ തറവാട് അത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ വിട്ടേക്ക്, പകരം പുതിയത് വേണം. മനസ്സിലായോ? അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി, കേട്ടാ മനെ ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്.
1: യെസ്, ഏതാണ് ആ ഡയലോഗ് സിനിമ ഏതാന്ന് മനസ്സിലായി. മോനെ ദിനാശ എന്ന് പറയുമ്പോൾ വൺ അനോട് ഇന്നര സിംഹം. യെസ്, അപ്പം ഈ ഡയലോഗ് ഏതാണ് ആ മിസ്സിംഗ് ഡയലോഗ്? അത് മാത്രമാണ് നമ്മുടെ ചോദ്യം. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്ത് തരാം. റൈറ്റ് ആയിട്ട് ആൻസർ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാലാം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഡയലോഗും കാര്യങ്ങളും മനസ്സിലാവുന്നതാണ്. ഒന്നുകൂടെ കേൾപ്പിക്കാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ.
2: ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് എന്റെ തറവാട് അത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ വിട്ടേക്ക്, പകരം പുതിയത് വേണം. മനസ്സിലായോ? അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി, കേട്ടാ മനെ ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ഞാനങ്ങ് വരും മണപ്പള്ളിക്ക്.
1: യെസ്, അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് ദൃശ്യം കാണാനായിട്ടുള്ള ഒരു അവസരമാണ് ജോർജ് കുട്ടിയും എല്ലാവരെയും ഒരിക്കൽ കൂടെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ വരുന്നതിൻ്റെ എല്ലാ എന്താ പറയുന്നത് ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മളിരിക്കുന്നത്. സോ ആരാണ് രണ്ട് ടിക്കറ്റ് കരസ്ഥമാക്കാൻ പോകുന്നത് നോക്കാം. ലെറ്റ്സ് സീ, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 0585829220.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അധികാരമേറ്റ ടീം യു ഡി എഫ്, ആവേശം നിറഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല 3-ാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി

0: ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ മുതിർന്ന മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രി പദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിൽ 10,000 പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷനും നേമം എംഎൽഎ കൂടിയുമായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യു ഡി എഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടു പേർ. ആർ എസ് പിയുടെ ഷിബു ബേബി ജോണും സി എം പിയുടെ സി പി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദുകൃഷ്ണ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, എം ലജു, റോജി എം ജോൺ, ടി സിദ്ദിഖ്, ഒ ജെ ജനീഷ്, കെ എ തുളസി, പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ എന്നിവരടക്കമുള്ള 21 മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും തിരുവനന്തപുരത്ത് രണ്ടാം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വകുപ്പിന്റെ പേരിൽ ഇടഞ്ഞ കെ മുരളീധരന് വൈദ്യുതിക്ക് പകരം ആരോഗ്യവകുപ്പും ദേവസ്വവും നൽകിയാണ് അനുനയിപ്പിച്ചത്. ശബരിമല സ്വർണക്കൊള്ളയിൽ നിലവിലുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്നും വിശദമായ തുടരന്വേഷണം വേണ്ടിവരുമെന്നും കെ മുരളീധരൻ. ദേവസ്വത്തിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് കട്ടെടുക്കാൻ അനുവദിക്കില്ല. മുഖ്യമന്ത്രി നൽകുമെന്ന് പറഞ്ഞ വകുപ്പ് തന്നെ നൽകിയെന്നും മറ്റ് വകുപ്പുകൾ സംബന്ധിച്ച് പുറത്തുവന്നത് തെറ്റായ റിപ്പോർട്ടുകളെന്നും കെ മുരളീധരൻ. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് നിയുക്ത പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികൾ. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടിയുമ്മന്റെ പ്രതികരണം. യു എയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന യു എ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യു എയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യു എ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യു എക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യു എ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇറാന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. വേഗത്തിൽ നീങ്ങുന്നതാണ് അവർക്ക് നല്ലത്. വേഗത്തിലെടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യു എ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 ഒമാനിലും 27 തന്നെയാണ് ഈദുള്ളത്. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് പൊതുമേഖലയ്ക്ക് 9 അവധിയാണ് യു എയിൽ ലഭിക്കുക. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് ഒന്നായി കണക്കാക്കും. എബോള ഭീതി, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന, മരണം 90. എന്നാൽ ഇതൊരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ ആയിട്ടില്ലാത്തതിനാൽ അങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായില്ല. ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം. വൈകിട്ട് ചെന്നൈയിലാണ് കളി. അടുത്ത വാർത്ത 11 News.
1: was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമെ.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. സമയം 10 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും ഓഫീസിലേക്ക് യാത്ര തുടങ്ങിയവരുണ്ടാവാം. മെയ് 18 തിങ്കളാഴ്ചയാണ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ എല്ലാവർക്കും ആദ്യം തന്നെ നേർന്നു കൊള്ളുന്നു. എന്റെ കൂടെ ശിവയുണ്ട്. ഇപ്പോ ഗുഡ് മോർണിംഗ് ശിവ.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്.
0: എന്തൊക്കെയാണ് വിശേഷം? വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞു വന്നു. നമ്മൾ ഇനി അടുത്ത വീക്കെൻഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ, അടുത്ത വീക്കെൻഡിൽ നമുക്ക് ദൃശ്യമുണ്ട്.
0: ദൃശ്യമുണ്ട്.
1: ഇന്നലെ ഫാൻ ഷോ ഉണ്ടോ?
0: ഫാൻ ഷോ വരാൻ പോകുന്നേ ഉള്ളൂ.
1: എന്നാണ്?
0: 21 തന്നെ.
1: നമ്മുടെ
0: ലാലട്ടിന്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ് ഫാൻഷോയുടെ എല്ലാ രീതികളും വരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് രാവിലെ ഞാൻ ശിവി ഇങ്ങനെ പറയായിരുന്നു, കേരള രാഷ്ട്രീയത്തില് ഇപ്പം നാട് മുഴുവൻ കേരള രാഷ്ട്രീയം ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടത്തിലാണ് മനോരമ എന്നുള്ള ഒരു പേരും ഇപ്പൊ ഭയങ്കര തരംഗമാണ്.
1: അത് ശരിയാണ്. അതെന്താണെന്നറിയോ? ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മള് കേരള രാഷ്ട്രീയത്തെ പോലെ തന്നെ ചേർത്ത് പിടിച്ച ഒന്നാണ് തമിഴ്നാട്. കാരണം വേറൊന്നുമല്ല CM വിജയ് ആകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ് അല്ലേ, നമ്മുടെ മിനിസ്റ്റർ CM വിജയാണെന്നുള്ള. അപ്പൊ ആ ഒരു തമിഴ്നാട് പൊളിറ്റിക്സ് ഇങ്ങനെ ഭയങ്കര രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്. മനോരമ നമുക്ക് എല്ലാവർക്കും അറിയാം, 1500+ സിനിമകൾ ചെയ്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും അധികം അഭിനയിച്ച ആരും ഉണ്ടാവില്ല, 1500+ ചിത്രങ്ങൾ.
0: ഞാൻ ആക്ച്വലി ഈ ഒരു ആളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് ഈ ഇലക്ഷൻ സമയത്താണ് കേട്ടോ. കാരണം ഈ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അത്രയധികം ബന്ധം പുലർത്തിയിട്ടുള്ള, കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണല്ലോ വരുന്നത് അല്ലേ.
1: അതെ അതെ. അപ്പൊ എന്താണ് ഈ മനോരമ, അല്ലെങ്കിൽ ആച്ചി?
0: ആച്ചി
1: എന്നാണ് നമ്മളെല്ലാരും അറിയപ്പെടുന്നത്.
0: ആരാണ് മനോരമ?
1: മനോരമ എന്ന് പറയുന്നത് അവര് 12 വയസ്സിലാണ് ആക്ടിംഗ് ഫീൽഡിൽ വരുന്നത്. വേൾഡ് അറിയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേരെടുത്ത ഒരു ആക്ട്രസ് ആണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ഒരു മനോരമ എന്ന ഒരു ആക്ട്രസിന്റെ പേര് എല്ലാവരും പറയാൻ കാരണം, അല്ലെങ്കിൽ ഓർക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 മുഖ്യമന്ത്രിമാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം, വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട്, കലാ ഫീൽഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ഈ ആച്ചിയമ്മ അല്ലെങ്കിൽ മനോരമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 7 CM എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കൂടുതലും തമിഴ്നാട്ടിലെ തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. CN അണ്ണാദുരൈ, അത് കഴിഞ്ഞ് കരുണാനിധി, MM കരുണാനിധി, അത് കഴിഞ്ഞ MGR, അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ, അത് കഴിഞ്ഞ NTR, ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി, നമുക്കിപ്പോ NTR ജൂനിയറെയാണ് അറിയുന്നത്.
0: അപ്പൊ
1: NTRനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജയലളിത അമ്മയോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ MK സ്റ്റാലിൻ, അദ്ദേഹം എഴുതുമായിരുന്നു, അത് എഴുതും, അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്ലേയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ CM വിജയ്.
0: അതെ,
1: 7 മുഖ്യമന്ത്രിമാരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഇപ്പൊ CN അണ്ണാദുരൈ, അദ്ദേഹമൊക്കെ എഴുത്തുകാരനായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം, DMK സ്ഥാപകൻ ആണ്. അതിനുശേഷം കരുണാനിധി, അദ്ദേഹവും എഴുതും, അതുപോലെ MK സ്റ്റാലിൻ, അദ്ദേഹം എഴുതും, ബാക്കിയുള്ളവരുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എവിടെ നോക്കുമ്പോഴും എല്ലാരും ഇങ്ങനെ മനോരമ. ശരിയാണല്ലേ, നമ്മളൊക്കെ എത്ര മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള, 7 CMനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് പറയുന്നത്.
0: അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. കാരണം എത്ര പേർക്ക് അറിയുന്നു എനിക്കറിയില്ല അല്ലേ, 7 CMനോട് വർക്ക് ചെയ്ത് 1500+
1: സിനിമകൾ. 2002 തോന്നുന്നു പത്മശ്രീ, പിന്നെ 89 നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2015 ആയപ്പോ നമ്മുടെ വിട പറഞ്ഞു. എനിക്ക് തോന്നുന്നു Singham 2 2014 അവസാനം അഭിനയിച്ചത് നമ്മുടെ മനോരമ, അല്ലെങ്കിൽ
0: ഇവരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ്. ആക്ച്വലി മനോരമ എന്ന് പറയുന്നത് ഒരു ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പേര് തന്നെയാണ്.
1: രാഷ്ട്രീയത്തിലല്ല,
0: രാഷ്ട്രീയത്തിൽ
1: ചേർന്നിരിക്കുന്നത് ഈ ഒരു
0: ആളുകളോട്
1: അഭിനയിച്ചതും വർക്ക് ചെയ്തതുമുള്ള ഫീൽഡ്.
2: തീർച്ചയായിട്ടും. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: നമ്മളെ എം ബി ബി എസ് ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ. ഒരുപക്ഷെ നിങ്ങൾ നീറ്റ് എക്സാം ഒക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾ പോകുമ്പോഴത്തേക്ക് ഹരി ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന തുമ്പെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം. ആക്ച്വലി നിങ്ങൾക്ക് 3 വർഷം നിങ്ങൾക്ക് യു എയിൽ പഠിക്കാം. നിങ്ങളുടെ പാരൻസ് ഇവിടെ ആണെങ്കിൽ അവരുടെ കൂടൊപ്പം തന്നെ പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇന്റർനാഷണൽ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോളണ്ട് ഉണ്ട്, അത് ഇറ്റലി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ഖാന, നിങ്ങൾക്ക് ഏത് സ്ഥലമാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാത്തതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഫീസ് സ്ട്രക്ചർ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലാണ് ഇവർ ഈ ഒരു പ്രോഗ്രാമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോഴും പറയുന്നത് ഇപ്പോൾ ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ പോയി നോക്കുന്നതിനെ കാട്ടിലും നല്ലത് ഇവിടെ 3 വർഷം, അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വർഷം. അപ്പോൾ ഒരു നമ്പർ നോട്ട് ചെയ്തോളൂ, 056-549-5755. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് ഡൗട്ടും നിങ്ങൾക്ക് അതിനകത്ത് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഫീസ് സ്ട്രക്ചർ ആയിക്കോട്ടെ, അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇനി ഇവരുടെ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് കാണണമെന്നുണ്ടെങ്കിൽ www.gmu.ac.ae. ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ട്രസ്റ്റ്.
1: FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Traffic Update. Traffic Update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ നോക്കാം. നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ തന്നെ അലി തിയേറ്റർ ഹോൾ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഈ അലി തിയേറ്റർ ഹോൾ റോഡിൽ ആക്സിഡന്റ് രാവിലെ തൊട്ടേ പല ആക്സിഡൻസും കാണുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഒരു ആക്സിഡന്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ അവസ്ഥ മിർദിഫൊക്കെ എത്തുന്ന സമയത്ത് കുറയുന്നുണ്ട്. പക്ഷേ ഷാർജയിലാണ് ഏറ്റവും കൂടുതൽ കൺജഷൻ. സർപ്രൈസിംഗ്ലി നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ ഇതുവരെ ട്രാഫിക് സിറ്റുവേഷൻ മാറിയിട്ടില്ല. ആ ഒരു കൺജഷൻ സ്റ്റില്ല. ആ ചെറിയ പോർഷനിൽ ഉള്ളെങ്കിലും സ്റ്റിൽ അവിടെ തുടരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാവുന്നതാണ്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
5: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
4: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCCയിൽ റിലീസിനെത്തുന്നു.
6: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
4: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: You are listening to Sand Tunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ മറ്റൊരു കോൺടസ്റ്റിലേക്ക് തന്നെ പോവാണ്. കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ, ഇത് നമ്മുടെ ആന്റണി വർഗീസ് അഭിനയിക്കുന്ന സിനിമയാണ്. ഇത് കുറേ നാളായിട്ട് ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വൻ തരംഗമായിട്ട് പോകുന്നുണ്ട്. ത്രില്ലർ മൂവി കൂടെ ആണ്. അപ്പോൾ ഈ ഒരു മൂവിക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ എന്താണെങ്കിലും ഈ ആഴ്ച തന്നെയാണ് നമ്മൾ ഈ നമുക്ക് പെരുന്നാളോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സിനിമയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആന്റണി വർഗീസ് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഓസ്കാർ നോമിനേഷന് പോയിട്ടുണ്ട്, ഓക്കെ, അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു ആ സിനിമയുടെ? അത് മാത്രമാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് തന്നത്. പെട്ടെന്ന് തന്നെ അയക്കുക, ഓക്കെ. അയക്കേണ്ട ഫോമാറ്റ്: കാട്ടാളൻ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് വേഗം അയച്ചോ. നിങ്ങൾ കയറിക്കുമോ ആ ഒരു രണ്ട് ടിക്കറ്റ് കരസ്ഥമാക്കാൻ പോകുന്നു. സോ ആന്റണി വർഗീസ് അഭിനയിച്ച ഒരു സിനിമ, അത് ഓസ്കാർ നോമിനേഷന് പോയിട്ടുണ്ട്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ്, അല്ല സോറി, ഏതാണ് സിനിമ എന്നല്ല, ആ സിനിമയുടെ ഡയറക്ടർ ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ വേഗം തന്നെ ഉത്തരവാദിച്ചോളൂ. രണ്ട് ടിക്കറ്റ് നിങ്ങളെ കാത്തു താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്.

0: listening to Home 92.2 FM. Home is a feeling.
1: ദൃശ്യ മൂവിയുടെ കോണ്ടസ്റ്റ് ടിക്കറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു പേർക്ക് തരുമെന്ന്. ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആ മിസ്സിംഗ് വേർഡാണ് പറയേണ്ടത്. എനിക്കൊന്നും ഒരു 85% ആൾക്കാരും അത് നരസിംഹം നരസിംഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞായിരുന്നു നരസിംഹം മൂവിയിലെ ആണെന്നുള്ളത്. പക്ഷെ ആ ഈ ഈ എന്താ പറയുന്ന ആ ഡയലോഗിലെ നടുക്കുള്ള രണ്ട് വോച്ച്, ആ രണ്ട് വോച്ച് ഒന്ന് തന്നെയാണ്, അതേതാണ് മിസ്സിംഗ് വേർഡ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ പെറുക്കിയെടുത്ത് ഡാഷ് കൊണ്ടുവെക്കണം എന്നുള്ളതാണ്. പൂവള്ളിയിലേക്ക്, എൻ്റെ വീട് പൂവള്ളിയിലേക്ക്, പൂവള്ളി എന്നുള്ളതാണ് ലാലേട്ടൻ്റെ തറവാട്ട് പേര് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് പൂവള്ളി എന്നായിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ അപ്പോൾ എന്താണ്, കുറേ പേര് തെറ്റിച്ചില്ലേ? തെറ്റിക്കില്ലേ? ഞാൻ വളരെ സിമ്പിളാക്കിയാണ് ഇന്ന് തന്നത്. നാളെ എന്നുണ്ട്, ഇനി അങ്ങോട്ടുണ്ട്, ഫോർ നെക്സ്റ്റ് 4 ഡേയ്സിലേക്ക് ഇത് കോണ്ടസ്റ്റ് കാണും. അപ്പോൾ ഇന്ന് റൈറ്റായിട്ട് പൂവള്ളി അറിയിച്ച കുറേ പേരുണ്ട് അതിനകത്ത്. ഇന്ന് റാൻഡമൈസ് തെരഞ്ഞെടുത്തേക്കുന്ന മിസ്റ്റർ തൗഫി, കൺഗ്രാറ്റുലേഷൻസ്. Alright, 8485, last number, കേട്ടോ. തൗഫീഖിൻ്റെ തൗഫീഖാണ് അപ്പോൾ ഇന്ന് വിജയിച്ചിരിക്കുന്നത്. നമുക്ക് ലെറ്റ്സ് സീ നാളെയും ആരാണ് കരസ്ഥമാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് വൺസ് നിങ്ങൾക്ക് ടിക്കറ്റ് കരസ്ഥമാക്കുകയെന്നുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട, നിങ്ങൾ ഇവിടുന്ന് പ്രൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് ടിക്കറ്റ് തരും. നിങ്ങൾ തയ്യാറെടുത്തോളൂ നിങ്ങൾ വരാനായിട്ട്. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നാളെ ഉണ്ട്, ദൃശ്യം 3 വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് മെസ്സേജ് അയക്കുക, കറക്റ്റായിട്ട് റേഡിയോ രാവിലെ തൊട്ട് കേൾക്കുക. ഞാൻ ഇന്ന് ചോദിച്ച സമയത്തായിരിക്കില്ല നാളെ ചോദിക്കുന്നത്, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നതാണ്. അപ്പം സ്റ്റേ ട്യൂൺ ഓൾവേസ്. ഞാൻ 7 മണി തൊട്ട് ഞാൻ ഓൺ എയറിലുണ്ടാവും. അപ്പം നിങ്ങളത് ട്യൂൺ ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അധികാരമേറ്റ ടീം യു ഡി എഫ് ഗൾഫിൽ ബലിപെരുന്നാൾ 27-ന്, കേരളത്തിൽ 28-ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദേവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രമേശ് ചെന്നിത്തല 3-ാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് 4-ാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രി പദവിയിലെ 3-ാം ഊഴമാണ്. 2-ാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിൽ 10,000 പ്രവർത്തകർ ഒഴുകിയെത്തി.

കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലുണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ, നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യുഡിഎഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർ എസ് പിയുടെ ഷിബു ബേബി ജോണും സിഎംപിയുടെ സി പി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചായ സൽക്കാരമൊരുക്കി. അല്പസമയത്തിനകം ആദ്യ മന്ത്രിസഭായോഗം ചേരും. ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും തിരുവനന്തപുരത്ത് രണ്ടാം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വകുപ്പിന്റെ പേരിൽ ഇടഞ്ഞ കെ മുരളീധരന് വൈദ്യുതിക്ക് പകരം ആരോഗ്യവകുപ്പും ദേവസ്വം വകുപ്പും നൽകിയാണ് അനുനയിപ്പിച്ചത്. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന നിയുക്ത പുതുപ്പള്ളി എംഎൽഎ ചാണ്ടി ഉമ്മൻ. എല്ലാ മാധ്യമ സൃഷ്ടികൾ ആയിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലെന്നും മാധ്യമങ്ങളാണ് ഇത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. മറ്റ് വാർത്തകളിലേക്ക്. യു എയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യു എ ഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യു എയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണം. ഇത്തരത്തിലുള്ളത് ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യു എ ഇ വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യു എ ഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യു എ ഇയും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യു എ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27. ഒമാനിലും 27 തന്നെയാണ് ഈദ് അല്ലദ. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ദീർഘ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28. മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹിജ്ജ് 1 കണക്കാക്കും. എബോള ഭീതി, ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. മരണം 90 കവിഞ്ഞു. എന്നാൽ ഇതൊരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ ആയിട്ടില്ലാത്തതിനാൽ അങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഐ പി എല്ലിൽ ഇന്ന് നിർണായക മത്സരത്തിനൊരുങ്ങുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. എതിരാളി സൺറൈസേഴ്സ് ഹൈദരാബാദ് വൈകിട്ട് ചെന്നൈയിലാണ് കളി. അടുത്ത വാർത്ത 12 മണിക്കാണ്.

0: ഐ എം നോട്ട് എ പെർഫെക്ട് പേഴ്സൺ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരിച്ചു തരും. ഐ എം ഓൾവേസ് ഇൻ പെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിതാ മിഡ് മോർണിംഗ് വൈബിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ബിസിയാണോ, എല്ലാവരും തിരക്കിലാണോ, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ? കഴിഞ്ഞത് രണ്ട് ദിവസങ്ങളിൽ എന്തൊക്കെ പ്ലാൻ ചെയ്തു, വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിച്ചറിയിക്കാൻ സാധിക്കാത്തവർക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 18th തിങ്കളാഴ്ചയാണ്, പുതിയൊരു ആഴ്ചയുടെ പുതിയൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ഓൺ ദിസ് ബ്യൂട്ടിഫുൾ മൺഡേ. അപ്പോൾ യെസ്, ഇറ്റ് ഇസ് എ ഫ്രഷ് സ്റ്റാർട്ട്, എ ന്യൂ വീക്ക് ആൻഡ് എ ന്യൂ ഡേ. വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മടിയോടെ എന്താ ഇന്ന് ഓഫീസിലേക്ക് പോയവരും അല്ലെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് പോയ കുട്ടികളും ഇപ്പോൾ കാറെടുത്ത് പിന്നെ സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയവരൊക്കെ ഉണ്ടാവും. ആ ഒരു മൺഡേ ബ്ലൂസ് ഒക്കെ ദൂരേക്ക് മാറ്റി വെച്ചോളൂ. അടുത്ത 2 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇവിടെ ഉണ്ട് വിത്ത് സം അമേസിംഗ് മ്യൂസിക് ആൻഡ് പോസിറ്റീവ് വൈബ്സ്. ബൈ ദ വേ, കഴിഞ്ഞ ഫ്രൈഡേ ഷോയിൽ ഞാൻ നിങ്ങളോടൊരു വമ്പൻ കാര്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ബജറ്റിൽ ഒതുങ്ങുന്നതും അതിനേക്കാൾ ഉപരിയായി തികച്ചും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ചാൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഹാപ്പി വീക്കെൻഡ് ഒക്കെ പറഞ്ഞു പോയത്. യെസ്, നമ്മുടെ അബുദാബിയിലെ മ്യൂസിയങ്ങളിലേക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ പോകാനുള്ള ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ ലാസ്റ്റ് ഡേ ഇന്നാണ്. ശനിയും ഞായറും തിങ്കളും ഇന്റർനാഷണൽ മ്യൂസിയം ഡേയുടെ അനുബന്ധിച്ച് ഈ 3 ദിവസങ്ങളിലായിരുന്നു നമുക്കതൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഡേ വന്നത്. അപ്പോൾ ഇന്ന് 18th ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. നമ്മുടെ ഈ യുവയുടെ ചരിത്രവും കൾച്ചറും എല്ലാം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറൽ ടൂറിസം പ്രഖ്യാപിച്ച ആ ഒരു എന്താണ് 3 ഡേയ്സ് ഫ്രീ എൻട്രിയുടെ അവസാന ദിവസം ഇന്നാണ്. അപ്പോൾ സാധാരണ നല്ലൊരു എമൗണ്ട് എൻട്രി ഫ്രീ ആയിട്ട് നൽകേണ്ടി വരുന്ന ലോക പ്രശസ്തമായ ലൂവ്ർ, അബുദാബി, അതുപോലെ കസറൽ കൊസൻ, പിന്നെ അലൈനിലെ അലൈൻ പാലസ് മ്യൂസിയം, കസറൽ മുവാജി, ഇതൊക്കെ ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇപ്പോൾ ഫാമിലിയായിട്ട് പോകുന്നവർക്കൊക്കെ ഇതൊരു വലിയ ലാഭമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ലൂവർ അബുദാബിയിലെ ആ ഒരു ഗ്ലാസ് ഡോമിൻ്റെ താഴെ നിന്ന് സൂര്യപ്രകാശം വീഴുന്ന കാഴ്ച എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുമല്ലോ, അപ്പോൾ അവരൊക്കെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓണറിൽ എത്തുമ്പോൾ നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചു, ആരെങ്കിലും വിസിറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ഈസ് ഓക്കെ പോകാൻ പറ്റിയില്ല എന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ആരെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ ഒരു ഫോട്ടോ കൂടി അയക്കൂ, കാണട്ടെ. എന്തായാലും ഇപ്രാവശ്യത്തെ ഈ വർഷത്തെ തീം തന്നെ മ്യൂസിയംസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കും സ്റ്റുഡൻസിനും ഒക്കെ നമ്മുടെ നാടിൻ്റെ ഹെറിറ്റേജ് മനസ്സിലാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ചാൻസ് കൂടിയാണ് മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 18 മറ്റൊരു പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഡേ ഫോർ വിമൻ ഇൻ മാരിടൈം, അതായത് 2nd പ്രത്യേകതയിലേക്ക് വരുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്ന ഒന്നാണ്. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഫോർ വുമൻ ഇൻ മാരിടൈം 2026 ആണ്. അതായത് ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ കടലിലെ വലിയ വലിയ കപ്പലുകളിലൊക്കെ ജോലി ചെയ്യുന്ന എന്താ പറയുക മിടുക്കികളായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ പെൺകരുത്തിനെ ആദരിക്കുന്നൊരു ദിവസമാണിന്ന്. ഒരു കാലത്ത് പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്ന മാരിടൈം സെക്ടറിലേക്ക് ഇന്ന് ഒട്ടനവധി സ്ത്രീകൾ ധൈര്യത്തോടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്ന അവരോട് പ്രകൃതിയോടും പ്രതികൂല സാഹചര്യങ്ങളോടും പൊരുതി കടലിൽ തങ്ങളുടേതായ എന്താ പറയുക ഒരു മുദ്ര പതിപ്പിക്കുന്ന ആ എല്ലാ വുമൻ ലീഡേഴ്സിനും ഇന്ന് നമുക്കൊരു വലിയ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. You are, ladies are truly inspiring. And finally, in the medical ലോകത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് വേൾഡ് എയ്ഡ്സ് വാക്സിൻസ് ഡേ. നമ്മൾ എല്ലാ വർഷവും ഡിസംബറിൽ എയ്ഡ്സ് അവയർനെസ് ഡേ ആചരിക്കാറുണ്ട് അല്ലേ. എയ്ഡ്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം December 1 ഓക്കെ. അപ്പോൾ പക്ഷേ May 18 എന്ന ദിവസം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് HIV എന്താ പറയുക ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന സയൻറ്റിസ്റ്റുകളായിക്കോട്ടെ, റിസർച്ചേഴ്സ് ആയിക്കോട്ടെ, ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ്, അവർക്കെല്ലാം നന്ദി പറയാനുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആ ഒരു കഠിനാധ്വാനത്തെ ഓർക്കാനും ഈ ഹെൽത്ത് സെക്ടറിൽ നമ്മൾ കൈവരിക്കേണ്ട ഒരു ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാനും ഈ ദിവസം നമ്മൾ ഓർപ്പിക്കുന്നു. അപ്പോൾ മ്യൂസിയൊക്കെ വിസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന മാറ്റത്തിന്റെ ദിനമാണ്. VD സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഉൾപ്പെടെ 21 മന്ത്രിമാർ. 3rd സത്യപ്രതിജ്ഞ ചെയ്തത് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധർ, ഇങ്ങനെ ആ നിര നീണ്ടു നീണ്ടു പോകുന്നു. പിന്നീട് മോൻ ജോസഫ്, അനൂപ് ജേക്കബ്, അങ്ങനെ ആ PMP അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പിന്നെ PC വിഷ്ണുനാഥ്, പിന്നെ റോജി എം ജോൺ, ഇവരെ കൂടാതെ ബിന്ദു കൃഷ്ണ, എം ലിജു, KM ഷാജി, പിന്നെ PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, പിന്നെ TE സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ്, സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് 2 പേര്, അങ്ങനെ എന്തായാലും മുഖ്യമന്ത്രി ഓഫീസിലെത്തി ചുമതലയേറ്റിരിക്കുകയാണ്. ഷിബു ബേബിജോൺ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. സി പി ജോണും അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണെന്ന് ആദ്യം തന്നെ ലോക്ഭവനിൽ വിരുന്നൊരുക്കിയിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഗവർണർ. അങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിരിക്കുന്നു. വലിയ സന്തോഷമുള്ള ദിവസം തന്നെയാണല്ലേ. അത് ആരുടെയും ഒരു പാർട്ടി അനുഭാവി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനെയും ചേർത്ത് അതുകൊണ്ടൊന്നുമല്ല, നമ്മുടെ കേരളത്തിന് പുതിയൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. 10 വർഷത്തിൽ നിന്നും പിണറായി വിജയൻ അദ്ദേഹത്തിൽ നിന്നും മറ്റൊരു മന്ത്രിസഭയിലേക്ക് പുതിയൊരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. നല്ലതിനെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും സ്വീകരിക്കും, തെറ്റായി വരുന്നതിനെ നമ്മൾ എന്താ പറയുക കൂട്ടമായി നിന്ന് അതിനോട് പ്രതിരോധിക്കും. അതൊക്കെയാണ് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങളാവട്ടെ, ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വി ഡി സതീശനും അദ്ദേഹത്തിന് കൂടെയുള്ള മന്ത്രിമാർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ട്രെൻഡിംഗ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. വീണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക ഹോം 90.2 FM.

0: is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ മെയ് മാസത്തിൽ ഇനി അങ്ങോട്ട് പറയാനുള്ളത്. കാരണം മെയ് 21-ാം തീയതിയാണ് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ദൃശ്യം പരമ്പരയിലെ 3-ാമതിറങ്ങുന്ന സിനിമ ദൃശ്യം 3 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ കാണാനുള്ള ടിക്കറ്റ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലെ 2 കപ്ലൻട്രി പാസ്സാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ സിനിമ കാണുന്നത് മെയ് 22-ാം തീയതി വെള്ളിയാഴ്ചയാണ്. മെയ് 21 വ്യാഴാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. 22-ാം തീയതി നമുക്ക് ഹോം സ്ക്രീനിങ്ങില് സ്പെഷ്യൽ സ്ക്രീനിങ്ങില് നിങ്ങൾക്ക് മൂവി കാണാനുള്ള അവസരമുണ്ട്. അപ്പൊ അതിനായിട്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കേണ്ട, ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് അയക്കുന്നവരിൽ നിന്ന് മാത്രമേ നമ്മൾ 2 കപ്ലൻട്രി പാസ് സെലക്ട് ചെയ്യുള്ളൂ. അതായത് എന്റെ ചോദ്യം ഇതാണ്, വേറൊരു മൂവി കൂടി ഉണ്ട് 28-ാം തീയതി റിലീസ് ചെയ്യുന്ന കാട്ടാളൻ, ആ സിനിമയ്ക്കും ഉള്ള ടിക്കറ്റുകൾ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് പറയുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ദൃശ്യം 3 വേണ്ടിയുള്ള ടിക്കറ്റുകൾ കിട്ടാനുള്ള ചോദ്യം ഇതാണ്. അതായത് ദൃശ്യം എന്ന മൂവി, ദൃശ്യം സിനിമ എത്ര ഭാഷകളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ഒരു നമ്പർ മാത്രം നിങ്ങൾ അയച്ചാൽ മതി. അതായത് ദൃശ്യം സിനിമ, ദൃശ്യം 1 തന്നെ എടുക്കാം, ദൃശ്യം 1 എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഒരാളെ അല്ലെങ്കിൽ രണ്ടു പേർക്കായിരിക്കും നമുക്ക് 2 കപ്ലൻട്രി പാസ് ആയിരിക്കും ലഭിക്കുക കേട്ടോ. അപ്പൊ ചെയ്യേണ്ടത് ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു, ദൃശ്യം മൂവി ഇപ്പൊ ഇതുവരെ ഇറങ്ങിയ 2 മൂവീസും ഏതൊക്കെ ഭാഷകളിൽ, എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഭാഷകളല്ല എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. HT സ്പേസ് നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് മ്യൂസിയങ്ങളുടെയും കടലിലെ പെൺകരത്തിന്റെ ഒക്കെ കാര്യമാണല്ലേ. ഇനി നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് നമ്മൾ അതോടുകൂടി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ ദുബായിലേക്ക് വരാം. നമ്മുടെ ഈ ദുബായ് എന്ന് പറയുന്ന ഈ പറയുന്ന സിറ്റി, ഒരു സിറ്റിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിക്കുന്ന ഇവർക്ക് ഒരു ഹോബി പോലെയാണ് അല്ലേ. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഞെട്ടിയിട്ട് പരിപാടിയിരിക്കുകയാണ്. എന്നാലും നമ്മൾ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ട് വാവു എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർപ്രൈസ് റെഡി ആയിട്ടുണ്ടായിരിക്കും. അതാണ് ദുബായ്. ഇപ്പോൾ ദുബായിൽ നിന്ന് അടുത്തൊരു കിഡിൽ ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത തവണ നമ്മൾ ദുബായിലെ ഏതെങ്കിലും പാർക്കിലേക്കോ അല്ലെങ്കിൽ ബീച്ചിലേക്കോ ഒക്കെ പോകുമ്പോൾ വിശന്നാലൊന്നും ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം ഡ്രോൺസ് ആർ കമ്മിങ് ടു ഡെലിവർ യുവർ ഫുഡ്. എന്താണ് സംഭവം അല്ലേ, നിങ്ങൾ കേട്ടത് ശരിയാണ്, തെറ്റിപ്പോയിട്ടില്ല. പാർക്കിലിരുന്നു കൊണ്ട് നമുക്ക് ഫോണിലൂടെ ഫുഡ് ഓർഡർ ചെയ്താൽ ട്രാഫിക്കോ സിഗ്നലോ ഒന്നും ഇല്ലാതെ ആകാശത്ത് നിന്ന് പറന്ന് വന്ന് ഡ്രോണുകൾ നമ്മുടെ കയ്യിൽ ഫുഡ് എത്തിക്കും. വാവ്, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് അല്ലേ. എന്നാലും ദുബായിൽ വരാൻ പോകുന്ന ഈ ഒരു അഡ്വാൻസ്ഡ് ഡ്രോൺ ഡെലിവറി നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് കേട്ടോ. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പാർക്കിലിരുന്നാൽ ഫുഡ് നമ്മുടെ കയ്യിൽ ഡ്രോണായിട്ട് കൊണ്ടുതരുന്നുള്ളതാണ്. സോ നമ്മളൊക്കെ സാധാരണ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് പാർക്കിലോ അല്ലെങ്കിൽ ദുബായിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകളിലേക്കൊക്കെ പോയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ അടുത്തൊക്കെ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കും. ചിലപ്പോൾ ആ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ കുറച്ചധികം പൈസ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വിശപ്പ് അങ്ങോട്ട് സഹിച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കും അല്ലേ. അല്ലെങ്കിൽ കോഫി ഏതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി ഇരിക്കുന്നിട്ട് നമ്മൾ പിന്നെയും വണ്ടിയൊക്കെ എടുത്ത് പുറത്തൊക്കെ പോയി എവിടെയെങ്കിലും പോയിട്ടായിരിക്കും കഴിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസേൺസ് ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഫുഡ് കുട്ടികൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ, ഇനി പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, സാധനം കയ്യിലെത്തും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇനി ഒന്നുകിൽ അവിടുത്തെ കഫേകളിൽ പോയി വാങ്ങുകയാണെങ്കിൽ തന്നെ എന്തോരം ക്യൂ നിൽക്കണം അല്ലേ. അല്ലെങ്കിൽ തന്നെ കാർ എടുത്ത് പുറത്ത് പോയി വരണം, അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ അതൊക്കെ പൂർണ്ണമായിട്ട് മാറുകയാണ് നമ്മളിരിക്കുന്ന ആ സ്പോട്ടിലേക്ക് കൃത്യമായിട്ട് വളരെ വേഗത്തിൽ ഫ്രഷായിട്ട് ഭക്ഷണം എത്തും. ശരിക്കും ഒരു മാജിക് പോലെ തോന്നില്ലേ. യെസ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ശരിക്കും ഇൻക്രെഡിബിൾ ആണ് അല്ലേ. ഇപ്പം ഈ സിറ്റിയെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ഇന്നൊവേഷൻ ഹബ്ബാക്കി മാറ്റുക എന്ന വലിയൊരു ഗോളിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇതിലൂടെ ട്രാഫിക് ബ്ലോക്കുകൾ വലിയ രീതിയിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റും. ഒപ്പം തന്നെ കാർബൺ എമിഷൻ കുറച്ച് എൻവയോൺമെൻറ്റിന് ഒത്തിരി ഹെൽപ്പാവുകയും ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് എന്താ, നമ്മൾ ഇവിടുത്തെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ആ ഒരു കംഫർട്ടബിൾ സോൺ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ ലെവലിലേക്ക് മാറും. അപ്പോൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച സ്ഥലത്ത് ഹോട്ട് കോഫിയോ ബർഗറോ ഒക്കെ പറന്ന് വന്ന് കയ്യിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് കാണുന്നതിന് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും അല്ലേ. നമ്മൾ ഇന്നത്തെ കാലത്ത് AI ആണെങ്കിലും പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആണെങ്കിലും ശരി, കുട്ടികളെ കൂടെ അതോടെ ഇൻവോൾവ് ആക്കുക. അവരെ എപ്പോഴും ഒരു ഫോണും കൊടുത്ത് റൂമിൻ്റെ ഒരു സൈഡിൽ ഇരുത്തുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത് എവിടെയെങ്കിലും ഇരുത്തുക അവർക്ക് കുറേ രോഗങ്ങൾ വരുത്തുമ്പോൾ കരയുക എന്നുള്ളതല്ല. പുതിയ കാലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ അവരെ കൂടി എൻജോയ് ചെയ്യുന്ന രീതിയിൽ അതിലേക്ക് ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ്. സോ ഇതിപ്പോ കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എനിക്ക് തോന്നുന്നു ദുബായിൽ ഇനി ജീവിക്കുമ്പോൾ നമ്മള് സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ കാണേണ്ടി വരും എന്നാണ്. ഇപ്പൊ ഫ്ലൈയിങ് ടാക്സികൾക്ക് പിന്നാലെ ഇതായിപ്പോ ഫുഡ് ഡെലിവറി ഡ്രോണുകൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ മലയാളികൾ എപ്പോഴും ഫുഡിന്റെ കാര്യത്തിൽ ഒരു പടി മുന്നിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ദുബായിലെ മലയാളികൾക്ക് വലിയൊരു സന്തോഷ വാർത്തയായിരിക്കും. അപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഈ ഒരു ഡ്രോൺ ഫുഡ് ഡെലിവറി നമ്മുടെ പാർക്കുകളിലും ബീച്ചുകളിലും ആക്റ്റീവ് ആയാൽ നിങ്ങൾ ആദ്യം ഓർഡർ ചെയ്യാൻ പോകുന്ന ഫുഡ് ഐറ്റം എന്തായിരിക്കും? സംതിങ് സ്പെഷ്യൽ അല്ലേ? നമ്മൾ ആദ്യമായിട്ട് ഡ്രോൺ വഴി ഓർഡർ ചെയ്യുന്ന ഫുഡിന്റെ വീഡിയോ ഓഫ് കോഴ്സ് നമുക്ക് ഇനി സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാം. അതൊരു ഭയങ്കര സർപ്രൈസിങ് മൊമെന്റ് ആയിരിക്കും. ഇപ്പൊ പിന്നെ മാത്രമല്ല ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നാട്ടിലൊക്കെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞൂടെ? സോ അങ്ങനെ വെറുതെ ചോദിച്ചേ ഉള്ളൂ. ശരി, നിങ്ങളെല്ലാം ഇപ്പൊ മൂവി ടിക്കറ്റിന്റെ തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം. വെറുതെ ചോദിച്ചേ ഉള്ളൂ. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു എന്നൊരു ഫീൽ എനിക്കും ഉണ്ടാവുമല്ലോ. യെസ്, അപ്പൊ നമ്മള് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം 3 ആണ്. എല്ലാവരും കാത്തന്ന് May 21st എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ അന്നത്തെ ദിവസം തന്നെ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നതാണ്. വേറൊരു ഇപ്പം വിഷു റിലീസായിട്ട് വെച്ചിട്ടാണ് പിന്നീട് May 21st മാറ്റിയത്. ഒരു നടനെ സംബന്ധിച്ച് എത്ര വലിയൊരു അംഗീകാരവും സന്തോഷവുമാണല്ലേ. ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. പക്ഷെ നമ്മൾ കാണുന്നത് ഹോം സ്ക്രീനിൽ 22nd രാത്രിയാണ് മൂവി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താനും പറ്റും. കുറച്ചൊന്ന് ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ദൃശ്യം മൂവി കാണാൻ വരാൻ പറ്റുമെന്നുള്ളത് എന്തായാലും ആഫ്റ്റർ 6 അല്ലെങ്കിൽ 8 ആയിരിക്കുമല്ലോ. യെസ്, അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ അയച്ചോളൂ. HT space നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക്.
2: അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യേസ്, ഇപ്പോൾ 11:50 നമുക്ക് വേഗം ഒന്ന് ദുബായിലെ റോഡുകളിലേക്ക് ഓടിപ്പോവാം അല്ലേ. യേസ്, ആദ്യം തന്നെ നമ്മുടെ 7th Street ഇൻ റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ 2 പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിലൊരു ട്രാഫിക് ബിൽഡപ്പ് കാണുന്നുണ്ട്. വലിയ താമസം ഇല്ലെങ്കിലും വണ്ടികൾ കുറച്ച് പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിൽ നിന്നും ബിസിനസ് ബേ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ റൂട്ട് തികച്ചും ക്ലിയർ ആണ്. റാസൽ ഖോർ അല്ലെങ്കിൽ E44 വഴി ഇപ്പോൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആൽക്കോസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഫസ്റ്റ് അൽഖേൽ സ്ട്രീറ്റിൽ സാധാരണ ഈ സമയത്ത് ഉണ്ടാകുന്ന അത്യാവശ്യം നല്ലൊരു തിരക്ക് കാണിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ബ്ലോക്കുകളില്ലെങ്കിലും സ്ലോ ട്രാഫിക് പ്രതീക്ഷിക്കാം. ബിസിനസ് ബേ ആൻഡ് ഡൗൺ ടൗൺ ദുബായ് പരിസരങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ ട്രാഫിക് വളരെ ഹെവി ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇന്റേണൽ റോഡുകളിൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നാദൽഹമർ ഏരിയ, ഇവിടുത്തെ മെയിൻ റോഡുകളൊക്കെ അത്യാവശ്യം മൂവിംഗ് ആണെങ്കിലും ട്രാഫിക് ഒക്കെ ചില സ്ഥലങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്. വലിയ കുരുക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനലി D89 അൽ മക്തൂം റോഡിൻ പോർട്ട് സെയ്ദ് ഭാഗത്ത് ഇപ്പോൾ ചെറിയൊരു സ്ലഗിഷ്നസ് അനുഭവപ്പെടുന്നുണ്ട്. സിഗ്നലുകളോട് അനുബന്ധിച്ച് ലേശം വെയിറ്റിംഗ് ടൈം വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ദുബായ് ട്രാഫിക് അപ്ഡേറ്റ്സ്. വണ്ടി ഓടിക്കുന്നവർ ദയവായി സീറ്റ് ബെൽറ്റ് ഒക്കെ ധരിച്ച് കൃത്യമായ സ്പീഡ് ലിമിറ്റ് ഒക്കെ പാലിക്കുക. ആൻഡ് യെസ്, ഡോണ്ട് ഫോർഗെറ്റ് സ്റ്റേ ട്യൂണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: Mid morning with Nitya.
3: വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരികയായിരുന്നു ഞാൻ. അതായത് മലയാളം ഉൾപ്പെടെ ഏത് ഭാഷ എത്ര ഭാഷകളിലാണ് റിലീസ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യം 1 ഉം 2 ഉം അത് കൃത്യമായിട്ടുള്ള ആ നമ്പർ മാത്രം അയച്ചാൽ മതി, അധികം ബുദ്ധിമുട്ടേണ്ട. എന്തായാലും 10, 11, 9 അല്ല ഉത്തരം കേട്ടോ. അത് കൃത്യമായിട്ട് അറിയിക്കുക. അവരിൽ നിന്ന് മാത്രം 2 രണ്ട് കപ്ലൻട്രി പാസ് നമുക്ക് ഈ 3 ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, കാട്ടാളൻ മൂവി റിലീസ് ചെയ്യുന്നത് 28th May ആണ്. അതും തേഴ്സ്ഡേ ആയതുകൊണ്ട് നമ്മൾ 29th മൂവി കാണുന്നത്. അപ്പോൾ കാട്ടാളൻ മൂവി കാണാൻ ആഗ്രഹമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. അതിന് പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഇപ്പോഴില്ല. നിങ്ങൾ കൃത്യമായിട്ട് HT Space Kattalan Space നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്നതാണ്. അതുപോലെ ദൃശ്യം 3 റിലീസ് ചെയ്യുന്നത് May 21 ആണ്. അത് തേഴ്സ്ഡേ ആയതുകൊണ്ട് നമ്മൾ 22nd ആണ് കാണുന്നത്. അതിൻ്റെ ടൈം ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 2 ആയിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുന്നത്. കാട്ടാളനും ദൃശ്യത്തിനും 2 വീതമായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ദൃശ്യം 3 കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം അയക്കുക. ദൃശ്യം 1 ഉം 2 ഉം ഇതുവരെ മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുന്നു, ആ കൗണ്ട് ആ നമ്പർ എത്രയാണോ അത്. HT Space നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വിടി സതീശൻ മന്ത്രിസഭ അധികാരമേറ്റു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വിടി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വിടി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല 3-ാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് 4-ാമതായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ മുതിർന്ന മുഖമായ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് മന്ത്രിപദവിയിലെ 3-ാം ഊഴം. 2-ാം വട്ടമാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. പതിറ്റാണ്ടിനുശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു അണികൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷനും നേമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തി. യു ഡി എഫ് മന്ത്രിസഭയിൽ

0: ഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, അനിൽകുമാർ, PC വിഷ്ണുനാഥ്, M ലിജു, റോ ജി എം ജോൺ, ടി സിദ്ദിഖ്, ഒജി ജനീഷ്, കെ തുളസി, PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ലോക്ഭവനിൽ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തു. അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ ആശംസകൾ നേർന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം, കേന്ദ്രത്തിന്റെ എല്ലാ സഹായങ്ങളും കേരള സർക്കാരിന് ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. VD സതീശനെയും മന്ത്രിസഭയെയും അഭിനന്ദിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ KC വേണുഗോപാലിനും അഭിനന്ദനം. UDF സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദത്തെ പ്രതിനിധീകരിക്കും. ഓരോ UDF പ്രവർത്തകനും സമൂഹ മാധ്യമ പോരാളികൾക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽഗാന്ധിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി VD സതീശനെ കാണാനെത്തി DGP റവഡ ചന്ദ്രശേഖർ. ആലപ്പുഴയിൽ പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കലിയൂരാണ് കേസിലെ പ്രധാന പ്രതി. ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും തിരുവനന്തപുരത്ത് 2 മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്നും കെ മുരളീധരൻ. മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കെ മുരളീധരന്റെ പ്രഖ്യാപനം. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാ മാധ്യമ സൃഷ്ടികൾ മന്ത്രിസ്ഥാനത്തേക്ക് തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ. യു ലെബറാക്ക ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന UAE. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുവയുടെ സുരക്ഷയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണം. ഇത്തരത്തിലുള്ളത് ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ UAE വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും UAE ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ UAE അതിശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ May 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദ് അല്ലദ. ഹജ്ജ് കർമ്മങ്ങൾ May 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ നാളെ ദുൽഹിജ്ജ ഒന്നായി കണക്കാക്കും. വിശദവാർത്ത ഒരു മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12:05.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: യെസ്, അതിമനോഹരമായൊരു ഗാനമല്ലേ. ഒരു മലയാളിക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് പരീക്ഷയിലെ ഈ പാട്ട്. ഇത് നജീം അർഷാദിന്റെ ശബ്ദത്തിൽ കുറച്ചുകൂടി ഭംഗിയായി നമുക്കത് കേൾക്കാൻ ഇന്നത്തെ കാലത്തിലേക്ക് മാറ്റപ്പെട്ട ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചേർത്ത് കിടിലനായിട്ടാണ് നജീം അത് പാടിയിരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ള സിനിമാ പ്രേമികളൊക്കെ എവിടെ, 28-ാം തീയതി കാട്ടാളനും 21-ാം തീയതി ദൃശ്യം 3 റിലീസ് ചെയ്യുമ്പോൾ, ദൃശ്യം 3 നമ്മൾ ഹോം സ്ക്രീനിങ്ങിലൂടെ കാണാൻ പോകുന്നത് May 22 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ സിനിമയ്ക്ക് ദൃശ്യം 3 രണ്ട് കപ്ലൻട്രി പാസ് ഈ മണിക്കൂറിൽ നേടാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, പക്ഷേ ഏതെങ്കിലും രണ്ട് പേരെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഷോയുടെ അവസാനം ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരവായിരിക്കും, മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ ദൃശ്യം 1, 2 റിലീസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ ചോദ്യം. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് തെറ്റ് വരണ്ട, കാരണം പല ആൾക്കാരും കൂടുതലായി തെറ്റുത്തരങ്ങൾ അയക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ ദൃശ്യം സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ദൃശ്യം 3 കാര്യം വിട്ടേക്കൂ, ഈ ദൃശ്യം 1, 2 കഴിഞ്ഞ് മാത്രമല്ലേ നമ്മൾ 3 എത്തുള്ളൂ. അപ്പൊ ഈ രണ്ട് സീരീസും എത്ര ഭാഷകളിൽ മലയാളം ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ആ കൗണ്ട് നമ്പർ മാത്രം മതി. HT ഹോം തിയേറ്റർ എന്നതിന്റെ HT റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ നമ്മൾ May 28 എനിക്കൊന്ന് ആ ഹോളിഡേ ടൈമിലായിരിക്കും കാട്ടാളൻ മൂവി റിലീസ് ചെയ്യുന്നത്. സോ ആ ദിവസത്തിലേക്ക് നമ്മൾ ഇന്നേ പ്ലാൻ ചെയ്യണം, കാരണം ആ ടൈമിലൊക്കെ ആരും ഓണറിൽ ഉണ്ടാവില്ല, എല്ലാവർക്കും പിന്നെ അവധിയൊക്കെ ആയതുകൊണ്ട്. സോ ഞാൻ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ മീൻസ് അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാട്ടാളൻ മൂവി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഇത് കാണാനുള്ള ടിക്കറ്റിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ അറിഞ്ഞാണല്ലോ കാട്ടാളൻ്റെ എന്താ പറയുക, പിന്നെ അതിൻ്റെ വിതരണാവകാശമൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഹോം ബാലെ ഫിലിംസൊക്കെയാണ്. സോ സംതിങ് സ്പെഷ്യൽ, ഒരുപാട് നല്ലതായിട്ട് കാത്തിരിക്കുന്ന മൂവി. ഈ മൂവി കാണാനുള്ള ടിക്കറ്റും രണ്ട് കപ്ലൻട്രി പാസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി ദൃശ്യം 3 തന്നെ കാട്ടാളൻ മൂവി കാണാൻ ആഗ്രഹമുള്ളവർക്ക് HT കാട്ടാളൻ സ്പേസ് നിങ്ങളുടെ പേര് ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ വിശേഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒരു എക്സൈറ്റിംഗ് മൂവി അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ കൂടെ പറയാനുള്ളത്. നമ്മൾ എത്രയോ റൊമാൻറ്റിക് മൂവീസ് കണ്ടിരിക്കുന്നു അല്ലേ, പക്ഷേ തമിഴിലെ ആ ഒരൊറ്റ സിനിമ മതി നമ്മുടെയൊക്കെ കണ്ണ് നിറയ്ക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത് വിജയ് സേതുപതിയും തൃശയും തകർത്ത് അഭിനയിച്ച 96 എന്ന എവർഗ്രീൻ മ്യൂസിക്കൽ ഹിറ്റിനെ കുറിച്ചാണ്. എന്തൊരു നല്ല സിനിമയാണ്, എന്തൊരു ബാക്കിംഗ് ആണ്, അതുപോലെ എന്തൊരു നല്ല പാട്ടുകളാണ്. ഓ മൈ ഗോഡ്, ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടാവും എഴുതി തീർക്കാൻ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ. കണ്ണു നിറഞ്ഞതിന് ഓരോ റീസൺസ് ഉണ്ടാവും അല്ലേ, വ്യക്തികൾ മാത്രമേ മാറുന്നുള്ളൂ, സംഭവമെല്ലാം ഒന്ന് തന്നെ. ഓക്കെ, എന്തായാലും റാമും ജാനുവും തിയേറ്ററിലുണ്ടാക്കിയ ഒരു മാജിക് ഇന്നും ഒട്ടുമിക്ക ആളുകളുടെയും പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ മനസ്സിലൊക്കെ ലൈവായിട്ട് തന്നെ തുടരുകയാണ് അല്ലേ. അപ്പൊ ഈ 96 ഡയറക്ട് ചെയ്ത ആ ഒരു മാസ്റ്റർ ബ്രെയിൻ ഇല്ലേ, സി പ്രേംകുമാർ, അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വരികയാണ്. ബട്ട് ദ സർപ്രൈസ് ഈസ് ഇത്തവണ പുള്ളി ഈ ഒരു എന്താ പറയാ ലവ് സ്റ്റോറി ആയിട്ടല്ല വരുന്നത് കേട്ടോ. ആൻഡ് മെയിൻ ലീഡ് ആരാണെന്ന് അറിയാമോ, അത് നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൽ നിന്ന് ആദ്യം ഞാൻ കേട്ടപ്പോഴേ, ഇതിന്റെ ടൈറ്റിൽ ഞാൻ കേട്ടപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ച ഫഹദിന്റെ കണ്ണിൽ ഇനിയും പറയാനാകാത്ത എത്രയോ പ്രണയമുണ്ട്, അത് ഇനി അടുത്തൊരു മൂവിയായിട്ട് വരും, പ്രേംകുമാറും കൂടെ ചേരും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഫഹദ് ഫാസിലും പ്രേംകുമാറും ആദ്യമായിട്ട് ഒന്നിക്കുമ്പോൾ പോരാത്തനും കൂടെ മിടുക്കിയായിട്ടുള്ള നമ്മുടെ ശിവതയും മെയിൻ റോളിലുണ്ട്, മലയാളി നടി. സിനിമയ്ക്ക് താൽക്കാലികമായിട്ട് ഇട്ടിരിക്കുന്ന ഈ സിനിമയുടെ താൽക്കാലം ഇട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ ഫിലിം 2 എന്നാണ്. അപ്പം കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയിൽ വെച്ച് ഈ സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നത്. 96 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നല്ല മെലഡികളും ഇമോഷൻസും ഒക്കെ ആണെങ്കിൽ, പ്രേംകുമാർ ഈ തവണ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നു. ഇതൊരു പക്ക ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും കേട്ടോ. ഫഹദിന്റെ ആ ഒരു സൈക്കോ ലെവൽ ആക്ടിങ്ങും സ്ക്രീൻ പ്രസൻസും ഒപ്പം ഈ അദ്ദേഹത്തിന്റെ പ്രേംകുമാറിന്റെ മേക്കിംഗ് കൂടിയൊക്കെ ആകുമ്പോൾ തിയേറ്ററുകളിൽ ഇതൊരു ഒന്നാം തരം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ഈ സിനിമയുടെ മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിങ്ങും ടെക്നിക്കൽ ടീമും ഒക്കെ വളരെ വളരെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഫഹദിനും ശിവദയ്ക്കൊപ്പം തമിഴിലെ പ്രശസ്ത താരം ഭാഗ്യരാജും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 96 ആ ബ്യൂട്ടിഫുൾ സോങ്സിലൂടെ നമ്മളെ കൊതിപ്പിച്ച ഗോവിന്ദ് വസന്ത് തന്നെയാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് PC ശ്രീരാമിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുള്ള സ്വാമിനാഥൻ. അപ്പോൾ തമിഴിലെ പ്രശസ്ത പ്രൊഡക്ഷൻ ബാനർ ആയിട്ടുള്ള ലിയോ വിഷൻ ആണ് ഈ മൂവി പ്രൊജക്റ്റ് ചെയ്യുന്നത്. മീൻസ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ തമിഴിലെ മലയാളത്തിലെയും ബെസ്റ്റ് ടീം ഒന്നിക്കുന്ന ഒരു പക്ക പാൻ ഇന്ത്യൻ വൈബുള്ള സിനിമയായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു കാര്യം നോക്കിയേ, പുള്ളിയാണെങ്കിൽ ഇപ്പോൾ മലയാളത്തിലും അതുപോലെ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരേപോലെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ തമിഴില് വിക്രം മാമന്നൻ ഒക്കെ കഴിഞ്ഞിപ്പോതാ അടുത്തൊരു പ്രോജക്റ്റും കൂടി വന്നിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ സെലക്ഷൻ ശരിക്കും ഇൻക്രെഡിബിൾ അല്ലേ? അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഫഹദ് ഫാസിലിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിങ്ങും പെർഫോമൻസും ഒക്കെ ഒരു പക്ഷേ ഈ സിനിമയാണ് നൽകുന്നതെങ്കിലോ? നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പറയുന്ന വിശേഷമൊക്കെ കേട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചൊരു റിപ്ലൈ ഒക്കെ തന്ന് അതും അല്ലെങ്കിൽ കാട്ടാളൻ സിനിമയാണോ കാണാൻ ആഗ്രഹം അതോ ദൃശ്യമാണോ? May 21st ലാലേട്ടൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് റിലീസ് ചെയ്യുന്ന ദൃശ്യം 3 കാണണമെങ്കിൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ ഇന്ന് May 18 നിങ്ങൾക്ക് 2 കപ്പിൾ എൻട്രി പാസ്സാണ് കിട്ടാൻ പോകുന്നത്. സോ ഷോയുടെ അവസാനം ഇന്ന് കിട്ടിയത് ആർക്കൊക്കെയാണെന്നുള്ള പേര് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, ദൃശ്യം 1 ഉം 2 ഉം ഇതുവരെ മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്? ശരിയായ ഉത്തരമായിരിക്കും ഫോർമാറ്റ് HT ഹോം തിയേറ്റർ എന്നതിന്റെ HT. നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, ആഗതീർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മിഡ് നൂൺ ടൈമിൽ ദുബായിലെ പ്രധാന റോഡുകളിൽ പല സ്ഥലങ്ങളിലും ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾ ഓടിക്കുന്നവർ ദയവായിട്ട് ഈ റൂട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് നമ്മുടെ അൽദഗിയ അൽ ബറഹ ആൻഡ് അൽ ഷബ്ഖ ഏരിയാസ്. ഓ, എന്തൊരു പേരല്ലേ. ആദ്യമായിട്ട് ഈ ദേര പരിസരങ്ങളിലേക്ക് വന്നാൽ അൽദഗായ അൽ ബറഹ, പ്രത്യേകിച്ച് D92 അൽ ഖലീജ് സ്ട്രീറ്റിനോട് ചേർന്നുള്ള ഇന്റേണൽ റോഡുകളിലൊക്കെ വാഹനങ്ങൾ ഒട്ടും നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. വളരെ ഹെവി ആയിട്ടുള്ള ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് അവിടെ അനുഭവപ്പെടുന്നത്. മാപ്പിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളും അതുവഴി പോകുന്നവരാണെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ അൽറിക്ക റോഡും ദുബായ് ക്രീക്ക് ഏരിയ ഒക്കെ നോക്കിയാണെങ്കിൽ അവിടെ ആ ഭാഗത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലും വാഹനങ്ങളുടെ വലിയൊരു ക്യൂ തന്നെ കാണാം കേട്ടോ. ഈ വഴി പോകുന്നവർക്ക് നല്ല രീതിയിലുള്ള ട്രാഫിക് ഡിലേ ഉണ്ടായേക്കാമേ. പിന്നെ D89 നോക്കുമ്പോൾ അൽ മക്തൂൺ സ്ട്രീറ്റിലേക്ക്, നമ്മുടെ പോർട്ട് സൈഡ് ഏരിയയിലെ D89 മക്തൂൺ സ്ട്രീറ്റിൽ ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇവിടെ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. പട്ടികൾ ഏറെക്കുറെയൊക്കെ ഗ്രിഡ് ലോക്ക്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ അൽ ഇത്തിഹാദ് റോഡ് ആൻഡ് ഷേഖ് റാഷിദ് റോഡ് ഇന്റർസെക്ഷൻ നോക്കുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ട്രാഫിക് ബിൽഡപ്പ് കാണുന്നുണ്ട് കേട്ടോ. ജംഗ്ഷനിൽ വണ്ടികൾ വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഊതുമേത്ത ആൻഡ് സബീൽ ഏരിയാസ് നോക്കുമ്പോൾ ചില ഇന്റേണൽ റോഡുകളിലും അതുപോലെ ഈ 11 റോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ജംഗ്ഷൻസിലൊക്കെ ട്രാഫിക് ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ദേരെ പറഞ്ഞു അല്ലേ. അൽക്കൂസ്, ബിസിനസ് ബേ, ഊതുമേത്ത തുടങ്ങിയ പ്രധാന ഹബ്ബുകളിലേക്കൊക്കെ പോകുന്നവർ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോളൂ. വലിയ ബ്ലോക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ദയവായിട്ട് മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ, ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ കൃത്യമായ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞതനുസരിച്ച് ഹെവി മീൻസ് ട്രാഫിക് ഉള്ള സ്ഥലങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതുവഴി പോകുന്നവരൊക്കെ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക 0585829220.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
0: You are listening to Mid Mornings with Nitya. Nitya.
4: கடமிடியில் கமலதளம் கவிழினையில் செந்தூரன் நட நடனால் புலரி மழ பூஞ்சொடியில்

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
3: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
2: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
4: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
2: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: അധികാരമേറ്റ ടീം യു ഡി എഫ്, ആവേശം നിറഞ്ഞ സത്യപ്രതിജ്ഞ ചടങ്ങ്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്ര. ആശാ വർക്കർമാരുടെ വേതനം കൂട്ടി. ഗൾഫിൽ ബലിപെരുന്നാൾ 27, കേരളത്തിൽ 28. ബറാക്ക ആക്രമണം ഭീകരാക്രമണത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന് UAE. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു VD സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സ്രഷ്ടാവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല 3-ാമതും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ 4-ാമതായും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖം രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രിപദവിയിലെ 3-ാം ഊഴമാണ്. 2-ാം വട്ടമാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് MP പ്രിയങ്കാ ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ നേമം MLA കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. UDF മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൌരവം

0: സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായ സൽക്കാരമൊരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസകളും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് വേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിന് നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽ ഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3000 രൂപയും അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവ് ഉണ്ടാകും. വനിതകൾക്ക് കെ എസ് ആർ ടി സിയിൽ June 15 മുതൽ സൗജന്യ യാത്ര സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭാ സമ്മേളനം വിളിക്കാൻ ശുപാർശ. ജി സുധാകരൻ പ്രോട്ടോം സ്പീക്കറാകും. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ. May 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. മന്ത്രിസ്ഥാനം താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എല്ലാം മാധ്യമ സൃഷ്ടികൾ ആയിരുന്നു. മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്നും മാധ്യമങ്ങളാണ് അത്തരത്തിലൊരു തോന്നൽ ജനങ്ങൾക്ക് നൽകിയതെന്നും ചാണ്ടി ഉമ്മൻ. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും മതന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുമുള്ള ഡച്ച് പ്രധാനമന്ത്രിയുടെ ആശങ്ക തള്ളി ഇന്ത്യ. നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റന്റെ ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കുറയുന്നു എന്ന പരാമർശത്തിന് പിന്നാലെയാണ് വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സി ബി ജോർജ് വ്യക്തമാക്കി. യു എയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമെന്ന യു എ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യു എയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യു എ വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യു എയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യു എ അതിശക്തമായി അപലപിച്ചു. ഇറാന്റെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയമെടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുകയാണ്, വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്. തീരുമാനം വേഗത്തിൽ എടുത്തില്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ്. യു എയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. June 1 മുതൽ ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകി കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ May 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യു എ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 ഒമാനിലും 27 തന്നെയാണ് ഈദൽ അദ. ഹജ്ജ് കർമ്മങ്ങൾ May 26. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിൽ. പെരുന്നാളിനോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് 1 കണക്കാക്കും. എബോള ഭീതി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. മരണം 90 കവിഞ്ഞു എന്നാൽ ഇതൊരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ ആയിട്ടില്ലാത്തതിനാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന് 5 തകർത്ത് പ്ലേഓഫിലെത്താനുള്ള നേരിയ പ്രതീക്ഷ നിലനിർത്തി ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം. 4 5 വിക്കറ്റും ബാക്കി നിർത്തി ഡൽഹി മറികടന്നു. ഐപിഎല്ലിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് തകർത്ത് പ്ലേഓഫിലെത്തുന്ന ആദ്യ ടീമായി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ആദ്യം ബാറ്റ് ചെയ്ത് ആർസിബി ഉയർത്തിയ 223 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരം. വൈകിട്ട് ചെന്നൈയിലാണ് കളി.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: A very good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 Auto AC Spare Parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 49%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ കുറെ നേരം പാട്ടൊക്കെ കേട്ടിരുന്നു അടുത്തല്ലേ. ഒരാൾ മെസ്സേജ് അയച്ചു, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി പാട്ട് വേണം. ഇപ്പൊ ആ പാട്ട് കേട്ടപ്പോ എന്ത് തോന്നുന്നു? മെസ്സേജ് അയക്കണം. കേട്ടില്ല എന്ന് കേട്ടിട്ട് അപ്പൊ മാത്രം മെസ്സേജ് അയക്കരുത്, പാട്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെസ്സേജ് അയക്കണം. ഇഷ്ടമായി കേട്ടോ. അപ്പൊ ദൃശ്യം മൂവിയുടെ രണ്ട് കപ്ലൻട്രി പാസ് ആണ് നമ്മൾ ഈ സമയം കൊടുക്കുന്നത്. അത് മാത്രമല്ല 28th റിലീസാവുന്ന 29th ഹോം സ്ക്രീനിങ് ഉള്ള കാട്ടാളൻ മൂവിയുടെ റിലീസും, അല്ല കാട്ടാളൻ മൂവിയുടെ ടിക്കറ്റും കൊടുക്കുന്നുണ്ട്, രണ്ട് കപ്പൽ എൻട്രി പാസ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ദൃശ്യത്തിന് ഞാൻ ചോദിച്ച കൃത്യമായിട്ട് ആൻസർ അയച്ചാൽ മാത്രമേ ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് ഉള്ളൂ. അത് ചോദിച്ചിട്ട് ദൃശ്യം 1 എന്ന മൂവി, ദൃശ്യം ആദ്യത്തെ ദൃശ്യം, ആ മൂവി എത്ര മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നതിൻ്റെ ആ ഒരു കൗണ്ട് നമ്പർ മാത്രം മതി. ഹോം തിയേറ്റർ എന്നതിൻ്റെ HT space, യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കും. വാരിക്കോരി അയക്കൂ, ഞാൻ ഞെട്ടിപ്പോവാണ്. ഞാൻ എന്തെങ്കിലും വിശേഷം പറഞ്ഞാൽ നിത്യ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറയും. ടിക്കറ്റും കൊണ്ട് വന്നാൽ പിന്നെ നിത്യ മിഡ് മോർണിംഗ്, ഗുഡ് നൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. സന്തോഷായി. ഒരു കാര്യം ചെയ്യും, കാട്ടാളൻ മൂവി കാണാൻ ആഗ്രഹമുള്ളവരും ഉണ്ടല്ലോ, എത്ര നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണല്ലേ. കാട്ടാളൻ്റെ ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 28th റിലീസ് ചെയ്യുന്നത്, 29th നമ്മൾ സ്ക്രീനിങ്ങിലേക്ക് എത്തുന്നത്. സോ അത് കാണണമെങ്കിൽ HT കാട്ടാളൻ നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220. അപ്പം ഇനി കുറച്ച് സമയങ്ങൾ കൂടി കഴിഞ്ഞാൽ അറിയാം നമുക്ക് 22nd ഹോം സ്ക്രീനിങ്ങിൽ നമ്മൾ കാണാൻ പോകുന്ന ഏത് ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് ആർക്കാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ മിഡ് മോർണിംഗ് നിത്യയിൽ കിട്ടിയതെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക. മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ കേട്ടിട്ട് ട്രെൻഡിങ് സോങ്ങൊക്കെ ആസ്വദിച്ച് വേഗം തിരികെ എത്താം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Mid morning with Nitya.
3: ഞാനിങ്ങനെ ഓരോ പ്രമോഷന്റെ ഒക്കെ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏ, നമ്മുടെ സമയം പോയി. നമ്മുടെ ദൃശ്യത്തിൻ്റെയും കാട്ടാളം സിനിമയുടെയും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. എല്ലാവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പറയാണ്, ദൃശ്യം 1 എന്ന മൂവി ഞാൻ ഇടയ്ക്കെങ്കിലും ദൃശ്യം 2 രണ്ട് സീരീസും കൂടെ ഒക്കെ പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ദൃശ്യം 1 എന്ന മൂവി മലയാളം ഉൾപ്പെടെ 7 ഭാഷകളിലേക്കാണ് തർജ്ജമ ചെയ്തത്. മീൻസ് സോറി, 7 ഭാഷകളിലാണ് റിലീസ് ചെയ്തത് കേട്ടോ. പല ആൾക്കാരും 6 എന്ന് അയക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മലയാളം ഉൾപ്പെടെ ഈ 6 എന്ന എന്താ നമ്പർ കാണുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്, മലയാളം ഉൾപ്പെടെ എത്ര ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യം മൂവി എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 6 എന്നും 10 എന്നും 4 എന്നും ഒക്കെ പറഞ്ഞത് തെറ്റാണ്. 7 ഭാഷകളിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. 7 ഭാഷകൾ എന്ന് പറയുമ്പോൾ മലയാളം, കന്നഡ, തെലുങ്കു, തമിഴ്, ഹിന്ദി, സിംഗള ഭാഷ, ചൈനീസ്, ഇത്രയും ഭാഷകളിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേറൊരു ചോദ്യമായിട്ടായിരിക്കും വരുന്നത്. യെസ്, അപ്പോൾ ദൃശ്യം 2 മെസ്സേജസ് അയച്ചവരിൽ നിന്നും 2 സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ 2 ദൃശ്യം 2 കാണാനുള്ള അവസരമുള്ളത്. സലാം, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ എൻ്റെ 1414. ദ സെക്കൻഡ് 1 ചിത്ര, 6889. ഈ 4 ഡിജിറ്റിൽ അവസാനിക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ സലാമിനും ചിത്രയ്ക്കും നിങ്ങളുടെ കൂടെ ഒരാളും, ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കപ്പൽ എൻട്രി പാസ് 2 കിട്ടിയിരിക്കുന്നു. സലാമിനും ചിത്രയ്ക്കും കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇനി കാട്ടാളൻ മൂവിയുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നവരുടെ പേര് പറയാം. ഫസ്റ്റ് 1 ഈസ് ഷിബു, 9529 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. ദെൻ സെക്കൻഡ് 1 ഈസ് കവിത, 7636 എൻ്റെ ചെയ്യുന്ന നമ്പറാണ്. സോ ഷിബുവിനും കവിതയ്ക്കും 28 റിലീസ് ചെയ്യുന്ന കാട്ടാളൻ മൂവി 29th ഫ്രൈഡേക്ക് നമ്മുടെ ഹോം സ്ക്രീനിങ്ങിൽ കാണാവുന്നതാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ദൃശ്യം 2 സലാമും ചിത്രയും ഈ മൂവി കണ്ടത്. ദൃശ്യം 2 റിലീസ് ഡേറ്റ് May 21 ആണെങ്കിലും May 22 ഈ മൂവി സ്ക്രീനിങ്. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒട്ടും തന്നെ വിഷമിക്കേണ്ട, അപ്ഡേഷൻ നടക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ചിലരൊക്കെ പറഞ്ഞല്ലോ പാട്ടുകളുടെ കാര്യത്തിനകത്തൊരു ചെറിയ സങ്കടം വന്നു, പാട്ട് കേട്ടില്ല എന്നൊക്കെ. ഞാനതുപോലെ തന്നെ ഈ ഒരു പാട്ട് കേൾപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെയൊക്കെ നമ്മളിപ്പോൾ യു എയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും ഈ കാറൊക്കെ എടുത്ത് ഒരു ലോങ് ഡ്രൈവ് പോകാൻ തോന്നിയാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ഹജ മൗണ്ടൻസ് അല്ലേ. റാസൽ ഖൈമയിലും ഫുജേറിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിടർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആ മലനിരകളുടെ ഭംഗി, അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ വഴികൾ, പ്രത്യേകിച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു പീസ് ഓഫ് മൈൻഡ്, അതൊക്കെ ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ഓഫ് റോഡിങ്ങിനും ട്രക്കിങ്ങിനും ഒക്കെ ആയിട്ട് ഒട്ടനവധി ആൾക്കാരാണ് ഡെയിലി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ പക്ഷേ ആളുകൾ കൂടുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം കൂടി വരാറുണ്ട്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളും വേസ്റ്റുകളും കൂടാറുണ്ട്. നമുക്കറിയാം എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും ഒക്കെ കൂടാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴിതാ ഹജർ മലനിരകളുടെ ആ ഒരു ഭംഗി കാത്തു സൂക്ഷിക്കാൻ, അതിൻ്റെ ആ മുറിവിണക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ ഇവയിലുള്ള ആ ഭാഗത്തുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. യുവയിലെ പ്രകൃതി സ്നേഹികളുടെ കൂട്ടായ്മയായ ഗ്രീൻ ഈവ് അഡ്വഞ്ചേഴ്സും സാസ്റ്റണും വളരെ എന്താ പറയുക സംയുക്തമായി റാസൽ ഖൈമയിലെ ആ ബ്യൂട്ടിഫുൾ ഷൗക്ക വാലിയിൽ വെച്ചൊരു കിഡിലൻ ക്ലീനപ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശുചീകരണ യാത്രയാണിത്. അതിനേക്കാളൊക്കെ ഉപരി പ്രകൃതിയോടുള്ള ആ ഒരു ലവ്, പിന്നെ ആ ഒരു ഒത്തുചേരൽ, ആ ഒരു ഗ്യാതറിങ് ആയിരുന്നു അത്. നമ്മളെ മലയാളികൾ എവിടെ പോയാലും ഈ പറഞ്ഞ പോലെ അവിടെ ഒരു നല്ല കാര്യം ചെയ്യാൻ എപ്പോഴും മുന്നിലുണ്ടാകും, കൂട്ടായ്മയോടുകൂടി തന്നെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ആയിട്ട് ഒട്ടനവധി ആളുകളാണ് ആ ഒരു എന്താ പറയുക ഗ്രേറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഷൗക്കിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ചൂടുകാലത്തും നേച്ചറിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാൻ അവർ കാണിച്ച ആ മനസ്സില്ലേ, അത് ശരിക്കും അമേസിങ് എഫേർട്ട് തന്നെയാണ്. ഈ സമയത്തും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ആ സാഹചര്യങ്ങളിൽ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ ഡീഹൈഡ്രേറ്റ് ആകാതെ കൃത്യമായിട്ട് വെള്ളമൊക്കെ കുടിച്ച് വേണം. അപ്പോൾ അവരെല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടി തന്നെയാണ് അവിടെ ഒത്തുചേർന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് വെറുതെ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റുക മാത്രമല്ല അവർ ചെയ്തു, വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് അവിടെ വന്ന കുട്ടികൾക്ക് പ്രകൃതിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു വലിയ പാഠം കൂടിയാണ് അവർ പകർന്നു നൽകിയത്. അപ്പം നമ്മൾ പലപ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ക്യാമ്പയിനും റിലാക്സ് ചെയ്യാനൊക്കെ ഇത്തരം വാലിയിലും മലനിരകളിലും ഒക്കെ പോവാറില്ലേ. പക്ഷെ പോയി കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഒക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോരുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്ന എന്താ? ഈ ഭൂമിയുടെ സോൾ അല്ലെങ്കിൽ ആത്മാവിനെയാണ്. അപ്പം ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ വരും തലമുറയ്ക്കും ഇതുപോലെ ആസ്വദിക്കാൻ പാകത്തിന് ക്ലീൻ ആയി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുട്ടികളെ കൂടി അത് പറഞ്ഞ് മനസ്സിലാക്കി അത് ആ ഒരു പ്രദേശം മാത്രമല്ല നമുക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു വരദാനം തന്നെയാണ് തീർച്ചയായിട്ടും യുഎയുടെ ഈ മരുഭൂമി അല്ലെങ്കിൽ ഈ മണ്ണ് എന്ന് പറയുന്നത്. അതിനെ ഈ മരുഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കേരളത്തെക്കാളും മറ്റേത് നാടിനേക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് യുഎഇ. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്, നമ്മുടെ കൂടെ വളർന്നു വരുന്ന കുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള ക്യാമ്പയിനുകളുടെയൊക്കെ ഭാഗമാകുക തന്നെ വേണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ നാടിനും കൂടി, ഈ നാടിന് മാത്രമല്ല നമ്മളെ നമ്മുടെ മദർ കൺട്രി ഏതാണോ ആ രാജ്യത്തിനും കൂടി അഭിമാനമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത് നമ്മൾ കാട്ടാളൻ മൂവിയുടെ പ്രമോ കേൾക്കാൻ പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും അടുത്ത മണിക്കൂർ ഷീപ്സ് എത്തും. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അയച്ചുകൊണ്ടേയിരിക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യങ്ങളുമായിട്ട് നാളെ മിഡ് മോർണിംഗിൽ നമുക്ക് ഒരുമിക്കാം.
4: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിനുള്ള കൊമ്പുകൾ, ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
4: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും.
5: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: വിവിധ ഭാഷകളിലായി 14 റിലീസിനെത്തുന്നു കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: കൊമ്പൊന്നിന് 3.5 കോടി.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭാ യോഗം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദർ വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദേവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല 3-ാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് 4-ാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായ സൽക്കാരമൊരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദി. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനുവേണ്ടി പോരാടി അവരുടെ ശബ്ദമായിരിക്കും അതിനെ നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങളെന്ന് രാഹുൽ കുറിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അങ്കണവാടി ജീവനക്കാർക്ക് 1,000 രൂപയും കൂട്ടി. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകും. വനിതകൾക്ക് കെ എസ് ആർ ടി സിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. നിയമസഭാ സമ്മേളനം വിളിക്കാൻ ശുപാർശ. ജി സുധാകരൻ പ്രോട്ടോം സ്പീക്കറാകും. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. മെയ് 22 സ്പീക്കർ തെരഞ്ഞെടുപ്പ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നുവെന്നും മതന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുമുള്ള ഡച്ച് പ്രധാനമന്ത്രിയുടെ ആശങ്ക തള്ളി കേന്ദ്ര സർക്കാർ. നെതർലാൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിന്റെ ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം കുറയുന്നു എന്ന പരാമർശത്തിനാണ് വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെന്നും

വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് വ്യക്തമാക്കി. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമെന്ന് യുഎ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം സുരക്ഷയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യവും ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. ബറാക്ക് ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് നിലവിൽ വഴിവെച്ചിട്ടുണ്ട്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎ ശക്തമായി അപലപിച്ചു. ഇറാൻ മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമയമെടുത്തുവെന്ന് ട്രംപിന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. പാകിസ്ഥാൻ മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായുടെ പ്രതികരണം. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 മുതൽ ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകി കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. യുഎയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് ഈ മാസം 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാക്കാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1 കണക്കാക്കും.

എന്റെ പെണ്ണെ കല്യാണി, വളരെ മനോഹരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള വരികളാണ് ഈ പാട്ടിലുള്ളത്. എല്ലാവർക്കും നമ്മൾ പറയില്ലേ, എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വരികളാണ്. കരിമിഴി കരിമിഷിയുള്ള അല്ലെങ്കിൽ കരിമിഴിയുള്ള കല്യാണി, നിന്റെ കാർ കൂന്തൽ കണ്ടപ്പോൾ കണ്ണൊന്നു ഉടക്കി, ചിരിക്കല്ലേ പെണ്ണെ കല്യാണി, അങ്ങനെ നല്ല വളരെ ലളിതമായിട്ടുള്ള വരികളാണ് ഈ പാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും മലയാളികൾ, പ്രത്യേകിച്ചും പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ എല്ലാവരുടെയും ചുണ്ടിൽ തത്തി കളിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ കല്യാണി പാട്ട്. അല്ലേ? എന്തോ അല്ലെന്നോ? ആ അല്ലെങ്കിൽ അല്ല. അതെ, അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ചിലർക്കിഷ്ടം, ചിലർക്ക് ഇഷ്ടമില്ല. ചിലർക്ക് ശരിയാണെങ്കിൽ ചിലർക്ക് തെറ്റാണ്. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ കല്യാണി പാട്ടെടുത്തോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ സമയം എത്രയായി? 2:11 ആയിരിക്കുകയാണ്. ഇത് നമ്മുടെ മലയാളി ഡായുടെ സമയമാണ്. കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. അങ്ങനെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരുമിക്കുന്നത്. നിങ്ങൾ എന്നെ മിസ് ചെയ്തോ? എന്തോ ഇല്ല, അതെനിക്കറിയായിരുന്നു. നിങ്ങൾ അവിടെ ഇരുന്ന് ഓരോന്നും പറയുമ്പോഴും എനിക്ക് ഇവിടെ കാണാം. ആ അതാ, കുറച്ച് പേര് പറഞ്ഞു മിസ് ചെയ്തു ഷീബ എന്ന്. ശരി, എനിക്കും എന്തായാലും കുറച്ച് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അറിയാതെ ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക്, ക്ലോക്കിലേക്ക് കണ്ണു പോകും. ശോ 2 മണിയായല്ലോ, എൻ്റെ മലയാളി ഡായുടെ സമയമാണല്ലോ എന്ന്. അതെവിടെ പോയാലും, ഇപ്പോൾ നാട്ടിൽ വെക്കേഷന് പോയാലും അങ്ങനെയാണ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചും ഈ റേഡിയോയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ TV-യിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നവർക്കും ഒക്കെ സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ തന്നെ ചെയ്യുന്നവർ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അറിയാതെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇപ്പോൾ ഞങ്ങളെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് സമയത്ത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ എല്ലാ സമയത്തും കൃത്യമായിട്ട് 1 മണിയായോ, 12 മണിയായോ, 11 മണിയായോ, ന്യൂസിന് സമയമായല്ലോ. എവിടെ പോയി കഴിഞ്ഞാലും ഒരു ന്യൂസിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ ഇവിടെ എത്തും നിങ്ങളോട്, നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകളൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ മിനി പത്മ. അപ്പോൾ അവരൊക്കെ എല്ലാ മണിക്കൂറിലും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മുടെ നിത്യ ആണെങ്കിലും ആസിഫ് ആണെങ്കിലും അക്ഷയ് ആണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് ഈ സമയം മാത്രമാണ് നിങ്ങളെ കൂടുതൽ ഓർമ്മ വരുന്നത്. ഹായ്, നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുമല്ലോ എന്ന്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് ഈ ആഴ്ച സ്പെഷ്യൽ മൂവിയുണ്ട്. സ്പെഷ്യൽ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം തിയേറ്ററിൽ ദൃശ്യം മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ദൃശ്യം 3 വരവിന് വേണ്ടി എനിക്കാണ് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് കുറേ പേർക്ക് അവധിയാണ്, എല്ലാവർക്കും അറിയാം പെരുന്നാളിൻ്റെ അവധിയാണ്. ആ വീക്കെൻഡിലും നമുക്ക് മൂവി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് 29-ാം തീയതിയുള്ള മൂവി സ്ക്രീനിങ്ങിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു പാട്ടാണ്, കാട്ടാളൻ എന്ന ചിത്രത്തിലെ മജക്കോ മല്ലിക എന്നുള്ള പാട്ട്. അപ്പോൾ ആ പാട്ടാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് 29-ാം തീയതി വെള്ളിയാഴ്ച സ്പെഷ്യൽ സ്ക്രീനിങ് ഉണ്ട് കാട്ടാളൻ എന്ന സിനിമയുടെ. 9:00 അൽഗുറൈർ സെൻറ്ററിൽ സ്റ്റാർ സിനിമാസിലാണ്. ഇനി ടൈം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാട്ടാളൻ മൂവി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് കാട്ടാളൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ വേഗം വേഗം ആശംസകളോ വിശേഷങ്ങളോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളോ ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇനി നമുക്ക് കാട്ടാളനിലെ മജക്കവും മല്ലിക കേൾക്കാം. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
5: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
4: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
6: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
4: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി ഡി സതീശൻ. സർക്കാർ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര June 15. ജനപ്രിയ പ്രഖ്യാപനങ്ങളും വി ഡി സർക്കാരും.
8: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
12: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
13: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
14: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
15: Affordable and immediate. That's the power of radio advertising.
16: For our special packages, call now or WhatsApp to 055-666-5859.
17: That's 055-666-5859.
18: Home 92.2 FM. Home is a feeling.
19: എന്റെ വണ്ടിയുടെ കാര്യം.
20: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
21: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ടു കൺട്രീസ് എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. പാടിയത് അഫ്സൽ, കൂടെ പാടിയത് ഷീബ. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഈ പാട്ട് കൂടെ പാടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഈ പാട്ട് കേൾക്കണം, ഇത് കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ ബെന്നിയാണ്. ബെന്നി ജോയ് തോമസ്, ഹായ് ബെന്നി. എന്താണ് ഇന്ന് ഈ ഒരു പാട്ട് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത്? അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാട്ട് ചോദിച്ചതും പോരാ, ഇനി പാട്ട് ചോദിച്ചാൽ കേൾക്കേണ്ട ഇതിൻ്റെ കാരണം കൂടെ പറയണോ എന്നാണ് ഇങ്ങനെ ബെന്നി വിചാരിച്ചത്. എന്തായാലും ബെന്നിക്ക് ഈ പാട്ട് കേൾക്കണം തോന്നി അല്ലേ ബെന്നി? ഞാൻ എന്തായാലും പ്ലേ ചെയ്തിട്ടുണ്ട്, ബെന്നിക്ക് സന്തോഷമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും എനിക്ക് സന്തോഷമായി ബെന്നി, നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ബെന്നിയുടെ ഇഷ്ടഗാനം വന്നു. ഇനിയിപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാൻകുട്ടൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതായത് അടുത്ത നമുക്ക് തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഷാൻകുട്ടൻ ഇന്ന് ഉരുകുതേ മരുകുതേ എന്നുള്ള പാട്ട് കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പുറത്ത് നല്ല വെയിലായതുകൊണ്ടാണോ എന്തോ വെയിലിലെ പാട്ട് യോജിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ നമ്മുടെ റിൻസ് ആൻഡ് സൈമന്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്. മെഹബൂബ, എത്ര പേരെടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ മിസ് ചെയ്തോ എന്ന്. ആകെ നമ്മുടെ മെഹബൂബ മാത്രമാണ് മിസ് ചെയ്ത് ശീബേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു മെഹബൂബ. അപ്പോഴേക്കും നമ്മുടെ റഹീം ഈസയാണെങ്കിൽ മനോഹരമായ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മാലകളാക്കിക്കൊണ്ട് അനർഘ ദുർഗളമായി കുറേ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഹോം എഫ് എം പ്രവാസത്തിൻ്റെ രാജാക്കന്മാർ, അറേബ്യൻ മണ്ണിലെ ചൂടുള്ള കാറ്റിലും കുളിർമഴയായി ഹോം എഫ് എം നാദം കേൾക്കുമ്പോൾ നെഞ്ചിൽ കൊടിവാറും ആവേശം. ഇതാണ് നമ്മൾ തിരഞ്ഞ ലഹരിതൻ വസന്തം. എൻ്റെ ഈശ്വര, ഇങ്ങനെ തുടങ്ങി കുറേ ഒരു പേജ് നിറയെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇത് രണ്ടാമത്തെ മെസ്സേജാണ് ഞാൻ വായിച്ചത്. അതായത് ആദ്യത്തെ ഒരു മെസ്സേജിൽ എന്നെ കുറച്ച് വളരെ നന്നായിട്ട് പുകഴ്ത്തിക്കൊണ്ട്, സത്യം നല്ല രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് റഹീമീസ് എന്നെ ചോദിച്ചിരിക്കുകയാണ് എഴുതിയത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമൊന്ന്. അപ്പം ഞാൻ തിരിച്ച് വാട്സാപ്പിൽ തന്നെ മറുപടി കൊടുത്തു കുറച്ചെന്ന്. അപ്പം അടുത്താണ് ഈ ഒരു രണ്ടാമത്തെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹോം എഫ് എം പ്രവാസത്തിൻ്റെ രാജാക്കന്മാർ, അറേബ്യൻ മണ്ണിലെ ചൂടുള്ള കാറ്റിലും കുളിർമഴയായി പെയ്യും ഹോം എഫ് എം നാദം കേൾക്കുമ്പോൾ നെഞ്ചിൽ കൊടിപാറും ആവേശം. ഇതാണ് നമ്മൾ തിരഞ്ഞ ലഹരിതൻ വസന്തം. ഷീബത്തൻ നാവിൽ വിരിയുന്ന നേരം, മലയാളിട എന്ന സിംഹത്തിൻ്റെ വീര്യം. അയ്യോ, മിനിതൻ വാക്കിലെ അക്ഷരശുദ്ധി കേൾക്കുന്നവർക്കൊക്കെയും പകരുന്നു ബുദ്ധി. ആസിഫ് വിളിക്കും ബാക്ക് ടു ഹോം പാട്ടിൽ അലിഞ്ഞു പോകും നമ്മൾ സ്നേഹത്തിൻ കൂട്ടിൽ. ജയയും ദിവ്യയും ദിയാര് വിദ്യ ആയിരിക്കും ഉദ്ദേശിച്ചതല്ലേ. ജയയും വിദ്യയും അക്ഷയും നിത്യയും ചേർന്നു തീർക്കും വിസ്മയ ലോകം. റേഡിയോ ലോകത്തെ നെടും തൂണുകൾ നിങ്ങൾ, പ്രവാസ കൽബിലെ സുൽത്താൻമാർ നിങ്ങൾ. തുടരട്ടെ ഈ പൂരം, തകരട്ടെ ആവേശം. ആവേശം തകരട്ടെന്നോ, എന്തുവാണ് ഇത്? ഹോം എഫ് എം കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും സന്തോഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഉപകാരം റഹീം, ഒത്തിരി സന്തോഷം. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഫ് എം കേൾക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും സമയം താങ്കൾ ചെലവഴിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ കുറച്ച് അക്ഷരത്തെട്ടൊക്കെ ഉണ്ട്, ഞാൻ സൂക്ഷിച്ച് വായിച്ചതുകൊണ്ട് എനിക്കും കൊള്ളാം നിങ്ങൾക്കും കൊള്ളാം. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ റഹീം. നല്ല മെസ്സേജായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി നമുക്ക് നമ്മുടെ റോഷ്നിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, മെഹബൂബ സലാം ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറേ കൂട്ടുകാരുടെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. വിശദമായിട്ട് ബാക്കിയെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി നമുക്ക് ഉരുകുതേ മരുകുതേ കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഈ സമയം ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽത്തവാർ വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 19 സ്ട്രീറ്റ് ഇൻ അൽസഫാ വൺ അവിടെയും ഹെവി ട്രാഫിക് ആണ് കാണുന്നത്. ഓൺ സെക്കൻഡ് സ്ട്രീറ്റ് ഇൻ അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഹെവി ട്രാഫിക് നോക്കുമ്പോൾ കാണുന്നത് ഫ്രം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടു അൽത്തവാർ 3 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You are listening to Malayalida with Sheba.
5: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി ഡി സതീശൻ സർക്കാർ. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര June 15. ജനപ്രിയ പ്രഖ്യാപനങ്ങളും വി ഡി സർക്കാരും.
6: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
7: You're listening to Home 92.2 FM. Home is a feeling.

സുഖല്ലേ, വീക്കെൻഡൊക്കെ അടിപൊളി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീക്കെൻഡൊക്കെ അടിപൊളിയായിരുന്നു. അൻസാദ് പറ, എന്തായിരുന്നു വിശേഷം? എന്തെങ്കിലുമൊക്കെ പ്രത്യേക സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോയോ? വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നാട്ടിൽ നിങ്ങൾ വിളിക്കുമ്പോഴും നമ്മുടെ ഹോം എഫ് എമ്മിൽ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കാറുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. സത്യത്തെ അന്വേഷിക്കുന്നേ പറഞ്ഞേക്കണം, എല്ലാവരോടും പറഞ്ഞേക്കണം. അമ്മയോടും അച്ഛനോടും നിങ്ങളുടെ സിസ്റ്റേഴ്സിനോടും ചുമ്മാ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറയുമ്പോൾ പറയണം. ഇവിടെ നമുക്ക് ഹോം എഫ് എം ഉണ്ട്, അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരും ഞങ്ങളിവിടെ അന്വേഷണമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയണം കേട്ടോ, എല്ലാവരോടും അന്വേഷണം പറയണം. ഇന്ന് നിങ്ങൾ വീട്ടിൽ വിളിക്കുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം എൻ്റെ വക പ്രത്യേകിച്ച് അന്വേഷണം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളി ഡായാണ് ഇങ്ങനെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 എഫ് എമ്മിലൂടെ. അടുത്ത് നമുക്കിന്ന് എവർഗ്രീൻ പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ആതിര വരവായി എന്നുള്ള പാട്ടാണ്. ഇന്ന് ആതിര വരവായി എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ശ്യാം, ശ്യാമിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലത്തീഷ് കുന്നുമ്പൽ അങ്ങ് നാട്ടിൽ നിന്നാണ് നമ്മളെ കേൾക്കുന്നത്. പയ്യന്നൂർ നിന്ന് ലത്തീഷ് കുന്നുമ്പലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ സുഖമാണ്, പിന്നെ അവിടെ എന്താ വിശേഷം, നല്ല ചൂട് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ, ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്, പക്ഷേ പുറത്താണ് ചൂട്, നമ്മളെല്ലാം നല്ല കൂളായിട്ടിരിക്കുന്നത് കേട്ടോ. അതായത് സ്വഭാവം കൂളാണ്, പുറത്ത് ചൂടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി സന്തോഷം ലതീഷ് മെസ്സേജ് അയച്ചതിന്. നാട്ടിൽ മഴയാണ് വിശേഷം, മഴക്കാലം പോലെ തോന്നും ചില സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ലതീഷ്, നാട്ടിലെല്ലാവരോടും അന്വേഷണം പറയുക. യാസീൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. യാസിൻ ചോദിച്ചിരിക്കുന്നു ദൃശ്യം ടിക്കറ്റ് ഒന്നും ഇല്ലേ എന്ന്. ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് ഉണ്ടല്ലോ, ദൃശ്യത്തിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ അടുത്ത മണിക്കൂറിൽ പറയാം. ഈ മണിക്കൂറിൽ കാട്ടാളൻ എന്ന മൂവിയുടെ ടിക്കറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാട്ടാളൻ 29-ാം തീയതിയാണ് നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ് ഉള്ളത്. അപ്പോൾ കാട്ടാളൻ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻ്റണി വർഗീസ്, സിദ്ദിഖ്, അതുപോലെ തന്നെ ജഗദീഷ്, സുനിൽ ഒക്കെ ഉള്ള ഒരു നല്ലൊരു സിനിമയായിരിക്കും കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ. എന്തായാലും കുറച്ച് അടിപിടി ബഹളമെല്ലാം കാണുന്നുണ്ട്. അത് ട്രൈലർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാട്ടാളൻ. പ്രത്യേകിച്ചും ഫൈറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും. നല്ല കിടിലം എനർജറ്റിക് ആയിട്ടുള്ള സോങ്സും ഉണ്ട് കാട്ടാളനിൽ. ഓക്കെ, അപ്പോൾ കാട്ടാളൻ മൂവി നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് 29-ാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 എഫ് എം എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം കാട്ടാളൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഗണേശേ, കണ്ണൂർക്കാരെന്താണ്? ആഹാ, ആതിര വരട്ടെ, ആതിര വരട്ടെ. കണ്ണൂർക്കാരൻ കണ്ടോന്നോ എന്താണ്? ശരി, എന്തായാലും ആതിര പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെഹബൂബ പറഞ്ഞിരിക്കുന്നു ഇന്നലെ എൻ്റെ അനിയൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു, ഒന്ന് വിഷ് ചെയ്യണേ, റൂവ മറിയം എന്നാണ് പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ട് മെഹബൂബ. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആഘോഷ നമ്മുടെ മെഹബൂബയുടെ അനിയൻ്റെ മകൾ റൂവ മറിയം മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നമ്മൾ അറിയിക്കുകയാണ് ഹോം എഫ് എം ഫാമിലിയുടെ പേരിലും. പിന്നെ മെഹബൂബയുടെ പേരിൽ സ്പെഷ്യലായിട്ട് മെഹബൂബയുടെ ഫാമിലിയുടെ പേരിലും ഒക്കെ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് വരുന്ന പാട്ടുകളെല്ലാം മോൾക്കും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു കേട്ടോ. പിന്നെ സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവീൻ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. നിഷാന്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. റിൻസെൻ സൈമൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹംസ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. വിജയ്, അഖിൽ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫ്, റജു ആൻ്റണി, ഷിബിയുടെ മെസ്സേജ് ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട് ഷിബി. പിന്നെ സുരാജ്, ആതിര സുരാജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാരാണ്, സുഫ്സലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്യുകയാണ്, നമുക്ക് കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Kerala! Kerala!

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭായോഗം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല മൂന്നാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രിപദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യു ഡി എഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർ എസ് പിയുടെ ഷിബു ബേബി ജോണും സി എം പിയുടെ സി പി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റ് മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായസൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനുവേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും അതിന് നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അങ്കണവാടി ജീവനക്കാർക്ക് 1,000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട്.

0: ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി ബി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോടം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഇറാൻ. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27 ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദൽ അദ ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 28 മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ചൊവ്വാഴ്ച ദുൽഹജ്ജ് 1 കണക്കാക്കും. അടുത്ത വാർത്ത 4 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 52%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി ഡി സതീശൻ സർക്കാർ. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര June 15. ജനപ്രിയ പ്രഖ്യാപനങ്ങളും വി ഡി സർക്കാരും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Malayali da.
14: Kerala.

0: ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. ഇപ്പം നമ്മൾ കേട്ടത് ദ്രോണ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് എന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നിഷിതയാണ്. അപ്പോൾ നിഷിതയുടെ ഇഷ്ടപ്പെട്ട പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറിൽ ഇപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കൂടെ വർത്താനം പറയാനായിട്ട് എത്തുന്നത്. കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു ഷൂട്ടിലായിരുന്നു കേട്ടോ. അതാണ് നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. കുറച്ച് നേരമായില്ല ഞാൻ പറഞ്ഞിട്ട്. നമ്മുടെ സെയ്ഫുദ്ദീൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിഷാന്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നവാസ് സായി കൃഷ്ണയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷാറൂഖ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് ഷാറൂഖ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അദ്വൈത് ശിവകുമാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നവീൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷാൻ കുട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ പോൾ ആൻ്റണിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കൊരു പാട്ട് പ്ലേ ചെയ്ത് തരണം, എൻ്റെ വൈഫ് ഇർഫാനിക്ക് വേണ്ടിയിട്ടാണെന്ന് എസീൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് എസീൻ, അടുത്ത പഞ്ചാര പുഞ്ച ഓക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. ആലപ്പുഴ ജിംഖാനയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് പ്ലേ ചെയ്യാം. പിന്നെ അക്സർ വെള്ളരിക്കലിന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 24 വർഷങ്ങൾ ആയിരിക്കുന്നു എന്നാണ് അക്സർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്സറിനും അദ്ദേഹത്തിൻ്റെ വൈഫ് ആയിഷയ്ക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു രണ്ടാളും എന്ന് വിശ്വസിക്കുന്നു. അക്സർ അവരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ആയിഷയുടെയും അക്സറിൻ്റെയും ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കണ്ടു. രണ്ടുപേർക്കും ഒരുപാട് സ്നേഹത്തോടെ വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. കിഷോർ മെസ്സേജ് ിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം 3 ടിക്കറ്റ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജോൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സന്ദേശങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അമീർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അമീറെ, ഇന്ന് കഴിഞ്ഞ മണിക്കൂറിൽ വന്ന പാട്ടുകൾ തന്നെ ഞാൻ പ്ലേ ചെയ്ത് തീർന്നിട്ടില്ല. പറ്റുകയാണെങ്കിൽ ഈ മണിക്കൂറിൽ ഞാൻ അമീറിൻ്റെ പാട്ടും ഉൾപ്പെടുത്താം. പിന്നെ ഇനി നമ്മൾ തമിഴ് പാട്ടിൻ്റെ സമയമാണ്. പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഈ വീക്കെൻഡിൽ നമുക്ക് ദൃശ്യം 3 മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ May 21st നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് മൂവി റിലീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിംഗ് എന്ന് പറയുന്നത് May 22nd രാത്രി 9 അൽ ഖുറൈർ സെൻറ്ററിലെ സ്റ്റാർ സിനിമാസിലാണ് നമ്മൾ മൂവി കാണാനായിട്ട് പോകുന്നത്. ഇത്തവണ ദൃശ്യം 3 ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ, മോഹൻലാൽ എന്നോ ലാലേട്ടൻ എന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കാരണം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ഈ ഒരു മൂവി എന്തായാലും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. അതുകൊണ്ട് മോഹൻലാൽ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലാലേട്ടൻ എന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: இப்போ டிராஃபிக் அப்படின்னு நோக்குங்கோ. ஒன் டி 92 அல்வாசல் ஸ்ட்ரீட் ஜுமேரா 3 அபாகத்து பம்பர் டு பம்பர் டிராஃபிக் ரிப்போர்ட் செய்திருக்கோம். டி 92 அல்வாசல் ஸ்ட்ரீட்டின் உம்சுகேம் 3 பம்பர் டு பம்பர் டிராஃபிக் காணாம். அதுபோல தான் ஒன் അല്ലാത്ത സ്ട്രീറ്റ് ഇൻ അൽത്തവാർ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19 സ്ട്രീറ്റ് ഇൻ അൽസഫ 1 അവിടെയും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൽക്കോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ അയക്കാനായിട്ട് മറന്നു പോകരുത്. 0585829220 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam, ini ningalkkum swantham.
2: Bandipur Forest Range ennulakkum pogala.
3: Bhashayude adirthikal bhedichu Pan-Indian hit ayi mariya Markovikku shesham Cubes Entertainmentinte banneril Paul George samvidhanam cheyyunna brahmanda action chalachithram Kaattalan.
4: 1200 aanakalokku onnu komb kadathiya oru kaattu kollakkaranam.
3: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും.
4: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
3: വിവിധ ഭാഷകളിലായി മെയ് 14 റിലീസിനെത്തുന്നു കാട്ടാളൻ മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: കൊമ്പൊന്നിന് 3.5 കോടിയാണ്.

എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ടൊന്ന് മെസ്സേജ് അയച്ചത് അമീറാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഷിംജിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് അമീർ, താങ്കളുടെ സുഹൃത്ത് ഷിംജിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് എവർഗ്രീൻ പാട്ടുകളിലെ സൂര്യനാളം എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് സൂര്യനാളം പാട്ട് എനിക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യത്തിൽ അജിത്ത് കഴിഞ്ഞ മണിക്കൂറിലേ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഷീബ എവിടെ പോയി, ഞങ്ങളെ വിട്ടിട്ട് പോയോ? പാട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ മണിക്കൂറിൻ്റെ തുടക്കത്തിലെ കുറച്ച് നേരം ഞാൻ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു വർക്കിലായിരുന്നു, നമ്മളൊരു ചെറിയൊരു ഷൂട്ട് അതിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് സംസാരിക്കാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ നമ്മുടെ അജന്തയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മിഥുൻ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നാളായി ഒരു പാട്ട് കേട്ടിട്ട് അജ്മാനിൽ നിന്നും അഖിലാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് അഖിൽ, അടുത്ത പാട്ട് വരുമ്പോൾ ഞാൻ അഖിലിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഗണേഷിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവീൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. അദ്വൈത് മെസ്സേജ് അയച്ചിരിക്കുന്നു. നാസർ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. റഹീമിൻ്റെ മെസ്സേജ് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതാണ്. അരുൺ ഹലോ പറഞ്ഞിട്ടുണ്ട്. മനോജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രേഖ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് രേഖ, രേഖയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: You are listening to Malayalita with Sheba.
1: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി ഡി സതീശൻ സർക്കാർ. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര June 15. ജനപ്രിയ പ്രഖ്യാപനങ്ങളും വി ഡി സർക്കാരും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

വിശുദ്ധനെന്ന ചിത്രത്തിലെ പാട്ട്. ഈ പാട്ട് കേട്ട് കേട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. ഇന്ന് മനുവാണ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. ചില പാട്ടുകൾ കേട്ടാൽ നമ്മൾ അലിഞ്ഞു പോകുമെന്ന് അറിയില്ലേ, അതുപോലെയാണ് ഈ പാട്ട്. നമ്മൾ ആ പാട്ടിലിങ്ങനെ ലയിച്ചു പോവും, അലിഞ്ഞു പോവും എന്നുള്ളതാണ്. അങ്ങനെ പാട്ടും നൃത്തവും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. റിലീസ് ദ രാസ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന റിതം ചൈതന്യം സീസൺ 5, റിതം ചൈതന്യം സീസൺ 5 ഇപ്പോൾ നമ്മുടെ ദുബായിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന May 24 ദുബായ് എമിറേറ്റ്സ് തിയേറ്ററിലാണ് ഈ ഒരു ഗ്രാൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതൊരു ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലാണ്. അന്നാ തങ്കം ഗോൾഡൻ ഡയമണ്ട് കരാമയാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ, അതായത് May 24 രാവിലെ 11 മുതൽ UAE വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ അണിനിരക്കുന്ന വിവിധ പ്രകടനങ്ങളൊക്കെയാണ് അരങ്ങേറുന്നത്. അതുമാത്രമല്ല, ആ ഒരു ദിവസം ത്തിന്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരം കറക്റ്റ് 5:30 തന്നെ പ്രശസ്ത നൃത്ത അധ്യാപിക ശ്രീ ഷീല ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ശ്രീദേവി നൃത്താലയ ഗ്രൂപ്പിന്റെ ശ്രീകൃഷ്ണ സംഹാരം എന്ന ഒരു സ്പെഷ്യൽ നൃത്ത വിരുന്ന് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ടും ക്ലാസിക്കൽ ഡാൻസ്, പ്രത്യേകിച്ചും ഭരതനാട്യമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കണ്ണും മനസ്സും നിറയ്ക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ May 24 നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. നല്ലൊരു ഡാൻസ് പെർഫോമൻസ് ആയിരിക്കും. കാണാൻ ആഗ്രഹമുള്ളവർ പോവുക. വൈകുന്നേരം 5:30 May 24 ഈ ഒരു ഈവൻറ് നടക്കുന്നത്. എമിറേറ്റ്സ് തിയേറ്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത സന്ദേശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കട്ടെ, ഈ വീക്കെൻഡിൽ നമുക്ക് ഹോം തിയേറ്ററിൽ Drishyam 3 കാണാനായിട്ടുള്ള അവസരമാണ് ഉള്ളത്. ഈ വരുന്ന വെള്ളിയാഴ്ച, വ്യാഴാഴ്ചയാണ് മൂവി റിലീസ് ആവുന്നത്. നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് വെള്ളിയാഴ്ചയാണ്, 22 രാത്രി 9 അൽ ഗുറൈർ സെൻറ്ററിലെ ഷാ സിനിമാസിലാണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. മൂവി കാണാനായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 04589220 എന്ന നമ്പറിലേക്ക്. പിന്നെ സുധിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സുഖമല്ലേ ഷീബാന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് സുധിൻ, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. റിജിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. സുധിൻ ആൻഡ് റിജിൻ, നിങ്ങൾ സുഹൃത്തുക്കളാ? ചിലപ്പോൾ അറിഞ്ഞു പോലും കാണൂല. ഇങ്ങനെ സുധിൻ്റെ മെസ്സേജ് വായിച്ചപ്പോഴായിരിക്കും റിജിൻ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ റിജിൻ്റെ മെസ്സേജ് വായിച്ചപ്പോഴായിരിക്കും സുജിൻ ശ്രദ്ധിച്ചത്. അതുപോലെ നിഷിതയുടെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിരുന്നു, കേട്ടില്ല. അയ്യോ സാറില്ല കേട്ടോ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാം. അപ്പോൾ നമുക്ക് ഈ മണിക്കൂറും പെട്ടെന്ന് നമ്മുടെ സമയം പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ ഇനി വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അധികാരമേറ്റ ടീം യു ഡി എഫ്. സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ KSRTCയിൽ സൌജന്യ യാത്ര. ആശാവർക്കർമാരുടെ വേതനം കൂട്ടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല മൂന്നാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രിപദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിനുശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എംപി പ്രിയങ്കാഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യുഡിഎഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർഎസ്പിയുടെ ഷിബു ബേബി ജോണും സിഎംപിയുടെ സിപി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായസൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനുവേണ്ടി പോരാടി. അവരുടെ ശബ്ദമായിരിക്കും അതിനെ നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അങ്കണവാടി ജീവനക്കാർക്ക് 1,000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് KSRTCയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോടെം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി.

0: സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഇറാൻ. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 മുതൽ ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27-ന്. ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27-ന് എത്തുന്നത്. ഒമാനിലും 27-ന് തന്നെയാണ് ഈദൽ അദ. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26-ന് ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വൈകിട്ട് ചെന്നൈയിലാണ് കളി. അടുത്ത വാർത്ത 5 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Let's talk with Mini Padma.
2: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ 21 മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായിട്ട് വി ഡി സതീശൻ സർക്കാർ എത്തിയിരിക്കുന്നു. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവള പത്രം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 15 മുതൽ ഉണ്ടാകും. ജനപ്രിയ പ്രഖ്യാപനങ്ങളും വി ഡി സതീശൻ സർക്കാരിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിളിക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്. വിളിക്കേണ്ട നമ്പർ 800-922-0 എന്നതാണ്. 800-922-0. അതുപോലെ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയില്ലാത്തതിൽ ഓർത്തഡോക്സ് സഭ അതിന്റെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായിട്ട് വരാൻ പോവുകയാണ്. നിയമസഭാ സമ്മേളനം 21 മുതൽ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. 15 മുതൽ കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതുപോലെ ആശാവർക്കർമാരുടെ വേതനം കൂട്ടി എന്നതാണ് ഏറ്റവും അധികം ഇടത് സർക്കാരിൻ്റെ കാലത്ത് പഴികേട്ടിരുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ചിട്ടാണ്. അത് കൂട്ടിയിരിക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഈ ഒരു സൗജന്യ പ്രഖ്യാപനങ്ങളെയും ജനപ്രിയ പ്രഖ്യാപനങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയായിരിക്കും ഇതൊരു സർക്കാരിന് നടപ്പാക്കാൻ കഴിയുന്നത്? ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ? അത് നടപ്പാക്കേണ്ട രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു സാവകാശം കൂടി നമുക്ക് ഈ സർക്കാരിന് നൽകേണ്ടതല്ലേ? വിളിച്ചാലോ 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഷാമോൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ? പറയൂ, ഇന്ന് നമ്മുടെ പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ പറഞ്ഞു
3: കൃത്യമായിട്ടുള്ള ഒരു അവരുടെ രൂപയുടെ മുഖ്യമന്ത്രി പോലും എന്തായിരുന്നോ അത് പ്രകടമാക്കുന്ന ഒരു ഇത് തന്നെയാണ് മന്ത്രിസഭാ രൂപീകരണം തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് കേരള പക്ഷത്തിൽ 8
2: പിടിമുറുക്കിയിട്ടുണ്ടല്ലേ
3: ആ ഒരു സംവിധാനത്തിലാണ്. പിന്നെ ഇത് അർഹതപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളെ കഴിഞ്ഞിട്ട്
2: ജനീഷ് കുമാറിനെ ആക്കുന്നതിൽ എങ്ങനെയാണ് താങ്കൾ തെറ്റു പറയുന്നത്? യുവ
3: നേതാവാണ്,
2: അദ്ദേഹം കടന്നു വന്ന വഴികൾ എങ്ങനെയാണ്? ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമൊക്കെ. വരട്ടെ, അദ്ദേഹമൊക്കെ അല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ടത്, ക്ഷമിക്കണം, മന്ത്രിയായിട്ട് ഇരിക്കേണ്ടത്.
3: അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് ജനീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല ആളായിരിക്കും, പക്ഷെ അതിനേക്കാളും അർഹതയുള്ള ആളുകൾ, അത്ര ജനപ്രിയരായിട്ടുള്ള ആളുകൾ ചാണ്ടി ഉമ്മനെ, ഇ ടി ബൽറാമിനെ പോലെയുള്ളവരെയൊക്കെ മാറ്റി
2: നിർത്തി. ചാണ്ടി ഉമ്മനെ ഇപ്പൊ ജനീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചാണ്ടി ഉമ്മന് താങ്കൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ചാണ്ടി ഉമ്മൻ ഒരു ബൈ ഇലക്ഷനിലൂടെ പിതാവിന്റെ മരണം വരുന്നു, ബൈ ഇലക്ഷനിലൂടെ അവിടെ നിന്ന് ജയിക്കുന്നു, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം ചെറുപ്പമാണ്, ഇനിയും സമയമുണ്ട്. പക്ഷെ ജനീഷിനെ സംബന്ധിച്ച് താക്കിയതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? നല്ല തീരുമാനമല്ലേ? പുതിയ ആളുകൾ വരട്ടെ.
3: ജനീഷ് കുമാർ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, കെ പി വേണുഗോപാലിന്റെ നോമിനി ആയിട്ടാണായിരുന്നു.
2: അത് കോൺഗ്രസ് രാഷ്ട്രീയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെയല്ലേ പലരും ആകുന്നത്.
3: അല്ല ഞാൻ പറയട്ടെ, ചർച്ച പറയട്ടെ. അല്ല ഞാൻ പറയാം. അതായത് മുഖ്യമന്ത്രി വിഷയത്തിന് കെ പി വേണുഗോപാലും വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവസാനം ഗ്രൂപ്പിസം പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വി ഡി സതീശന്റെ പേര്, അതായത് ഗ്രൂപ്പില്ലാത്ത വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയും ആ ഒരു ഫ്രണ്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭയില് എന്താണോ കോൺഗ്രസ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പിസമാണ് ഈ മന്ത്രിസഭ രൂപീകരണത്തിൽ എടുത്തിരിക്കുന്നത്. അതോ കൃത്യമായിട്ടുള്ള കെ പി പക്ഷം, കൃത്യമായിട്ടുള്ള വി ഡി പക്ഷം,
2: അതിനപ്പുറം പിന്നെ
3: ആയിക്കോട്ടെ. അടുത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, സൗജന്യ ബസ് യാത്ര കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് എത്രത്തോളം ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയും? സതീശൻ, നമ്മുടെ എം സുധീരൻ വി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞത് ഈ ഒരു സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഫണ്ടുകളൊന്നും ഇല്ല, ഗജനാവ് കാര്യമാണ്, കാലിയായ ഗജനവായതുകൊണ്ട് വി ഡി സതീശന് സാവകാശം കൊടുക്കണമെന്നാണ്. കഴിഞ്ഞ ഇലക്ഷന് മുമ്പേ വരെയുള്ള പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ട് ഗജനാവ് കാര്യമാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം ജനങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായിട്ട് വരുന്ന ഒരു നഷ്ടത്തിലാണ് കാര്യങ്ങളിലാണെന്ന് വരുത്തി തീർത്തുകൊണ്ട്, അതായത് ഇവർക്ക് ജനപ്രിയ പ്രഖ്യാപനങ്ങള് ഒരു പരിധിയിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇവർ തന്നെ ആദ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന നോക്കിക്കഴിഞ്ഞാൽ മന്ത്രിസഭ നിങ്ങൾ കണ്ടോ, നമ്മളൊരു ആറ് മാസം കഴിച്ച് ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവും. അതിനകത്ത് മന്ത്രിസഭയിൽ ഈ കേസിന് അനുകൂല നിലപാടുകളും ഇരു പക്ഷവും ആർ ഡി പക്ഷത്തിന്റെ ഒരു
2: ശരി ശരി ശരി ശ്യാമൻ, എന്തായാലും നമുക്ക് അതിൽ വലിയ ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യമാണ്. പക്ഷേ മന്ത്രിസഭയാകുമ്പോൾ അത് നമ്മുടെ ഓരോ ജനങ്ങളുടെയും മന്ത്രിസഭയാണ്, അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒരു ആറുമാസത്തിലധികം സമയം പുതിയ മന്ത്രിസഭയ്ക്ക് കൊടുക്കണം അല്ലേ. നമ്മളൊരു ഹണിമൂൺ പീരീഡ് എന്നൊക്കെ പറയാറില്ലേ, അതിലുപരിയായിട്ട് ഒരു വർഷം വരെ കൊടുത്തിട്ടും നല്ല ഭരണം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് വിമർശിക്കാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ എത്രത്തോളം അത് പ്രാവർത്തികമാക്കാം എന്ന ചോദ്യം മുന്നിലുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. ആരാണിത്? നമസ്കാരം സുഹൃത്ത്, കേൾക്കുന്നുണ്ടോ? സുഹൃത്ത് കേൾക്കാമോ? കേൾക്കുന്നില്ല അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
4: ഹലോ, നമസ്കാരം.
2: നമസ്കാരം ജ്യോതി, സുഖായിരിക്കുന്നോ?
4: സുഖായിരിക്കുന്നു.
2: പുതിയ മന്ത്രിസഭാ അധികാരം ഏറ്റിരിക്കുകയാണ്.
4: മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യമേ.
2: തീർച്ചയായിട്ടും, നമ്മുടെ സർക്കാരാണല്ലോ അല്ലേ.
4: തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഹണിമൂൺ പീരീഡ് ആറു മാസം ഒന്നും പോരെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്.
2: അതെ, ഒരു വർഷത്തിൽ മേലെ എടുത്തോട്ടെ.
4: അതെ, എടുത്ത് ജനകീയമായ വിഷയങ്ങൾ ഒരുപാടുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റ് പല ഇഷ്യൂസും ഉണ്ട്. പുതുതായിട്ടൊരു 10 കൊല്ലത്തിന് ശേഷം വന്ന ഒരു സർക്കാരാണ്.
2: പുതിയ മന്ത്രിമാരെയൊക്കെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ ധനകാര്യ വകുപ്പ് ചെയ്യുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിലേക്ക് വരുന്നു, കെ പി സി സി അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫ് അധികം റവന്യൂ വകുപ്പിലേക്ക് വരുന്നു.
4: നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയുടെ ബൈ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ടി പി വധത്തിനൊക്കെ കുറെ അഡ്ജസ്റ്റ്മെന്റ് പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് ചെന്നിത്തലയേക്കാൾ നല്ലൊരു വ്യക്തിയായിരുന്നു ആഭ്യന്തരം വി ഡി സതീശനെ കിട്ടിയാലേ എന്ന് വ്യക്തിപരമായി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അത് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഞാൻ തീർച്ചയായിട്ടും എന്റെ രാഷ്ട്രീയമല്ല അത് നിങ്ങൾക്കറിയാവുന്നത്. അതെ, എങ്കിലും രമേശ് ചെന്നിത്തല ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ആളായിട്ടാണ് പുറമെ അറിയപ്പെടുന്നത്. അതിന് വ്യക്തമായ തെളിവാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ തിരുവഞ്ചൂർ പിടിക്കാൻ പോയപ്പോ വന്നത്.
2: ഓക്കെ,
4: പക്ഷെ ഇതിപ്പോ പ്രായോഗികമായിട്ട് ഒരു ദിവസം പോലും ആവാത്ത ഒരു സർക്കാരിനെ അത് വെച്ചിട്ട് കാണുന്നതിനോടും എനിക്ക് താല്പര്യമില്ല.
2: നമ്മളെപ്പോഴും രൂപ കൂട്ടുന്നു വയോജനത്തിനായിട്ട് ഒരു വകുപ്പ്
4: രൂപീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്.
2: സ്ത്രീകൾ ബസ് യാത്ര സൗജന്യമാക്കുന്നു.
4: അതെ അതെ, നല്ല കാര്യം. ഈ പൊതുവെ ജനറലി ഞാൻ സൗജന്യത്തിനോട് എതിരാണ്, കാരണം സൗജന്യം എപ്പോഴും നമ്മളെ ഇതേയുള്ളൂ, അർഹതപ്പെട്ടവർക്ക് സൗജന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
2: അത് തന്നെയാണ് വേണ്ടത്, ആ ടേം വളരെയധികം ഉപയോഗിക്കണം, അർഹതപ്പെട്ടവർക്ക് അല്ലേ.
4: അതെ അതെ അതെ, ആ വാക്കാണ് വളരെ ഇമ്പോർട്ടന്റ്. അനർഹർക്ക് കിട്ടുമ്പോ അവരത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലാണ്ട് ഞാൻ ഒരു വിഭാഗത്തിനോ ഒരു സ്ത്രീകൾക്കോ ആർക്കും എതിരല്ല.
2: മനസ്സിലായി, തീർച്ചയായിട്ടും താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അർഹതപ്പെട്ടവർക്ക് അത് പോകട്ടെ, സ്ത്രീകളിൽ തന്നെ അർഹതപ്പെട്ടവർക്ക്.
4: നാളെ എന്റെ ഭാര്യ ബസ്സിൽ കയറണമെങ്കിൽ ഞാൻ പറയും ടിക്കറ്റ് എടുക്കാൻ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വലിയ സാമ്പത്തിക ശേഷി ഉള്ളവനായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെക്കാൾ മോശപ്പെട്ടവർ അവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് അവിടെ
2: ഉറപ്പായിട്ടും
4: ഉണ്ടാവുന്നത്. അപ്പൊ ഒരു സർക്കാർ നന്നായി വരട്ടെ. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോ എന്താണ് നിങ്ങളുടെ ന്യൂസിൽ തന്നെ നിങ്ങളുടെ ഞാൻ കേട്ടറിഞ്ഞത് എന്താണ് ഇവനെ കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകന് കൊടുക്കാത്തതുകൊണ്ട് ഓർഗസോട്ടോ സഭയ്ക്ക് എന്തോ
2: എതിർപ്പുണ്ട്, അതുപോലെ എംഎൻസിന് കൊടുക്കാത്തതിൽ ലത്തീൻ സഭ, അങ്ങനെ ഓരോരോ സമുദായങ്ങളും.
4: അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ജാതി സംഘടനകളും മതസംഘടനകളും തലപൊക്കാൻ തുടങ്ങിയതിന് വ്യക്തമായിട്ട് തന്നെ വി ഡി സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളെയും തിണ്ണം നിറങ്ങില്ല എന്ന്. അത് വാക്കിൽ മാത്രമാക്കരുത്, അത് പ്രായോഗികമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഞാനിവിടെ പ്രകടിപ്പിക്കണം. ഏത് സംഘടന മതസംഘടനകൾ വരുമ്പോഴും അതിനെ ഇച്ഛാശക്തിയോടുകൂടി അതിനെ അവഗണിച്ചുകൊണ്ട് പോകാനുള്ള ഒരു തന്റേടം ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മുടെ കേരളത്തിന് ഡെവലപ്മെന്റ് വരുള്ളൂ. മതസംഘടനകളും ജാതി സംഘടനകളും ഇൻവോൾവ് ആയാൽ ഉണ്ടായാൽ എത്ര തന്നെ നന്നാക്കി ഭരിക്കാൻ ശ്രമിച്ചാലും അവരിതിനെ നശിപ്പിക്കാനേ നോക്കുള്ളൂ.
2: ഒരു മന്ത്രി
4: ഇപ്പോ എന്താണ് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു മന്ത്രി വന്നാൽ ഓർത്തഡോക്സ് സഭയെ നേതാവെ നന്നാക്കും, അല്ലെങ്കിൽ ലാറ്റിൻ കത്തോലിക്കർക്ക് വരുമ്പോ അവരെ നന്നാക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവിടെ മതവും വർഗീയതയും കേറുകയാണ് ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ മന്ത്രിസഭ നോക്കുകയാണെങ്കിൽ താങ്കൾ ഇതിൽ പുറത്തു നിൽക്കേണ്ടി വന്നു എന്നതിൽ താങ്കൾക്ക് വിഷമം തോന്നിയത് ആരുടെ കാര്യത്തിലാണ്? അല്ലെങ്കിൽ ഒരു സന്തുലിതമായിട്ടുള്ള ഒരു മന്ത്രിസഭയാണോ ഇപ്പൊ നമ്മൾ കാണുന്നത്?
4: ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഓരോ ജില്ലകൾ അടിസ്ഥാനത്തിൽ ആളെ വേണം, അല്ലെങ്കിൽ മതാടിസ്ഥാനത്തിൽ വേണം, എക്സ്പീരിയൻസിൽ വേണം, അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മള് പുതുമുഖങ്ങൾക്ക് ചാൻസ് കൂടി കൊടുക്കണമല്ലോ.
2: അതെ, 14 പുതുമുഖങ്ങളാണ് വന്നിരിക്കുന്നത്.
4: ഒരു 2 കൊല്ലം കഴിഞ്ഞ് പെർഫോം ചെയ്യാത്തവരെ മാറ്റി പുതിയ പുതിയ ആളുകൾക്ക് കൊടുക്കുക,
2: അത്രയേ ഉള്ളൂ
4: കൊടുക്കുക. അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പോ മാത്രമേ ഒരു സംസ്ഥാനത്തിന് ഡെവലപ്മെന്റിലേക്ക് വരികയുള്ളൂ.
2: അതെ
4: അല്ലെ, ഒരു മന്ത്രിസഭയിൽ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നാണ്, അവരുടെ കോൺസ്റ്റിറ്റ്യൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. അവിടെ ഒരു വിഭാഗത്തിനെയോ ഒരു ആളുകളെയോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലെന്നുള്ള ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്.
2: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സന്തോഷം ശ്രീ ജ്യോതി വിളിച്ചേ കേട്ടോ. പറഞ്ഞു കഴിഞ്ഞു എന്നാ ഞാൻ വിചാരിക്കുന്നു. ഒന്ന് കട്ട് ചെയ്തോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്?
5: അജ്മലാണ്.
2: അജ്മൽ ഷാർജയിൽ നിന്ന്. അജ്മൽ പറയൂ, പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റിരിക്കുകയാണ്, എങ്ങനെയാണ് കാണുന്നത്? ഇഷ്ടപ്പെട്ടവരൊക്കെ മന്ത്രിസ്ഥാനത്തുണ്ടോ അതോ ആരെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ടോ? എത്ര സന്തുലിതമായിട്ടുള്ള നല്ല മന്ത്രിസഭയാണ്?
5: അല്ല, ഞാനൊരു ഇടതുപക്ഷ അനുഭവിയാണ്, എങ്കിലും ഒരു യുവത കൂടുതൽ കാണുന്നുണ്ട് മന്ത്രിസഭയിലും മൊത്തത്തിലായിട്ട്. കുഴപ്പമില്ല, നല്ല മന്ത്രിസഭ തന്നെ.
2: വിജയിച്ചു വരട്ടെ അല്ലേ. ഇന്നത്തെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ കാണുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് അല്ലേ? നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് ആ സഭയിൽ.
5: നമുക്ക് പുതിയതായിട്ട് വരുന്ന എല്ലാത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാത്തല്ല.
2: പിന്നല്ലാതെ നമ്മുടെ സർക്കാർ കൂടിയാണല്ലോ അല്ലേ? നമ്മൾ എന്ത് മാറി വന്നു കഴിഞ്ഞാലും ഇപ്പൊ നമുക്ക് നേതാക്കളോടും രാഷ്ട്രീയത്തോടൊക്കെ എതിർപ്പുണ്ടെങ്കിലും സർക്കാർ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ നമ്മളെല്ലാ മലയാളികളുടേതും കൂടിയാണ്.
5: അത്രേ ഉള്ളൂ. ഒരാളുടെ ഹണിമൂൺ കാലാവധി 6 മാസം പോരാ, കൂടുതൽ വേണമെന്നൊക്കെ പറയുന്നു. പക്ഷെ കോൺഗ്രസിന്റെ ഭരണത്തിൽ പൊതുവെ ഹണിമൂൺ കാലാവധി തീരാറില്ല.
2: എന്താണെന്ന്
5: വെച്ച് കഴിഞ്ഞാല് ഓരോ വിഷയങ്ങളെ ഓരോ സമുദായങ്ങൾ ഇപ്പൊ തന്നെ പൊങ്ങിയല്ലോ, അപ്പം ഭരിക്കാനുള്ള അവസരം കിട്ടാറില്ല. പിന്നെ വേറെ അദ്ദേഹം തന്നെ വേറൊന്ന് പറഞ്ഞു, വി ഡി സതീശൻ പറഞ്ഞിരുന്നു സമുദായ നേതാക്കളുടെ തിങ്ങനിറങ്ങില്ല. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് നേരെ പോയത് ലത്തീൻ സഭയുടെ തിണ്ണനിറങ്ങാനാണ്.
2: അല്ല, അത് മത മേലധ്യക്ഷന്മാരെ കാണുന്നതും എല്ലാ മതവിഭാഗങ്ങളെയും സന്ദർശിക്കുന്നതും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പോയ ഉടനെ നമ്മൾ അത് തിണ്ണനിറങ്ങലായിട്ട് വ്യാഖ്യാനിക്കണോ? അത് ആദ്യഘട്ടത്തിൽ എല്ലാവരെയും കാണണ്ടേ? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സഭയാണ്.
5: അവരുടെ സമുദായത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്നൊരു
2: അത് കാണുന്നതിൽ തെറ്റില്ല. ഓർത്തഡോക്സ് സഭയിൽ ഇപ്പൊ ചാണ്ടി ഉമ്മനും കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാ സഭകളെയും എല്ലാ മതവിഭാഗങ്ങളെയും ചെന്ന് കാണട്ടെ.
5: ഞാൻ പറയട്ടെ, നമ്മൾ 10 വർഷമായിട്ട് ലത്തീൻ സഭ, ഓർത്തഡോക്സ് സഭ, SNDP അത് ഇത് കേട്ടായിരുന്നു. ഇല്ലല്ലോ, ദേവന്മാരെ ഭരിക്കാൻ ഇവർ സമ്മതിക്കൂല, അതിനുള്ള അവസരം ഇവർ കൊടുത്തിട്ടാണ്.
2: യെസ്, അപ്പൊ മാറി നിൽക്കുക തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ?
5: അവര് മാറി നിൽക്കണം. പക്ഷെ ഇവിടെ പ്രഷർ ചെലുത്തി വല്ലതും നടക്കുന്നുള്ള അവരുടെ പ്രതീക്ഷയാണിത്.
2: അപ്പൊ അങ്ങനെ ആ ഒരു പ്രതീക്ഷയ്ക്ക് പോലും
5: ആ പ്രതീക്ഷ തല്ലിക്കെടുത്താൻ സതീശന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞാൽ അടുത്ത മുന്നോട്ട് വരുന്ന കോൺഗ്രസ് മന്ത്രിസഭകൾക്കും നല്ലതായിരിക്കും അത്, കേരളത്തിനും.
2: വളരെ നല്ലത്. എന്തായാലും അജ്മൽ ആ ഒരു പരാമർശം തിരുത്തിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ആക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്
5: കേട്ടോ.
2: തീർച്ചയായിട്ടും നമ്മളൊക്കെ എല്ലാവർക്കും വന്നു പോകും അത്, കാരണം ഇത്ര നാളെ പ്രതിപക്ഷ നേതാവായിരുന്നു. സാരമില്ല, അജ്മലെ സന്തോഷം കേട്ടോ വിളിച്ചതിലും ആ വാക്കുകൾ തിരുത്തിയിട്ട് നല്ല രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതിൽ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: സുഹൃത്തേ, ശബ്ദം ഒന്ന് കുറച്ചാലോ. ആരുണ്ട്? പറയൂ ജംഷീർ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജംഷീറെ കട്ട് ചെയ്തു പോയോ? നമസ്കാരം, ഗുഡ്
7: ഈവനിംഗ്.
2: ഷമീർ ഒതുക്കങ്ങൾ എവിടെയായിരുന്നു? കുറച്ചു ദിവസമായിട്ട് കേട്ടില്ലല്ലോ. ഇതാ ഇന്നിപ്പോ നല്ല സന്തോഷമുള്ള ദിവസമല്ലേ? ആഗ്രഹിച്ച നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ടോ?
7: ഓ, അങ്ങനെ പറയരുത്. നമുക്ക് മന്ത്രിസഭയിൽ ഇപ്പൊ എല്ലാവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് ഇപ്പൊ ഒരു നടക്കുന്ന കാര്യം.
2: അതാണ് ചോദ്യം അല്ലേ? എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുമോ?
7: എല്ലാവർക്കും കൊടുക്കാം.
2: പിന്നെ കൊടുത്തതൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ?
7: അതെ, കൊടുത്തതൊന്നും കുഴപ്പമില്ല. അപ്പൊ അതില് മുൻ പരിചയം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ കയറിയില്ലേ?
2: വരട്ടെ, അങ്ങനെ അങ്ങനെയല്ലേ പരിചയം ഉണ്ടാവുക. കുറെ പേര് അവിടെ ഉണ്ട്, അവരുടെ സംശയങ്ങൾക്ക് എങ്ങനെ പോണെന്നുള്ള പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടല്ലോ. പാർലമെന്ററി രാഷ്ട്രീയം, സംഘടനാ രാഷ്ട്രീയം ഒക്കെ വേണമല്ലോ അല്ലേ?
7: അപ്പൊ ചെറുപ്പക്കാർക്ക് നല്ല പ്രാതിനിധ്യം കിട്ടി.
2: ജോജി ജനീഷിനൊക്കെ മന്ത്രിസ്ഥാനം കിട്ടിയാൽ ഒരുപാട് സന്തോഷമല്ലേ?
7: സന്തോഷം. ജോജി ജനീഷ് മാത്രല്ല, എല്ലാവരും ആദ്യമായിട്ട് കയറി പലർക്കും കിട്ടിയത്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ നേരത്തെ ഒരു ദിവസം പറഞ്ഞു ഒരാൾ പറഞ്ഞു, പിന്നെ ഹണിമൂണിന്റെ കാലം, ഹണിമൂൺ അവസാനിച്ചാൽ പിന്നെ അതിൽ രസം കഴിഞ്ഞു, പിന്നെ അവിടെ എന്നും
2: തന്നെ. കേരളത്തിൽ ഗുണം ചെയ്യുന്ന ഒരു ഹണിമൂൺ പീരീഡ് ആയിട്ട് പോയിക്കോട്ടെ.
7: അതെ, ഗുണം ചെയ്യണം. ഹണിമൂൺ ആവുമ്പോൾ ഗുണം ചെയ്യുള്ളൂ.
2: ആയിക്കോട്ടെ, അപ്പൊ ആ ഗുണം ഉണ്ടാവോ നോക്കാം. ഷമീർ ഒതുക്കങ്ങൾ സന്തോഷം വിളിച്ചില്ല. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ആരാണ്? കേൾക്കുന്നില്ലല്ലോ മസൂദേ, വിളിക്കുന്നവരൊന്നും നന്നായിട്ട് കേൾക്കുന്നില്ല. അപ്പൊ വിളിക്കുമ്പോ കോള് കണക്ട് ആയി കഴിഞ്ഞാൽ റേഡിയോയുടെ ശബ്ദം പൂർണ്ണമായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: ഹലോ.
2: ഹലോ
6: ഹലോ,
2: നമസ്കാരം.
6: നമസ്കാരം മിനി പത്മ.
2: നമസ്കാരം, സുഖമായിരിക്കുന്നോ? അതെ, ഷാജി മന്ത്രിസഭയുടെ ഒരു സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നല്ല വിപുലമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ, കേരളം കാത്തിരുന്ന ഒരു സത്യപ്രതിജ്ഞ.
6: അതെ അതെ, കേരളം കാത്തിരുന്ന ഒരു സത്യപ്രതിജ്ഞയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പലരും വന്നിട്ട് ഇപ്പൊ വളരെ എന്താവും എങ്ങനെയാവും, ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടേ ഉള്ളൂ.
2: വല്ലാത്ത ആശങ്ക അല്ലെ നേരത്തെ തന്നെ?
6: അല്ല, ആരും ആരും ആശങ്കപ്പെടണ്ടായി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ആർക്കും ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി എനിക്കൊരു ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുമെന്ന്, നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ് ഒക്കെ ഉണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന തന്നെയാണ്. പിന്നെ മന്ത്രിസഭയിലെ അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല, ഇവർക്ക് പ്രാതിനിധ്യം കിട്ടാ. ഇതൊരു ഒരു കാര്യം പറയാം, ഇത് ജനാധിപത്യമാണ്, മതാധിപത്യമല്ല നാട്ടിൽ എന്ന് പറയുന്നത്.
2: പക്ഷെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയിൽ. കെ സി വേണുഗോപാൽ പക്ഷം ശക്തമായിട്ട് പിടിമുറുക്കിയില്ലേ?
6: ഇല്ല ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ മിനി പത്മ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, എനിക്കൊരു ഗ്രൂപ്പ് പക്ഷം ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കോൺഗ്രസ് ആയിട്ടാണ് കാണുന്നത്, ഞാൻ ഈ ഗ്രൂപ്പായിട്ട് കാണുന്നില്ല. അപ്പൊ കെ എൽ സി പക്ഷം, ഉമ്മൻചാണ്ടി പക്ഷം, ഇതെല്ലാം കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ അധികാരത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് 4 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത്. 4 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പൊ തന്നെ അറിയാം, ആശാ വർക്കർമാർ എന്തെല്ലാം രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല നേതാക്കളെ ഇടതുപക്ഷത്തിന്റെ അങ്ങേറ്റം ആക്ഷേപിച്ചില്ലേ? ഒരു ശുഭസൂചനയായിട്ട് അദ്ദേഹം തുടക്കത്തിലെ കാര്യങ്ങൾ ചെയ്യില്ല, ആരുടെ അടുത്ത് നോ പറയുന്നില്ലല്ലേ? ന്യായമായ കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, 140 കോടി ജനങ്ങളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. ചെലവ് ചുരുക്കണം, പല കാര്യങ്ങളിൽ ചെലവ് ചുരുക്കണം. ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യക്ക് അകത്താണ്, അതും കൂടെ നമ്മൾ ആലോചിക്കണം. അല്ലാതെ ഇപ്പൊ വി ഡി സതീശൻ വന്ന ഉടനെ എല്ലാം ചെയ്താണ് നാളെ തൊട്ട് നമ്മൾ കൊടി പിടിക്കും, അല്ലെങ്കിൽ അതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ആരോഗ്യ വകുപ്പിലൊക്കെ ഉദ്ദേശിച്ച ഒരു മന്ത്രി തന്നെ വന്നു കെ മുരളീധരൻ, വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കാം, ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 48 മണിക്കൂറൊക്കെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്.
2: അതെ, ശരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പൊക്കെ വന്നിട്ട് ഒന്ന് നിയമസഭാ സമ്മേളനമൊക്കെ തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക്
6: തുടങ്ങട്ടെ. നമുക്ക് സമരം ചെയ്യാൻ സമയമുണ്ട്, സഹാക്കൾ സമരം ചെയ്യാൻ സമയമുണ്ട്. നിങ്ങൾ കൊടിയൊക്കെ അലക്കി നല്ലോണം വെച്ച സമയമുണ്ട്, കാരണം കഴിഞ്ഞ 10 വർഷം നിങ്ങൾ റെസ്റ്റ് എടുത്തില്ലേ? ഇനി നിങ്ങളുടെ ശരീരം അനങ്ങിയേനേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു,
2: താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സഖാക്കൾക്ക് കൊള്ളണ്ട, കാരണം 10 വർഷമായിട്ട് അങ്ങനെ സമരം ചെയ്തിട്ടില്ലല്ലോ എന്നാണ് ശ്രീ ഷാജി ചോദിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
8: നമസ്കാരം.
2: നമസ്കാരം. പറയൂ, പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റപ്പോ ഇഷ്ടപ്പെട്ട മന്ത്രിമാരൊക്കെ ഉണ്ടോ, അതോ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മന്ത്രിസഭയായിരുന്നോ? പ്രഖ്യാപനങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്?
8: പ്രഖ്യാപനങ്ങളെ സന്തോഷത്തോടെ കാണുന്നു. ഒരു ആക്ച്വലി ഒരു വ്യക്തി പ്രഭാവമല്ലോ, ടീം യുഡിഎഫ് നല്ല പറയുന്നത്.
2: അതെ, തീർച്ചയായിട്ടും.
8: എല്ലാവരും കൂടെ കൂടി ഒരു ഇഷ്ടപ്പെട്ട നല്ല ടീമാണ്, അത് നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റട്ടെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
2: പുതുമുഖങ്ങളുണ്ട്, അതുപോലെ പ്രവർത്തന പരിചയമുള്ളവരും ഉണ്ട് അല്ലേ?
8: ഉണ്ട്. അതെ, പിന്നെ അതിന്റെ ഒരു ദിവസം അല്ലേ ആയിട്ടുള്ളൂ, ആ ഒരു ദിവസം കൊണ്ട് നമുക്കൊരു സർക്കാരിനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ലല്ലോ.
2: ഇല്ല, തീർച്ചയായിട്ടും. നമ്മൾ എങ്ങനെയുണ്ട് മന്ത്രിമാരുടെ, നമ്മൾ ഉദ്ദേശിച്ച മന്ത്രിമാരുണ്ടോ, അവരുടെ ഒരു പ്രവർത്തന മികവ് എങ്ങനെയായിരിക്കും, അവരിലുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നുള്ളൂ.
8: അതെ അതെ, നല്ല ഒരു ടീമാണ്, നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ഐഡിയോളജി അല്ല, അതിൽ നിന്ന് മാറി ഒരു പുതിയ, കുറച്ച് സമയമെടുക്കും എല്ലാം ഒന്ന് ആയി വരാൻ വേണ്ടിട്ട്. എന്തായാലും കഴിഞ്ഞ ഒരു 10 വർഷത്തേതത്ര അഭികാമി അല്ലാത്തോണ്ടാണല്ലോ പുതിയ സർക്കാരിന് ഇത്ര മാത്രം ഭൂരിപക്ഷത്തോളം അധികാരത്തിൽ ജനം കൊണ്ടുവന്നത്.
2: തീർച്ചയായിട്ടും,
8: അപ്പൊ അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. പിന്നെ വി ഡി സതീശന് നല്ലൊരു പ്രതീക്ഷയുണ്ട്, കാരണം പുള്ളിയുടെ ഐഡിയോളജി വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ കുറെ കാഴ്ചപ്പാടുകളുണ്ട്, അതിനെ നല്ല പ്രതീക്ഷയോടെയാണ് കാണുന്നത്.
2: ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭയിൽ താങ്കൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു മന്ത്രി ആരാണ്?
8: അത് ഒബ്വിയസ്ലി വി ഡി സതീശൻ.
2: വി ഡി സതീശൻ തന്നെയാണ് അല്ലെ? മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുകയാണല്ലേ?
8: കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട്, കാരണം പുള്ളി മറ്റേ ഫണ്ട് പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ ഫണ്ട് യൂട്ടിലൈസ് ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ഐഡിയാസ് പറയുന്നത് കേട്ടിട്ടുണ്ട് പുള്ളിയുടെ ഇന്റർവ്യൂസിലൊക്കെ. അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും, അത് തന്നെയാണ് നമ്മുടെ പിന്നെ കേരളത്തിന് വേണ്ടത്. കൂടുതൽ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണം, കൂടുതൽ വ്യവസായങ്ങൾ വരണം, പ്രവാസികളായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവസരം കൂടി വേണം.
8: കാരണം കൂടുതലും സർവീസ് സെക്ടർ ആണല്ലോ കേരളത്തിലുള്ളത്, കാരണം അല്ലാണ്ട് പ്രൊഡക്ഷനോ കാര്യങ്ങളോ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അതേ രീതിയിലുള്ളപ്പം വെഴിഞ്ഞ തുറമുഖം വന്നു, അതുപോലെ പുതിയ പുതിയ പ്രൊജക്ടുകൾ വരണം, പുതിയ ഒരുപാട് ഫണ്ട് റേസ് ചെയ്യണം, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിനാണെങ്കിലും ഈ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്, എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഫണ്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെ കടമുണ്ട് നമുക്ക്
2: തീർച്ചയായിട്ടും,
8: ഫണ്ട് റേസ് ചെയ്ത് വന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പം അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.
2: അതിനൊരു ദീർഘവീക്ഷണമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അല്ലേ.
8: അതെ അതെ അതെ.
2: സന്തോഷ്, ഒന്നുകൂടെ പേര് പറയാമോ?
8: എന്റെ നിതിൻ.
2: നിതിൻ എവിടെയാ നാട്ടില്?
8: നാട്ടില് കണ്ണൂര്.
2: കണ്ണൂര് അല്ലേ. കണ്ണൂരിൽ അങ്ങനെ സി പി എം ഇടപെടലും പോയ ഒരു സ്ഥലം കൂടിയാണല്ലേ. തിരിച്ചു വരുമായിരിക്കും അല്ലേ പാർട്ടി അവിടെ? സന്തോഷം കേട്ടോ നിതിൻ, ഇനിയും വിളിക്കണേ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
9: നമസ്കാരം.
2: നമസ്കാരം, ആരാണിത്?
9: ജോസഫ് ആണ്.
2: ജോസഫ്, സുഖായിരിക്കുന്നു? കൊറേ ദിവസമല്ലേ വിളിച്ചിട്ട്.
9: അതെ, തീർച്ചയായിട്ടും കുറെ ട്രൈ ചെയ്യും, പക്ഷേ എപ്പോഴും തിരക്കായിരിക്കും
2: അല്ലേ. പുതിയ സർക്കാർ ഇപ്പൊ അധികാരമേറ്റപ്പോ എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് മന്ത്രിസഭയെ താങ്കൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കാഴ്ചപ്പാട്?
9: കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഗ്രൂപ്പിസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പ്രത്യക്ഷമായിട്ട് കണ്ടതാണ്. കെ സിയുടെ നോമിനികളാണ് കുറെ പേര് മന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ചുരുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പലരും പുതിയ മുഖങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, മിനി പത്മ ഞാൻ തെറ്റ് പറയുന്നുണ്ടോ എന്ന് തിരുത്തി തരണം, എന്റെ അറിവിൽ മുഖ്യമന്ത്രി ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ?
2: അങ്ങനെ വരുന്നിട്ടുണ്ടോ ഒന്ന് എനിക്കും ചെക്ക് ചെയ്യണം. മുമ്പ് ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ലേ?
9: അത് എനിക്ക് തോന്നുന്നില്ല, പ്രകടമായിട്ട് പ്രത്യക്ഷത്തിൽ ആ ഒരു വിഭാഗം മാത്രം കയ്യിൽ വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്ന് തിരിച്ചേ മതി. അതെ, അതിന്റെ ഒരു അല്ല, അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കോൺഗ്രസിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മിക്കവാറും മന്ത്രിസഭയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തന ഫണ്ട് കണ്ടെത്തേണ്ടത് ധനകാര്യ വകുപ്പാണ്. പലപ്പോഴും നമുക്ക് ക്ലാഷ് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ധനകാര്യ വകുപ്പ് പറയും ഫണ്ട് അവൈലബിൾ അല്ല, പദ്ധതി പ്രഖ്യാപിച്ചാൽ നടത്തിപ്പിൽ വരുത്താൻ വേണ്ടി കുറച്ച് കാലതാമസം ഉണ്ട് എന്നുള്ളത്. പിന്നെ സതീശൻ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിക്ക് എന്ത് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ധനകാര്യ വകുപ്പ് ഫണ്ട് കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു പക്ഷേ കേരളത്തിന് ഗുണം ചെയ്യാൻ വഴിയുണ്ട്. പിന്നെ അത് കൂടാണ്ട് സീനിയർ ആയിട്ടുള്ള മന്ത്രിമാര് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും കുറച്ച് മെച്ചപ്പെട്ടതായി എനിക്ക് തോന്നി. ഇപ്പൊ പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ മുരളിയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ദേവസ്വം കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പിൽ സീനിയർ ആയിട്ടുള്ള ഒരാള് കൈകാര്യം ചെയ്തതിന്റെ മെച്ചം നമുക്ക് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ശൈല ടീച്ചർ കൈകാര്യം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കി. അതിന്റെ പോരായ്മ വീണ കൈകാര്യം ചെയ്തപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും.
9: അപ്പൊ അതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ട് മുരളി അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതുവരെ കേട്ട അപവാദങ്ങൾക്കൊക്കെ ഒരു പ്രതി വിധിയായിട്ട് അത് കണ്ടെത്താൻ നമുക്ക് അതായത് മാറ്റപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം.
2: അതെ അതെ, താങ്കൾ പറഞ്ഞ പോലെ കെ കരുണാകരൻ മിനിസ്ട്രിയിലായിരുന്നു ഉമ്മൻചാണ്ടി ധനമന്ത്രിയായിട്ടിരുന്നത്. ആ സമയത്ത് കെ കരുണാകരൻ ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നില്ല. കറക്റ്റാണ് പറഞ്ഞത്.
9: അതെ അതെ. അപ്പൊ അതൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ. എനിക്കിനി അറിയേണ്ടത് സതീശൻ നിർബന്ധപൂർവ്വം ആ വകുപ്പ് വാങ്ങിയെടുത്തതാണോ അല്ലെങ്കിൽ ആ വകുപ്പ് ഏറ്റെടുക്കൽ നിർബന്ധിതനായതാണോന്നാണ് ഇനി അറിയേണ്ടത്.
2: പക്ഷെ ആ വകുപ്പ് ഏറ്റെടുത്തതായിരിക്കും, അതല്ലേ അതിന്റെ ഒരു ശരി.
9: അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം കൂടെ നമ്മൾ കണ്ടെത്തണം. കാരണം സതീശന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ തുറമുഖ വകുപ്പും കൂടെ സതീശനാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്.
2: അതെ, അദ്ദേഹം തന്നെയാണ്.
9: അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉൾനാടൻ ജലഗതാഗതം ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ. അപ്പൊ അത് നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. എനിക്ക് തോന്നുന്നില്ല ഒരു അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സതീശന്റെ മനസ്സിലുള്ളത്. പക്ഷെ അതൊരു തുടക്കം വെച്ചിട്ടുണ്ടെങ്കിൽ, തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് പല പദ്ധതികളും. ഇപ്പൊ പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി പുള്ളി പറയുന്നുണ്ട്, ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട് അത് നേരിട്ട് നടത്താൻ വേണ്ടി. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഏത് മന്ത്രിസഭ വന്നാലും അവര് എന്താ പറയാ, കാണാണ്ട് വിട്ട ഒരു വിഭാഗമാണ് ഈ വയോജനങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ കേരളത്തിൽ കൂടുതൽ വയോജനങ്ങളുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ദീർഘവീക്ഷണമുള്ള പദ്ധതി സതീശന്റെ മനസ്സിലുണ്ട്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും സമ്മതിച്ചാൽ മതി എന്ന് മാത്രമല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല പറയണേ, കോൺഗ്രസിന്റെ അകത്ത് തന്നെയുള്ള എതിർപ്പുകൾ വളരെ കൂടുതലായിരിക്കും.
2: യെസ്, വളരെ നന്നായിട്ട് പറഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ശ്രീ ജോസഫ് എങ്ങനെയാണ് ഭരണം പോകുന്നതെന്ന്. അതിനനുസരിച്ച് കുറച്ചൊരു ഹണിമൂൺ പീരീഡ് അല്ലേ, കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് വിമർശിക്കാനും അംഗീകരിക്കാനും പോവാം. യെസ്, താങ്ക് യു സോ മച്ച്. ജോസഫ് ആണ് വിളിച്ചത്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കേൾക്കാം അല്ലേ. ഇന്നൊരു പുതിയ ആഴ്ചയായിരുന്നു, പുതിയ തുടക്കമാണ്. മന്ത്രിസഭാ രൂപീകരണം ഉണ്ടായിരിക്കുന്നു, മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു, പ്രതിപക്ഷങ്ങളൊക്കെ പങ്കെടുത്ത ഒരു വലിയ വിപുലമായിട്ടുള്ള ചടങ്ങായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നിരുന്നത്.
10: Let's talk with Mini Padma.
11: You're tuned into Home 92.2 FM. Home is a feeling.
12: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
13: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
12: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
14: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
12: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
1: ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭാ യോഗം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദേവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല മൂന്നാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രിപദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാംവട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എംപി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യു ഡി എഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർ എസ് പിയുടെ ഷിബു ബേബി ജോണും സിഎംപിയുടെ സി പി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായസൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ് പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനുവേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും അതിന് നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽ ഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അങ്കണവാടി ജീവനക്കാർക്ക് 1,000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി

0: നടത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലൂടെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഇറാൻ. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎഇയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 മുതൽ ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27. ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദൽ അദ. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Good evening. Studio clockil ippol samayam 5 mani kazhinju 7 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 30 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 56%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്ലാം അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 16 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇറ്റ്സ് ദ 18th of May 2026. ഈ ദിവസവും കടന്നു പോയിരിക്കുന്നു അല്ലെ. മെജോറിറ്റി ഓഫ് ആളുകളും ഇപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരിക്കാം തീർച്ചയായിട്ടും. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മൺഡേ. അപ്പോൾ രാവിലെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും കുറച്ചധികം ഈ മൺഡേ ബ്ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്നതുകൊണ്ട്. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ അതുമായിട്ടൊക്കെ അഡാപ്റ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ. മാത്രമല്ല ഈ ഒരു ആഴ്ചയിൽ കുറച്ച് സന്തോഷത്തോടു കൂടി തന്നെ ജോലിക്ക് പോകാം, കാരണം കുറച്ച് ദിവസം മാത്രം പോയാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയുടെ ഒരു 4 ദിവസം കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ വെക്കേഷനാണ്, വലിയൊരു അവധിക്കാലമാണ്. ആ ഒരു അവധിക്കാലത്തിൻ്റെതായിട്ടുള്ള സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും, കാരണം അതിനകത്ത് പോലും എക്സാക്ട്ലി നമുക്കൊരു പിക്ചർ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് എന്നായിരിക്കും പെരുന്നാൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട്. ആൻഡ് അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ അവധിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ ഇന്നത്തെ ഈ ഒരു ദിവസം വന്നിരിക്കുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ എക്സാക്ട് ഒരു ചിത്രം കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഈ ഒരു ആഴ്ച ഷടപടയെന്ന് ചിലപ്പോൾ പോകും, അല്ല ഈ ഒരു ആഴ്ച ഒരിക്കലും ചടപടയെന്ന് പോകത്തില്ല, കാരണം അടുത്ത ആഴ്ചയെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് ഈ ആഴ്ചയ്ക്ക് കുറച്ചധികം നീളം ചിലപ്പോൾ കൂടാനാണ് സാധ്യത. എന്തായാലും യുഎയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് മെയ് 26th മുതൽ 29th വരെ വലിയ പെരുന്നാളുടെ അവധിയായിരിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഓൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 26, 27, 28, 29 വെള്ളിയാഴ്ച കൂടെ ഒരു ശനിയും ഞായറും ആൻഡ് ഒരൊറ്റ തിങ്കൾ മാത്രം പോയാൽ മതി ഇതിനിടയിൽ, മെയ് 25th മാത്രം. അപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാറ്റർഡേസ് ഒക്കെ വർക്കിംഗ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മളെപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിലാണ് നമ്മളെപ്പോഴും പ്രൗഡായിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തന്നെയും നമുക്ക് കുറച്ചധികം ദിവസങ്ങളുടെ ഒരു എക്സ്ട്രാ വെക്കേഷൻ കിട്ടുന്ന സമയമാണ്. ഞാൻ ആക്ച്വലി നാട്ടിലേക്കൊന്ന് പോയാലൊന്ന് പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ ഇങ്ങനെ എല്ലാവിധ എയർപോർട്ടുകൾ, അതായത് നമ്മുടെ യുഎയിലുള്ള എല്ലാ എയർപോർട്ടുകളും, റാസൽ ഖൈമ ഫുജൈറ എയർപോർട്ടുകൾ വരെ നോക്കുകയും, അതുപോലെ നാട്ടിലാണെങ്കിൽ കൊച്ചി, കണ്ണൂർ, മംഗലാപുരം, ബാംഗ്ലൂർ വരെയുള്ള എയർപോർട്ടുകൾ നോക്കുകയും ചെയ്തു. പക്ഷേ ഒരു രക്ഷയില്ല, റേറ്റൊക്കെ പീക്കിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ചെലവോട്ട് ചെയ്യാം. കുറേ കാര്യങ്ങൾ, കുറേയധികം ഓപ്പണിങ്സ്, കുറേയധികം അവസരങ്ങൾ, അല്ലെങ്കിൽ കുറേയധികം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് യുഎ നമുക്ക് മുന്നിലേക്ക് തുറന്ന് തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്ലാനിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. പെരുന്നാളുടെ കാര്യത്തിൽ പെരുന്നാൾ എന്നാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പോലും ഇപ്പോൾ ഒരു നിശ്ചയം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. യുഎയിൽ എന്നായിരിക്കും, നാട്ടിൽ എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. നാട്ടിലാണെങ്കിൽ മെയ് 28th, യുഎയിലാണെങ്കിൽ മെയ് 27th ആയിരിക്കും ബലിപ്പെരുന്നാൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ആഘോഷങ്ങളുടെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. അതിനിടയിൽ ആരോഗ്യത്തെ ആരും മറന്നു പോകണ്ട. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയോ തോന്നുന്നുണ്ടോ? വ്യത്യസ്തത തോന്നാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുതുമയൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും സംസാരിക്കുന്നതിനകത്തൊരു മൂക്കടച്ച് പിടിച്ചിരിക്കുന്നത്, അത് ടെക്നിക്കലി പിടിച്ചിരിക്കുന്നതല്ല കേട്ടോ, ആക്ച്വലി മൂക്കടഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് പോലെ നല്ല പനിയും ജലദോഷവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ഒന്ന് ബോധവാന്മാരായിട്ടിരിക്കുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന്, വേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തോളൂ കേട്ടോ. ഈ ആകെ വീണ് കിട്ടുന്നൊരു അവധിക്കാലത്തെ വെറുതെ പനി പിടിച്ച് പണി വാങ്ങി വെക്കണ്ടല്ലോ അല്ലേ. ഇപ്പം എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആസമുണ്ടായിരിക്കും കൂടെ. ടിൽ യു റീച്ച് ഹോം, ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. Yeah.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling.
8: It's a feeling.
9: Back to
1: ആൻഡ് യെസ്, ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ വാർത്തകളിലൊന്ന്, ഒരുപക്ഷെ നമ്മളെല്ലാവരും വാർത്തകളിലൂടെ നമ്മുടെ മിനി പത്മയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന സംഭവങ്ങളിലൊന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ പുതിയ മന്ത്രിസഭ അധികാരത്തിലേക്ക് കയറിയിരിക്കുന്നു. അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും മറ്റും രാവിലെ മുതൽ തന്നെ ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പുതിയ സെറ്റ് ഓഫ് മന്ത്രിമാർ പുതിയ സെറ്റ് ഓഫ് കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് പല വിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതി, നമ്മുടെ നാടിൻ്റെ ഒരു വികസനമൊക്കെ തന്നെ നമുക്ക് എന്തായാലും സ്വപ്നം കാണാം. ഇന്ന് അധികാരം ഏറ്റിരിക്കുന്നവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ ഈ ഒരു സമയത്ത് അറിയിക്കുക കൂടിയാണ്. ആൻഡ് വകുപ്പുകളുടെ കാര്യത്തിലൊക്കെയുള്ള ആ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ എന്തായാലും വരാമെന്നിരിക്കുന്നതേ ഉള്ളൂ. സോഫാർ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ അദ്ദേഹം തന്നെയായിരിക്കും ആഭ്യന്തരം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട പല വകുപ്പുകളും ഇപ്പോൾ വ്യവസായ മന്ത്രിയായിട്ട് PK കുഞ്ഞാലിക്കുട്ടി ആൻഡ് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, T സിദ്ദീഖ്, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ, KA തുളസി, OA ജനീഷ് ആൻഡ് PC വിഷ്ണുനാഥ്, എം ലിജു, റോജി എം ജോൺ, CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ്, PN ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ തുടങ്ങി ഘടകകക്ഷികളെ എല്ലാം തന്നെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു മന്ത്രിസഭയാണ്. ആൻഡ് സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനും ഈ ഒരു മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ഗുണപ്രദമാവുന്ന തരത്തിലേക്കുള്ള പല തീരുമാനങ്ങൾ കൊണ്ടുവരാനും പല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും ഒക്കെ ഈ ഒരു മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഒരു മലയാളി എന്ന നിലയിൽ. ആൻഡ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പല തീരുമാനങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും KSRTCയിൽ June 15 മുതൽ സൗജന്യ യാത്ര. ആൻഡ് അത് എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ കേൾക്കാറുള്ള ഒരു പതിവ് പല്ലവി KSRTC നഷ്ടത്തിലാണ് എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അല്ലെങ്കിൽ അത് എത്രമാത്രം പ്രോഫിറ്റബിളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വയോജന വകുപ്പ് ഈ തവണ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. കാരണം കേരളത്തിൽ പലപ്പോഴും നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു എക്സ്പാറ്റ് കമ്മ്യൂണിറ്റി റേറ്റ് ഭയങ്കര കൂടുതലായതുകൊണ്ട്, നമ്മൾ പ്രവാസികൾ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 60 വയസ്സ് കഴിഞ്ഞവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വകുപ്പ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രവാസികളായിട്ടുള്ള മക്കൾക്കൊക്കെ ഭയങ്കര ആശ്വാസം തരുന്ന പലവിധ നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് വരട്ടെ എന്ന് നമുക്ക് എന്തായാലും വിശ്വസിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. ആൻഡ് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയൊക്കെ വേതനത്തിൽ വർധന വന്നിട്ടുണ്ട്. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി ടീച്ചേഴ്സിനൊക്കെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജനകീയമായിട്ടുള്ളൊരു തുടക്കം എന്തായാലും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലേക്ക് നമുക്ക് ബാക്കി എന്താ പറയുന്നത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള അതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കട്ടെ. തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഭരണവും ഒരിക്കലും പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരിതല്ലല്ലോ. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും നല്ലത് സംഭവിക്കുന്ന, നമ്മൾ പ്രവാസികൾക്ക് ഏറ്റവും നല്ലത് സംഭവിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ കൂട്ടത്തിൽ നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യാത്രാ ക്ലേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നാട്ടിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി മുതൽ ഒരു നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് UAE വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളിൽ ചില മലയാളി, പല മലയാളി അസോസിയേഷൻ ഭാരവാഹികളായിട്ടുള്ളവർ, നമ്മുടെ ഇവിടുത്തെ പൗരപ്രമുഖരായിട്ടുള്ളവർ എല്ലാവരും കൊണ്ടുപോയിട്ട് നിവേദനങ്ങൾ കൊടുക്കാറുള്ളതാണ് നമ്മുടെ ഈ യാത്രാ ദുരിതം. പ്രത്യേകിച്ചും ഈ ആഘോഷവേളകളിൽ, ഉത്സവ സമയങ്ങളിലൊക്കെയുള്ള ടിക്കറ്റ് റേറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഇതുവരെ ഒരു തീരുമാനവും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആൻഡ് വരും ദിവസങ്ങളിലെങ്കിലും അത്തരത്തിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ അല്ലേ? അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ടെൻഷനും വേണ്ട, കുറച്ച് പാട്ടൊക്കെ കേട്ട് സ്വസ്ഥമായിട്ട് ചില്ലായിട്ട് വീട്ടിലേക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്തോളൂ. ആൻഡ് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആഴ്ച റിലീസ് ആവുന്ന ഒരു സിനിമയുടെ ടിക്കറ്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില്ലറ പടമൊന്നുമല്ല, ഹൈപ്പിൻ്റെ ഹൈപ്പ് കയറി കയറി എങ്ങോട്ടാണെന്നറിയാത്ത ഹൈപ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു പടം. ഈ പടത്തിന് ഹൈപ്പ് കയറ്റാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട, ആ പടത്തിൻ്റെ പേര് തന്നെ ധാരാളമായിരുന്നു, ദൃശ്യം 3. ഫൈനലി ദൃശ്യം 3 തിയേറ്ററിലേക്ക് എത്തുകയാണ് ഗൈസ്. അപ്പോൾ ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് വേണ്ടേ? തരാം, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, തരാം. ഒരു ചെറിയ ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് ഒരു ട്രാഫിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇറങ്ങും പോരുത്, കേട്ടോണ്ടേ ഇരുന്നോളൂ. ദിസ് ഇസ് ഹോം 92.2 FM. ആസിഫ് ആണ് കൂടെയുള്ളത്.
6: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, let's have a look onto the roads right now. ഈയൊരു സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട റോഡുകളിൽ പലയിടത്തും അത്യാവശ്യം നല്ല കണ്ടീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അറിയാം. കാരണം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത്തരത്തിലാണ് നമ്മുടെ റോഡുകൾ ട്രാഫിക് കാണപ്പെടാറുള്ളത്. ആൻഡ് കമ്മിങ് ഓഫ് ഫ്രം ആ ഒരു ജബലാലി സൈഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ യൂഷ്വലി ആ ഒരു ഏരിയാസിൽ കാണപ്പെടുന്ന ട്രാഫിക് നിന്നില്ല എന്ന് പറയണം കേട്ടോ. യൂഷ്വൽ മൺഡേ ഈവനിങ്സിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു ട്രാഫിക് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എസ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് പഞ്ചായത്ത് റോഡിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എറൗണ്ട് ആ ഒരു പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തായിട്ട്. സോ ആ ഒരു സ്ട്രെച്ചിൽ ഒരു നേരിയ കണ്ടീഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് പഞ്ചായത്തോട് ആ ഒരു ഏരിയയ്ക്ക് അത്യാവശ്യം സേഫാണ്, അത്യാവശ്യം ക്ലിയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അൽബർഷ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തായിട്ട് അൽഖേൽ റോഡിൽ ഒരു മേജർ ആക്സിഡന്റ്, അൽഖേൽ റോഡ് കണക്ടിംഗ് ടു ഹെസ സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു എൻ്റയർ സർക്കിൾ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ആൻഡ് ദുബായുടെ മറ്റു പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ എസ്പെഷ്യലി നമുക്കിപ്പോൾ റാസൽഖോ റോഡിൽ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അൽഖേൽ റോഡിൻ്റെ ബാക്കി പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് തോന്നുന്നത്. നാദൽഹമർ സ്ട്രീറ്റിലും നല്ല കണ്ടീഷൻസ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു മേജർ ആക്സിഡന്റ് ഐ തിങ്ക് ട്രിപ്പോളി സ്ട്രീറ്റിലാണെന്ന് തോന്നുന്നു, ട്രിപ്പോളി സ്ട്രീറ്റിൽ ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു അൽവർക്ക ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ചധികം ഡിലേ ആ ഒരു ഏരിയയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് ആ ഒരു അൽവർക്ക ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ആവുന്നു. ഇത്തിഹാദ് ചോൾ റോഡിലാണെങ്കിൽ നേരെ ആ ഒരു ഖബേസി ഭാഗത്ത് പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് നിന്ന് എടുത്തു നിന്നും ആരംഭിക്കുന്ന ട്രാഫിക് അത് ലോങ് സ്ട്രെച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളിൽ സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് അറിയിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഹോമിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി, അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം. വളരെ ഉപകാരപ്രദമായിരിക്കും.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: Bandipur Forest Range nulla kumbugala.
3: Bhashayude adirthikal bhedichu Pan Indian hit aayi maariya Markoyku shesham Cubes Entertainment inde banneril Paul George samvidhanam cheyyunna brahmanda action chalachitram Kaattalan.
4: 1200 aanakale konnu kumbu kadathiya oru kaattu kollakaranam.
3: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
4: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
3: വിവിധ ഭാഷകളിലായി മെയ് 14 റിലീസിനെത്തുന്നു കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
2: കൊമ്പൊന്നിന് 3.5 കോടി.
3: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
5: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
3: പഞ്ചകർമ്മ ചികിത്സകൾ, ഡീറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
5: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
3: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

ഓൾറൈറ്റ്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഹൈപ്പിന് വേണ്ടിയിട്ട് ഇനി അധികമായിട്ട് ഒന്നും തന്നെ പറയേണ്ടതില്ല. കാരണം മലയാളികൾ ഒന്നടങ്കം, സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർ ഇന്ന് മലയാള സിനിമയുടെ ആ ഒരു ഓഡിയൻസ് ബാരിയേഴ്സ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് മറ്റ് ഭാഷകളിലേക്കും ഒക്കെ തന്നെ നമ്മുടെ മലയാള സിനിമ സ്വീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ആ ഒരു സ്വീകാര്യത നേടിത്തന്നതിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ദൃശ്യം. ദൃശ്യം വന്നതിന് ശേഷം ദൃശ്യം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുകയും ഇതിന്റെ ഒറിജിനൽ വേർഷൻ കാണണമെന്ന് ഫിലിം ഹോളിക്കായിട്ടുള്ള ആളുകൾ പറയുകയും അതിന്റെ ഒറിജിനൽ വേർഷൻ തേടി പിടിച്ച് കാണുകയും ആൻഡ് അതത് ഇൻഡസ്ട്രീസിൽ റിലീസായിട്ടുള്ള, ഇപ്പോൾ തമിഴാവട്ടെ, തെലുങ്ക് ആവട്ടെ, കന്നഡ ആവട്ടെ, പുറത്തിറങ്ങിയിട്ടുള്ള ഹിന്ദി ആവട്ടെ, പുറത്തിറങ്ങിയിട്ടുള്ള ആ ദൃശ്യം കണ്ടതിന് ശേഷം, നമ്മുടെ ദൃശ്യവും കണ്ടതിന് ശേഷം ആളുകൾ തന്നെ പറയാൻ തുടങ്ങി ഇതിന്റെ മദർ വേർഷൻ മലയാളം വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. അതാണ് ശരിക്കും ആ ഒരു റോ ഫീലിംഗ്സ് ഒക്കെ. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു അഭിനയ പ്രതിഭയുടെ കണ്ണുകളിൽ തിളങ്ങുന്ന, കണ്ണുകളിൽ വിരിയുന്ന ആ ഒരു വിസ്മയത്തെക്കുറിച്ച് പോലും വാതോരാതെ മറ്റു ഭാഷയിലുള്ളവർ പോലും വാഴ്ത്തിപ്പാടുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ദൃശ്യം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞു. ഫസ്റ്റ് തീർന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇതിനകത്ത് ഒരു എക്സ്റ്റൻഷന് സാധ്യയില്ല. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പാട്ട് വന്നു. സെക്കൻഡ് പാട്ട് കഴിയുന്നിടത്ത് നമ്മൾ കരുതിയിട്ടുണ്ടായിരിക്കും ഇതിവിടെ തീരുമെന്ന്. പക്ഷേ ഇല്ല, അവിടെയും തീരുന്നില്ല. അതാണ് ദൃശ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൃശ്യം 3 കൂടി നമുക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ സർപ്രൈസിംഗ്ലി ജോർജ് കുട്ടിയും കുടുംബത്തിനും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആകാംക്ഷ മെയ് 21 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ എത്തുന്ന ആ ഒരു ദിവസം തന്നെ നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഞാനൊരു കപ്പിൾ ഇൻവൈറ്റ്സ് തരാം. അപ്പോൾ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം വേറെ ഒന്നുമല്ല, ദൃശ്യം ഫസ്റ്റ് പാർട്ട് കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയ കഥാപാത്രങ്ങളൊന്നായിരിക്കും കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രം. അപ്പോൾ ആ ഒരു സിനിമയിൽ, ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരെന്ത്, കലാഭവൻ ഷാജോണിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ ഹോം തിയേറ്ററിൻ്റെ HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോ. കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും ദൃശ്യം 2 കാണാനുള്ള കപ്ലിൻ വൈറ്റ്സ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അധികാരമേറ്റ ടീം യു ഡി എഫ് ആവേശം നിറഞ്ഞ
1: വാർത്തകൾ വിശദമായി
2: ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് ടൊയോട്ട ലെക്സസ് നിസാൻ മിറ്റ്സുബിഷി ആൻഡ് ഇസൂസു

ാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. പി കെ കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല മൂന്നാമതും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രി പദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എംപി പ്രിയങ്ക ഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യു ഡി എഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർ എസ് പിയുടെ ഷിബു ബേബി ജോണും സി എം പിയുടെ സി പി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റ് മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായസൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനുവേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും അതിനെ നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽ ഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അംഗൻവാടി ജീവനക്കാർക്ക് 1,000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു.
ഇറാന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്.

0: അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. യു എയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. June 1 മുതൽ ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ May 27 ദുൽഹിജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദൽ അദ ഹജ്ജ് കർമ്മങ്ങൾ May 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. UAE ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. കീപ് ലിസ്ണിംഗ് ടു Home 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 29 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വൺസ് അഗൈൻ തിരികെ എത്താം ഹോം 92.2 FM ൽ. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ശരിക്കും ഇന്ന് നമ്മളെല്ലാവരും, ഇവിടെ മെജോറിറ്റി ഓഫ് ആളുകളും ഇപ്പോൾ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഐ തിങ്ക് ദ മെജോറിറ്റി ഈസ് പലതരത്തിൽ സ്വകാര്യ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൃത്യമായി തന്നെ ശമ്പളം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അൺഫോർച്യുനേറ്റ്ലി ചിലർക്കൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എത്രമാത്രം ഈ ഒരു നാട് കരുതുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇന്ന് വന്നിരിക്കുന്ന ഒരു നിയമത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രത്യേകിച്ചും യുഎയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്ത. കാരണം ശമ്പളം ഇനി കൃത്യമായിട്ട് നമ്മുടെ 1st അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് June 1st മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. പല കമ്പനികളും ഈ ഒരു ഡേറ്റിന്റെ കാര്യത്തിൽ ചില തിരിമറികളൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. ചിലർക്ക് അത് 5th എക്സ്റ്റെൻഡ് ചെയ്യും, ചിലർക്ക് അത് 10th എക്സ്റ്റെൻഡ് ചെയ്യും, ചിലത് 15th മാറും. ആൻഡ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കള്ളക്കളികളും എംപ്ലോയീസിന്റെ ആ ഒരു അധ്വാനത്തെ വെച്ച് നടത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ യുഎയിൽ ആ ഒരു നിയമം കർശനമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഈ കമ്മിങ് മന്തിൽ മുതൽ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ശമ്പളം മുതൽ ജൂണിലായിരിക്കുമല്ലോ നമുക്ക് സാലറി കിട്ടാൻ വേണ്ടി പോകുന്നത്, ഇനി അടുത്ത നെക്സ്റ്റ് സാലറി. അപ്പോൾ ആ ഒരു സാലറി മുതൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് June 1st തന്നെ കിട്ടുന്ന രീതിയിലേക്ക്, അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് വരാൻ വേണ്ടി പോകുന്ന നിയമം പാസ്സാക്കിയിരിക്കുന്നത് കേട്ടോ. യുഎയിലെ സ്വകാര്യ മേഖലയിൽ ജീവനക്കാരുടെ ഒരു ശമ്പള വിതരണവുമായി സംബന്ധിച്ചുകൊണ്ടാണ് നിർണായക പ്രഖ്യാപനം നമ്മുടെ ഇവിടുത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്, MOHRA അറിയിച്ചിരിക്കുന്നത്. സോ നമ്മുടെ WPS സിസ്റ്റം വഴി, വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നിയമം ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ഇത് രാജ്യം കംപ്ലീറ്റ്ലി ബാധകമാകുന്ന തരത്തിലേക്കൊരു ഏകീകൃത സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ സാലറീസ് ഓർ ദെയർ ഹയറാർക്കീസ്, ഇപ്പോൾ മാനേജർ ആവട്ടെ, സൂപ്പർവൈസർ ആവട്ടെ, നിങ്ങളൊരു ഓഫീസിലെ ഓഫീസ് അറ്റൻഡൻ്റ് ആവട്ടെ, ഹൂ എവർ ഇറ്റ് ഈസ്, കൃത്യമായിട്ട് 1st ശമ്പളം വരുന്ന രീതിയിലേക്കാണ് മാറുന്നത്. ആൻഡ് ഇതിന് എന്തെങ്കിലും ഒരു ഉപേക്ഷ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഡിലേ വരികയാണെങ്കിൽ, ഓരോ മാസത്തെയും ശമ്പളം നമുക്കൊന്ന് വൈകി പോവുകയാണെങ്കിൽ അത് ആ ഒരു ശമ്പള വിതരണം ഡിലേഡ് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കുകയും നിയമ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. നിലവിൽ കമ്പനികൾക്ക് ശമ്പളം നൽകാൻ നിശ്ചിത ദിവസങ്ങളുടെ ഇടവുകൾ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തോടെ ആ ഒരു ഇളവ് എന്ന് പറയുന്ന പരിപാടി ഇല്ലാതാവുകയാണ്. ഉദാഹരണത്തിന് June ശമ്പളം July 1st അതിന് മുൻപോ തന്നെ വിതരണം ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്, അത്രമാത്രമേ ഉള്ളൂ. നല്ലൊരു പരിപാടി, നല്ലൊരു പരിപാടി. ഓക്കെ, ഇനി എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം, എന്നിട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് അടുത്ത സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ഞാൻ എടുത്തു വെച്ചേക്കാം. ഏതാണ് പടം എന്നുള്ളതല്ലേ, നമ്മൾ ഈ ഒരു വലിയ പെരുന്നാളിൻ്റെ ആഘോഷ ദിവസങ്ങൾക്കിടയിൽ കാണാൻ പോകുന്ന മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രം മലയാളത്തിൽ നിന്നും വരുന്നു, കാട്ടാളൻ. വേണ്ട ടിക്കറ്റ്, പാട്ടത് കേട്ട് ഓടി തിരിച്ചു വാ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: ആൻഡ് യെസ്, ഒരു പാൻ ഇന്ത്യൻ സംഭവം മലയാള സിനിമയിൽ നിന്നും ഒരുങ്ങിയാണ്. ദാറ്റ് ഈസ് കാട്ടാളൻ. ഈ മാസം 30-ആം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് കാട്ടാളൻ. ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം, ആക്ച്വലി ഈ സിനിമയുടെ ഏറ്റവും വലിയ കൗതുകമുള്ള കാര്യങ്ങളിലൊന്ന്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായിരുന്ന മാർക്കോയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് കൺഫേം ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. കാരണം കാട്ടാളൻ ടീം തന്നെ പുറത്തു വിട്ടിരിക്കുന്ന സൂചനകളിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. സിദ്ദീഖിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്ന സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം. പക്ഷേ ഉണ്ണിമൂതൻ ചിത്രം മാർക്കോയിലെ വില്ലനായിട്ടുള്ള സൈറസ്, അദ്ദേഹത്തിന്റെ കാറിൽ സൂക്ഷിച്ചിരിക്കുന്ന അതേ ദുരൂഹ ചിഹ്നം കാട്ടാളനിൽ പെപ്പയുടെ ആ ഒരു പോസ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. അതായത് ആൻഡ് മാത്രമല്ല, അവർ കാട്ടാളൻ ടീം പുറത്തുവിട്ടിരുന്ന ഒരു പോസ്റ്ററിൽ തന്നെ IYK YK ഇഫ് യു നോ എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇതെല്ലാം പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരു വില്ലന്റെ ഗ്ലോറിഫിക്കേഷൻ പോലുള്ള ഒരു കഥയായിരിക്കാം തീർച്ചയായിട്ടും കാട്ടാളൻ. ഭയങ്കര ബ്ലഡ്ഷഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ആവേശം തോന്നുന്ന തരത്തിലുള്ളൊരു ട്രെയിലറാണ്. ശരിക്കും ഭയങ്കര എന്താ പറയുന്നത്, ഹൈ വോൾട്ടേജ് വയലൻസ് ഒക്കെ ഉള്ളൊരു കിഡിലൻ പടം തന്നെയാണ് കാട്ടാളൻ. അപ്പോൾ വലിയൊരു താരനിരയുണ്ട് മലയാളത്തിൽ നിന്നും, ആരണി വർഗീസ് പെപ്പയും ജഗദീഷും ഉൾപ്പെടെയുള്ള താരങ്ങൾ. തമിഴിൽ നിന്നും തുഷാര വിജയൻ ഉണ്ട്, ആൻഡ് തെലുങ്കിൽ നിന്നും സുനിൽ, അദ്ദേഹം പുഷ്പയിലൊക്കെ ഗംഭീര വേഷങ്ങൾ ചെയ്ത സുനിൽ എത്തുന്നുണ്ട്. ഹിന്ദിയിൽ നിന്നും കബീർ ദുഹാൻ സിംഗ് വില്ലനായിട്ട് എത്തുന്നുണ്ട്. സോ ഈ എൻറ്റയർ വലിയ ടീമിൻ്റെ ഒരു മെഗാ സിനിമ നമുക്ക് തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണ്ടേ? അതും വലിയ പെരുന്നാളിൻ്റെ ആ ഒരു അവധി ദിവസങ്ങളിൽ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി, കപ്പിൾ ഇൻവൈറ്റ്സ് കയ്യിലിട്ട് വെച്ച് തരും. ഒന്നുമല്ല, ആൻറ്റണി വർഗീസ് പെപ്പ എന്ന നടനെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ചിത്രം അത്. ആ ഒരു സമയത്ത് വലിയ റെവല്യൂഷൻ സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു, അത്രമാത്രം പുതുമുഖങ്ങളുമായിട്ട് വന്നൊരു സിനിമയായിരുന്നു, വലിയ ഗ്ലോബൽ ഹിറ്റായി മാറിയ ഒരു സിനിമയായിരുന്നു, ഒരു നാടിൻ്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു. ഏതാണ് ആ സിനിമ? ആൻറ്റണി വർഗീസ് പെപ്പയുടെ ആദ്യത്തെ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഉത്തരങ്ങൾ അറിയാവുന്നവർ പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കുക. ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, സ്വന്തമാക്കിക്കോ കാട്ടാളൻ സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 മെയ് 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
3: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
4: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI accredited lab, accepts all major insurance, ample car parking. For appointments call 04337 9040. New Apollo Polyclinic, legacy built on trust since 1996.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ഈ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു കാലഘട്ടത്തിന്റെ ക്രിക്കറ്റ് ആരാധകരായിരുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത ക്രിക്കറ്റ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയും യുവരാജ് സിംഗും ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരുന്ന ആ ഒരു ടീമിന്റെ പ്രതാപ കാലഘട്ടം തന്നെയാണ്. 2011 ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ആ ഒരു ടീം ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച ബറ്റാലിയൻ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിൽ അതിന്റെ അവശേഷിക്കുന്ന ഒരേ ഒരാളായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു അവസാന ഇന്നിംഗ്സ് ഒരുപക്ഷെ പ്രതീക്ഷിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഐ പി എല്ലിൽ തന്നെയായിരിക്കും. 2021 ധോണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്റെ അവസാനത്തെ ക്രിക്കറ്റ് ഇന്നിംഗ്സ് അരങ്ങേറാൻ വേണ്ടി പോകുന്നത് ചെക്ക് പോക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഐ പി എൽ മത്സരം ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തെ ആൻഡ് അതിനോടനുബന്ധിച്ചുകൊണ്ട് ചെപ്പോക്കിലെ ആരാധകർക്ക് ആവേശം നൽകുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ സങ്കടം നൽകുന്ന ഒരു വാർത്തയുടെ തരത്തിലായിരുന്നു ശരിക്കും ഇന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു അറിയിപ്പ്. സംഭവം വേറൊന്നുമല്ല, കളി കഴിഞ്ഞു കഴിഞ്ഞാലും ആരും പിരിഞ്ഞു പോരുത്, കുറച്ച് നേരം കൂടി സ്റ്റേഡിയത്തിൽ അവശേഷിക്കണം എന്ന് മാനേജ്മെന്റ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മാത്രമല്ല, ഹൈദരാബാദിനെതിരായുള്ള മത്സരത്തിന് വേണ്ടിയിട്ട് ധോണി നെറ്റ്സിൽ ദീർഘനേരം പരിശീലനം നടത്തിയിരുന്ന വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആരാധകർ വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷേ ധോണി ഇന്ന് ഇറങ്ങുമെന്നും മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായിട്ട് ഇന്നത്തെ മത്സരം മാറും എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ മാച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ധോണി ഇന്നത്തെ ആ ഒരു ടീം ലൈനപ്പിലില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സഞ്ജു സാംസൺ തന്നെയാണ് ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വെടിക്കെട്ട് സ്കോറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് അധികം നേരം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് 58 റൺസിന് 2 വിക്കറ്റ് എന്നുള്ള നിലയിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ധോണി തൽക്കാലം ഈ സീസണും പിരിയുന്നില്ല എന്നുള്ളത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ കേട്ടോ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മിക്കവാറും ഇനി ചെപ്പോക്കിലൊരു മത്സരം, ഇനി ഒരു ഹോം ഗ്രൗണ്ട് മത്സരം ചെന്നൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്കവാറും അടുത്ത വർഷത്തേക്ക് കൂടി ധോണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ തകർത്ത് നിന്ന് പരിശീലനം നടത്തുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കൊണ്ട് മനസ്സിലാവുന്നില്ല. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് കാണാൻ വേണ്ടിയിട്ട് തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ വിജയ് വരെ വരുന്നുണ്ട് ധോണിയുടെ അവസാന മത്സരം കാണാൻ വേണ്ടി എന്നുള്ള തരത്തിൽ ഉൾപ്പെടെ റൂമേഴ്സുകൾ ശക്തമായിരുന്നു. എന്തായാലും ഐ പി എല്ലിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള മത്സരമാണ് ഇന്നത്തേത്. ഗുജറാത്ത് പരാജയപ്പെട്ട് നിൽക്കുകയാണ്, പഞ്ചാബ് പരാജയപ്പെട്ട് നിൽക്കുകയാണ്, രാജസ്ഥാൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം കൃത്യമായിട്ട് മുതലെടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് എത്താനും ആൻഡ് അവിടെ നിന്നും കൃത്യമായിട്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു ജയത്യാത്ര നടത്താനും ഒക്കെയുള്ള സാവകാശമൊക്കെയുള്ള ഒരു മത്സരമാണ്. സോ എന്തായാലും ഹൈദരാബാദിനെ പരാജയപ്പെടുത്താൻ മാത്രം മതി. നമുക്കിപ്പോൾ ചെന്നൈയോടുള്ള കണക്ഷൻ ധോണി വഴി മാത്രമല്ലല്ലോ, നമ്മുടെ സ്വന്തം ആൾ, നമ്മുടെ ചേട്ടൻ സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈയുടെ ആളാണല്ലോ അല്ലേ. എന്തായാലും മാച്ച് നടക്കട്ടെ, മാച്ച് പുരോഗമിക്കട്ടെ, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾ തന്നോളാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഒരു ട്രാക്ക് കേട്ടാലോ, ഓടി തിരിച്ചു വരാം. This is Asa with you on home 92.2 FM. I'll be with you till you reach home.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ
9: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
10: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: അധികാരമേറ്റ ടീം UDF ആവേശം നിറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭായോഗം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു VD സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല 3-ാമതും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ദൈവനാമത്തിലായിരുന്നു VD സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ

വി ഡി സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വയനാട് എംപി പ്രിയങ്കാഗാന്ധി എന്നിവർ വേദിയിലെ മുൻനിരയിലിരുന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യുഡിഎഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർഎസ്പിയുടെ ഷിബു ബേബി ജോണും സിഎംപിയുടെ സിപി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായ സൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യു ഡി എഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനുവേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും അതിനെ നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3,000 രൂപയും അങ്കണവാടി ജീവനക്കാർക്ക് 1,000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു.
ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27-ന് ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യു എ അടക്കമുള്ള എല്ലാ ഗൾഫ്

0: രാജ്യങ്ങളിലും പെരുന്നാൾ 27-ന് എത്തുന്നത്. ഒമാനിലും 27-ന് തന്നെയാണ് ഈദൽ അധ. ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26-ന് ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വൺസ് അഗൈൻ തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളിവിടെ പല കാര്യങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും വാഹനമൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ശ്രദ്ധ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി അറിയാലോ, ഫൈനുകളുടെ കാര്യത്തിൽ വളരെ കൃത്യത, വളരെ കണിശത പുലർത്തുന്ന ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഭാഗം ക്ലിയർ ആക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിനെ കുറിച്ചാണ് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ദുബായുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹോൺ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നാട്ടിലൊരു ശീലമല്ല ഇവിടുത്തെ അല്ലെ. നമ്മളിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോയിസ് പൊല്യൂഷന്, സൗണ്ട് പൊല്യൂഷനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുകയും അതുകൊണ്ട് തന്നെ കൃത്യമായി ആവശ്യമുള്ള അത്രമാത്രം ആവശ്യമായിട്ടുള്ള എമർജൻസി ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഹോണൊക്കെ ഉപയോഗിക്കാറുള്ളതും അല്ലെ. ദുബായിലെ റോഡുകളിൽ അനാവശ്യമായിട്ട് ഹോൺ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു കർശന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. കാരണം നിയമലംഘനം തുടരുകയാണെങ്കിൽ 400 dirhams വരെ പിഴയും ബ്ലാക്ക് പോയിന്റും ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. RTA അതോറിറ്റിയും അതുപോലെ തന്നെ ദുബായ് പോലീസും ചേർന്നാണ് ഡ്രൈവർമാർക്ക് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്നത്. ദുബായിലെ റോഡുകളിൽ ഒരു ശബ്ദമലിനീകരണം ഏറ്റവും മാക്സിമം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു പ്രവണത വരേണ്ട സമയം വളരെ വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഒരു സിറ്റി സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ കൊച്ചി ആവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, എവിടേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് യൂഷ്വൽ കാഴ്ചകൾ ഒന്നാണ്, അറിയാം ട്രാഫിക്കാണ്, സിഗ്നലിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതെന്ന്. എങ്കിൽ പോലും നീട്ടി ഒരു രണ്ട് ഹോൺ അടിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ശരിക്കും ആ ഒരു പ്രവണത, നമ്മുടെ ഒരു ശീലം അത് കംപ്ലീറ്റ്ലി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെറ്റർ ടുമാറോ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാൻ തന്നെ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും അതിൽ കുറച്ചധികം കണിശത കൂടിയുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു കൈത്തരിപ്പിൻ്റെ പുറത്ത് ഇത്തരത്തിൽ റോഡുകളിലൊക്കെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ബ്ലാക്ക് പോയിന്റും കിട്ടും, 400 dirhams പൈസ നിങ്ങൾ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പൂട്ടാൻ വേണ്ടി പോവാണോ? ശരിക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നുണ്ട്. ആൻഡ് എൻടിആർ മഞ്ഞപ്പട ആരാധകർ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അവരൊന്ന് ഒന്നൊന്ന് പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഫുട്ബോൾ വികാരം ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ അവർ പുറത്തുവിട്ട ഒരു പോസ്റ്ററായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് 1 Last Dance എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ. ഈ 1 Last Dance as we fight for the badge for the final time at home this season. അപ്പോൾ ഈ സീസണിലെ അവസാന ഹോം ഗ്രൗണ്ട് മത്സരമായതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണയൊക്കെ ക്ലബ്ബുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജറിൽ ഇഷ്യൂസൊക്കെ ഉണ്ട് എന്ന് ഇപ്പോഴും പല കിംവദന്തികൾ ഇങ്ങനെ കടന്ന് പരന്ന് കളിക്കുന്നത് കൊണ്ടും ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയും മനോഹരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഫാൻസിൻ്റെ ഇടയിലൊക്കെ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു നെഞ്ചിടിപ്പ് കയറ്റുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ 1 Last Dance എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം അത് ബോധപൂർവം തന്നെ ക്ലബ്ബ് യൂസ് ചെയ്തതാണോ, ഒരുപക്ഷെ ഇനി അടുത്ത സീസണിലേക്ക് മഞ്ഞപ്പടയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലേ, കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്നതുൾപ്പെടെ ഒരുപാട് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഇങ്ങനെ ഈ സ്പോർട്സ് കോളങ്ങളിൽ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. എന്തായിരുന്നാലും ഇപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം, അങ്ങനെയൊന്നും അവർ ഉദ്ദേശിച്ചിട്ടില്ല തൽക്കാലം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം എന്തായാലും വരും സീസണുകളിലും ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ നമുക്കറിയാലോ, കാര്യം സ്പോർട്സ് ആണ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെയൊക്കെ പിറകിൽ നടക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക കളികളുണ്ട്. ആ കളികളുടെ ഫൈനൈറ്റ് റിസൾട്ട് ആയിരിക്കാം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നത്. പണ്ട് ഇതുപോലെ ആയിരുന്നു, കേരളത്തിന് കൊച്ചി ടസ്കേഴ്സ് കേരള എന്ന് പറയുന്നൊരു ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഒരൊറ്റ സീസണിലേ ഉണ്ടായിരുന്നുള്ളൂ. മഹേള ജയവർദ്ധനെയായിരുന്നു ക്യാപ്റ്റൻ എന്നാണ് എൻ്റെ ഓർമ്മ. ബ്രണ്ടൻ മക്കല്ലൊക്കെ നമ്മുടെ ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു, ശ്രീശാന്ത് ഉണ്ടായിരുന്നു, ആൻഡ് ജഡേജ ആദ്യമായിട്ട് IPLലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കൊച്ചി ടസ്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചാണില്ല, അല്ലെങ്കിൽ IPLന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഇത്രയും ആയുസ് കുറഞ്ഞൊരു ടീം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അല്ലേ. ഒറ്റ സീസൺ വന്നു പോയി, എനിവേ അതുപോലെ ആവില്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് കോഴ്സ് ഒരു വലിയ വികാരമാണ് ഒരു ടീം എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലേ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Bandipur Forest Range in the Kumbhala.
2: ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
2: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ധീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
3: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
2: വിവിധ ഭാഷകളിലായി മെയ് 14 റിലീസിനെത്തുന്നു കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
1: കൊമ്പൊന്നിന് 3.5 കോടി.
4: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: മലയാള സിനിമാ നടന്മാരിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ ഒരു ലൈനപ്പുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങും പോയി ചോദിക്കാൻ പറയാൻ പറ്റും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനാണെന്ന്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ലൈനപ്പുകൾ, വരാൻ വേണ്ടി പോകുന്ന സിനിമകളുടെ ഒരു ലൈനപ്പ് അത്രമാത്രം ഗംഭീരമാണ് കേട്ടോ. പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഈ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താക്കളായിട്ടുള്ള ദിലീഷ് പോത്തൻ, ശാംപുഷ്കരൻ ടീം, അവരെ മോഹൻലാലുമായിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ആ കൂട്ടത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അറിയിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള നമ്മുടെ ഷിബു ബേബി ജോൺ ഞങ്ങൾ കൊല്ലംകാരാണ്, അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും. അദ്ദേഹമാണോ ആക്ച്വലി മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനായിരിക്കും ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ സംവിധാനം ദിലീഷ് പോത്തൻ, തിരക്കഥ ശാംപുഷ്കരൻ, നിർമ്മാണം ഷിബു ബേബി ജോൺ. അപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആന്റണി പെരുമ്പാവൂർ തന്നെ നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ വർഷം അത്തരത്തിലുള്ള ഒരു സിനിമ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാനുകൾ, അതായത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ താരവും ഈ റിയലിസ്റ്റിക് സിനിമകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദിലീഷ് പോത്തനും, അദ്ദേഹം കുറേ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം, ജോജിക്ക് ശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് തിരികെ സംവിധാനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ശരിക്കും മനോഹരമായിട്ടുള്ള ചിത്രം തന്നെ ആയിരിക്കും നമുക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. മനോഹരം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിമനോഹരം, തരൺമൂർത്തി തുടരുമെന്ന് പറയുന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മോഹൻലാലുമായി ചേർന്നുകൊണ്ട് ചെയ്യുന്ന സിനിമ അതിമനോഹരം, അതിൽ മോഹൻലാലിൻ്റെ ഒരു ഗംഭീര പോലീസ് വേഷമായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഒരു താടി എടുത്തത് തന്നെ ആ ഒരു സിനിമയിലെ ലൈലാസുരൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കഥാപാത്രം, ആ ഒരു സിനിമ നമ്മൾ കാത്തിരിക്കുകയാണ്. ആൻഡ് അതിനുശേഷം എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റു അനൗൺസ്മെൻറ്റ്, മഞ്ഞുമൽ ബോയ്സിലൂടെ മലയാളത്തിന് ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റ് സമ്മാനിച്ച ചിദംബരം അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമയിൽ നായകൻ മോഹൻലാലാണ് എന്നുള്ളതാണ്. ക്യാമറ ചലിപ്പിക്കുന്നത് ഷൈജു ഖാലിദാണ് എന്ന് കൂടിയാണ് കേട്ടോ. ചിദംബരത്തിൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഓഗസ്റ്റിൽ വരാൻ വേണ്ടി പോകുന്നത്. ബാലൻ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ആ ഒരു സിനിമ പ്രദർശനം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തിരക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവേശത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ജിത്തു ആയിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും പുതിയ എക്സ്ക്ലൂസീവായിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഗതി. ഇത് കൂടാതെ മലയാളത്തിൽ നമ്മൾ കാത്തിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ സിനിമകളുടെ പ്രഖ്യാപനങ്ങൾ ഈ കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പാവൂർ ഒരു ക്യു ആൻഡ് എ സെഷൻ പോലെ ഫേസ്ബുക്കിൽ നടത്തിയ സമയത്താണ് പല സിനിമകളെക്കുറിച്ചും പറഞ്ഞിരുന്നത്. എൽ ടുവിൽ കുറച്ചധികം വിവാദങ്ങൾ വന്നതുകൊണ്ട് ആ ഒരു ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗം അസ്രായേൽ, അത് വരാൻ ചാൻസ് കുറവാണ് എന്നൊക്കെ ചില ഫാൻ കോളങ്ങളിലെ തിയറീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൽ ത്രീ അസ്രായേൽ ഉണ്ടാകും എന്നൊരു കൺഫർമേഷൻ, പൃഥ്വിരാജിൻ്റെ തിരക്കുകൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ആക്ച്വലി ആന്റണി പെരുമ്പാവൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ലൈനപ്പുകളുമായിട്ട് മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കാൻ മലയാളത്തിൻ്റെ സ്വന്തം കംപ്ലീറ്റ് ആക്ടർ തന്നെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എനിവേ, എന്തായാലും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെ ഉള്ളത്. ഐ ബി ഹിയർ വിത്ത് യു ടിൽ യു റീച്ച് ഹോം. ദിസ് ഇസ് ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: അധികാരമേറ്റ ടീം UDF, ആവേശം നിറഞ്ഞ സത്യപ്രതിജ്ഞാ ചടങ്ങ്, ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭായോഗം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലായിരുന്നു VD സതീശന്റെ സത്യപ്രതിജ്ഞ. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിലും സൃഷ്ടാവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. രമേശ് ചെന്നിത്തല മൂന്നാമതും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാലാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്കിത് മന്ത്രി പദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. വൻ ജനാവലിയെ സാക്ഷി നിർത്തിയായിരുന്നു VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായിരുന്നു ജനാവലി സാക്ഷി നിർത്തിയായിരുന്നു VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചടങ്ങ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000 സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലായി

സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നേമം എംഎൽഎ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരും ചടങ്ങിനെത്തി. വിവിധ മതമേലധ്യക്ഷന്മാരും സാമൂഹിക നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതിഥികളായി എത്തിയിരുന്നു. യുഡിഎഫ് മന്ത്രിസഭയിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടുപേർ. ആർഎസ്പിയുടെ ഷിബു ബേബി ജോണും സിഎംപിയുടെ സിപി ജോണുമാണ് സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റ് മന്ത്രിമാരെല്ലാം ദേവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കെ മുരളീധരൻ വ്യത്യസ്തനായി. ലോക്ഭവനിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് ഗവർണർ ചായസൽക്കാരം ഒരുക്കി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓഫീസുകളിലെത്തി ചുമതലയേറ്റു. വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകി നരേന്ദ്രമോദിയുടെ എക്സ്പോസ്റ്റ്. വി ഡി സതീശന്റെ ഭരണകാലത്തിന് തന്റെ എല്ലാവിധ ആശംസയും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കേരളത്തിൽ യുഡിഎഫ് നേടിയ മഹാവിജയത്തിൽ കെ സി വേണുഗോപാലിന് നന്ദി അറിയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് വേണ്ടി പോരാടി, അവരുടെ ശബ്ദമായിരിക്കും അതിനെ നയിക്കുക. ഓരോ കേരളീയന്റെയും ശബ്ദമായി മാറുന്ന വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭയ്ക്കും ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ. ഈ പ്രചരണത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകിയ കെ സി വേണുഗോപാലിനും നന്ദി. പ്രചരണവേളയിൽ അക്ഷീണം ത്യാഗം ചെയ്ത ഓരോ യുഡിഎഫ് പ്രവർത്തകനും ഡിജിറ്റൽ യോദ്ധാവിനും അവകാശപ്പെട്ടതാണ് ഈ വിജയമെന്ന് രാഹുൽഗാന്ധി. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച് വി ഡി സതീശൻ സർക്കാർ. ആശാവർക്കർമാർക്ക് 3000 രൂപയും അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപയുമാണ് കൂട്ടിയത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഇനിയും വർധനവുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. വനിതകൾക്ക് കെഎസ്ആർടിസിയിൽ ജൂൺ 15 മുതൽ സൌജന്യ യാത്ര. ഇന്ദിരാ ഗ്യാരന്റിയിലെ 2 ഉറപ്പുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്തുന്നതിനും സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് 21 എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താനും മെയ് 22 സ്പീക്കറെ തെരഞ്ഞെടുക്കാനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ രാജേന്ദ്ര അർലേക്കറോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്നതിനനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി. സഭയിലെ ഏറ്റവും മുതിർന്നയാളും അമ്പലപ്പുഴ എംഎൽഎയുമായ മുൻമന്ത്രി ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കുന്നതിനും തീരുമാനമായി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസ് പുനരന്വേഷിക്കുമെന്നും വി ഡി സതീശൻ. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് യുഎഇ. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം യുഎയുടെ സുരക്ഷയ്ക്കുമേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ യുഎഇ വ്യക്തമാക്കി. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും യുഎഇക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബറാക്ക ആണവ നിലയത്തിനടുത്തുണ്ടായ ആക്രമണവും സൌദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. സൌദിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തെ യുഎഇ ശക്തമായി അപലപിച്ചു. ഇറാന് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സമയം അടുത്തുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം സമയം മിടിക്കുന്നു, അവർ വേഗത്തിൽ നീങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഒന്നും അവശേഷിപ്പിക്കില്ലെന്ന് ട്രംപ്. യുഎയിൽ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ശമ്പളം സംബന്ധിച്ച് പുതിയ നിയമം പ്രഖ്യാപിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 ശമ്പളം മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ നൽകണമെന്ന് ഉത്തരവ്. ഈ തീയതിക്ക് ശേഷം നൽകുന്ന ശമ്പളം വൈകിക്കൊടുക്കുന്ന ശമ്പളമായി കണക്കാക്കും. എല്ലാ സ്ഥാപനങ്ങളും വേജ് പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ മന്ത്രാലയം അംഗീകരിച്ച മറ്റ് സംവിധാനങ്ങളിലൂടെ ശമ്പളം നൽകണം. ശമ്പളം നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ മെയ് 27. ദുൽഹിജ്ജ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് യുഎഇ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പെരുന്നാൾ 27 എത്തുന്നത്. ഒമാനിലും 27 തന്നെയാണ് ഈദൽ അദ ഹജ്ജ് കർമ്മങ്ങൾ മെയ് 26 ആരംഭിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം മക്കയിലെത്തിയിട്ടുണ്ട്. യുഎഇയിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതുമേഖലയ്ക്ക് 25 മുതൽ 29 വരെയും സ്വകാര്യ മേഖലയ്ക്ക് 26 മുതൽ 29 വരെയുമാണ് അവധി. Home 92.2 FM.

നമുക്ക് ഒരാളെ കളിയാക്കുന്ന സമയത്ത് ഒരാളെ കുറ്റപ്പെടുത്തൽ കളിയാക്കലും രണ്ടും രണ്ട് തരത്തിലാണല്ലോ. നമ്മൾ കുറച്ച് മേന്മയേറിയ ആളാണ് എന്നുള്ള തരത്തിൽ ഒരാളുടെ ഒരു കുറവിനെ അല്ലെങ്കിൽ ഒരാളെ മനഃപൂർവ്വം ബോധപൂർവ്വം കളിയാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ, എന്തൊരു രസമാണ് ആ ഒരു സംഭവം അല്ലേ. അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ അത്രമാത്രം പരിചയമുള്ള അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളിൽ മാത്രമായിരുന്നു കളിയാക്കലുകൾ ഒതുങ്ങി നിന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടി നമുക്ക് എല്ലായിടത്തും ആരെ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി എന്തും പറയാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം നമുക്കെപ്പോഴോ പതിച്ചു കിട്ടിയ പോലൊരു സംഗതിയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ശീലങ്ങളിൽ ആ ഒരു ശീലം കടന്നു കൂടിയിട്ടുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് എന്തോ താല്പര്യം തോന്നാത്ത ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് രണ്ട് കമൻറ്റ് ഇട്ടെങ്കിൽ മാത്രമേ സമാധാനമായിട്ട് എനിക്കെന്ന് കിടന്നുറങ്ങാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സൈക്കോളജിയിലേക്ക് നമ്മുടെയൊക്കെ മനോനില മാറിയിട്ടുണ്ട്. അത് ശരിക്കും ഒരു മനോരോഗമാണ് എന്ന് പറയുന്ന ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ബേസിക്കലി. കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരാളുടെ നമ്മൾ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിലപ്പോൾ രണ്ട് വാക്കുകളായിരിക്കാം, ആ രണ്ട് വാക്കായിരിക്കും ഒരാൾക്ക് അത്രമാത്രം മാനസികമായിട്ടുള്ള സമ്മർദ്ദവും വിഷമവും ഉണ്ടാക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന പല തമാശകൾ പോലും അതുകൊണ്ട് തന്നെ സെൻസർ ചെയ്ത് നമ്മൾ അതിനെല്ലാം മാറ്റി നമ്മൾ ഏറ്റവും ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇത്തരം പ്രവണതകൾ അത് നമ്മളെ പിറകിലേക്ക് അടിക്കുന്ന വസ്തുതകളാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആൻഡ് UAE ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം അത് എക്സ്ട്രാ ആയിട്ട് തന്നെ വേണം കേട്ടോ. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള നമ്മളെല്ലാവരും കേട്ട വാർത്തകൾ ഒന്ന് തന്നെയാണ്, സോഷ്യൽ മീഡിയയിലെ പരിഹാസ കമൻറ്റുകളുടെ പേരിൽ പിഴ വരുന്നു എന്നുള്ളൊരു കാര്യം, പിഴ വന്നു എന്നുള്ളൊരു ഒരു സംഭവം അല്ലേ. UAE 500,000 dirhams വരെയാണ് ഇതിനുള്ള പിഴ എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഒരു ദിവസത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പലതരം ഫ്രസ്ട്രേഷൻ വേണ്ടിയിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരു കണ്ടന്റ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു താല്പര്യം തോന്നാത്തൊരു കണ്ടന്റ് കാണുന്നത്. എന്നാൽ പിന്നെ ഇന്നത്തെ ഏറെ ഇവനെ ആക്കിയേക്കാം എന്ന് കരുതിയിട്ട് അവൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവൻ്റെയോ അവളുടെയോ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അവരെ കളിയാക്കിക്കൊണ്ട് പരാമർശം നടത്തി കഴിഞ്ഞാൽ, നമ്മളെ കാത്തിരിക്കുന്നത് അക്കൗണ്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടേണ്ടത് 500,000 dirhams അങ്ങനെ അങ്ങ് പോവും പിഴയായിട്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയോ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യുന്ന കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നത് UAE ഗുരുതരമായിട്ടുള്ള നിയമ നടപടികൾക്കിടയാക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ 500,000 dirhams വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കാനിടയുണ്ട് എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മറ്റൊരാളുടെ ഒരു ഹാൻഡ് ബാഗിനെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ചതിനെ തുടർന്ന് ബാഗിൻ്റെ ഉടമ പരാതി നൽകുകയും ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം ലീഗൽ അതോറിറ്റീസ് ഒക്കെ പുറത്തുവിടുന്നത്. അതിൻ്റെ പേരിൽ അവർക്ക് വന്ന ഫൈനും കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടറിഞ്ഞതാണ്. ഞാൻ അധികം അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്താ പറയുന്നത്, ഈ ഇരുതല വാളെന്നൊക്കെ പറയുമല്ലോ, രണ്ട് സൈഡിലും എവിടെ പിടിച്ചു കഴിഞ്ഞാലും മൂർച്ചയുള്ള ഒരു വാൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അത്രമാത്രം പാകതയോടെ പക്വതയോടെ കൂടി തന്നെ വേണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. യൂസ് വൈസ്ലി, യൂസ് റെസ്പോൺസിബിളി. അത് ഒരാളുടെ മേലിൽ നമുക്ക് ആധിപത്യം സ്ഥാപിക്കാനോ ഒരാളെ അധിക്ഷേപിക്കാനോ ഉള്ള ഒരിടമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ബോധം അത് ഉപയോഗിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും വേണം. ഇല്ലെങ്കിൽ പണിപാളും, ഒന്നീ അകത്തു പോവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 500,000 dirhams ഒക്കെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങ് പോവും.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. സാധാരണ പുതിയ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കാറുള്ളത്. പക്ഷേ ഇത്തരം ചില ഫീച്ചറുകൾ വരുന്ന സമയത്ത് കുറച്ച് അതിനെ ഭയപ്പെടേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ട്രെൻഡുകൾ പല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അത് കംപ്ലീറ്റ്ലി നമ്മുടെ പ്രൈവസിയെ ചുരണ്ടി എടുത്തോണ്ട് അങ്ങ് പോകും എന്നുള്ളതാണ് പല ടെക് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു ഫീച്ചറിൽ ഇൻസ്റ്റൻസിൽ പണി കിട്ടിയിട്ടുള്ള അനേകം യൂസേഴ്സ് ആണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിട്ടുള്ളത്. കാരണം സ്നാപ്ചാറ്റുമായിട്ട് വലിയൊരു കോമ്പിനേഷൻ പല മേഖലകളിലും ഇൻസ്റ്റഗ്രാമിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്നാപ്ചാറ്റിന്റെ പല ഫീച്ചേഴ്സിൽ നിന്നും ഇൻസ്പയർഡ് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും കോപ്പി അടിച്ചിട്ട് ചില പുതിയ പരിപാടികളൊക്കെ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുണ്ടത്തിൽപ്പെട്ട ഒന്നായിരുന്നു ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ. അതായത് നമ്മൾ അതത് സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പക്ഷേ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാധാരണവും അല്ലെങ്കിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും മിക്ക ഉപഭോക്താക്കൾക്കും ഇത് ഉപയോഗിക്കുന്നതിലൊരു പ്രശ്നം നേരിടുകയായിരുന്നു. അവരറിയാതെ തന്നെ ഇത് ചിത്രങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേട്ടോ. അതായത് നമ്മൾ ഒരു ഫോട്ടോ പങ്കിട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ. നമ്മൾ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ വാഷ്റൂമിലായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്ത് അയാൾക്ക് താല്പര്യമില്ലാത്ത അയാൾ ഒരിക്കലും കാരണവശാലും ഫോട്ടോ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരിടത്തായിരിക്കാം. പക്ഷേ ഫോൺ ഓട്ടോമാറ്റിക്കലി ഈ ഇൻസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് എടുത്ത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സെറ്റിങ്സിലൊക്കെ പോയിട്ട് ഇത് വളരെ ഈസിലി സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ അധികം ആർക്കും എനിക്കൊന്നും ഇവിടെ അധികം അത് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെയും വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വരുന്നതായിരിക്കും. പക്ഷേ നമുക്ക് കണ്ടന്റ് പ്രിഫറൻസുകളിൽ പോയിട്ട് നമുക്ക് ഇത് ടേൺ ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് ചെയ്ത് വെച്ചിരിക്കണം കമ്പൽസറി ആയിട്ട്. ഇല്ലെങ്കിൽ ആകെക്കൂടെ നാണക്കേടും പ്രശ്നങ്ങളൊക്കെ ആകും കേട്ടോ. ഇൻസ്റ്റഗ്രാമിന് ഇങ്ങനെ ഓരോന്ന് അവതരിപ്പിച്ചങ്ങ് വിട്ടാൽ മാത്രം മതി. ഇത് കാരണം പെട്ടുപോകുന്നത് ഭാവ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളല്ലേ.
1: ആയുർവേദ ആരസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world class education, global career avasarangalode international medical degrees vandavakam. Admissions are now open.
4: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
5: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
4: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
6: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
4: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: You guys ready? Shout out!

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട് സൺഡേ എന്ന് പറയുന്ന ഒരു ഒരു ടേം, ഒരുപക്ഷെ ഫ്രഞ്ച് സൺഡേ എന്ന് പറയുന്ന ഒരു ട്രെൻഡ്, ഇതിനെ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ വരുന്ന ഞായറാഴ്ചകളിൽ എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗുണമുണ്ടാവുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് എനിക്കൊരു പേടിയുണ്ട്. കാരണം നമ്മുടെ ഇപ്പം എൻ്റെ തന്നെ പകുതി ചോറ് ചിലപ്പോൾ അതിൽ നിന്ന് തന്നെ വേണമെന്ന് പറയാം. പക്ഷേ അവസാനം കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ വിനയാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എന്നാലും കുഴപ്പമില്ല, സൺഡേ ഒരു ഫണ്ടേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിലൊന്നാണ്. പണ്ട് മുതൽ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടം മുതൽ തന്നെ ഏറ്റവും നല്ല അവധി ദിവസം, ഇവൻ ദോ ശനിയാഴ്ച ആണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സോ ട്യൂഷനോ അതോ ഇതോ ഒക്കെ ഉണ്ടാവും. ഞായറാഴ്ചകളിൽ പൊതുവേ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഇളവുള്ള ദിവസമാണ്. കളിക്കാനായിട്ടോ ടി വി കാണുന്നതിന് വേണ്ടിയിട്ടോ കുറച്ചധികം സമാധാനമായിട്ട് എടുത്ത് ഉറങ്ങാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ദിവസമാണല്ലേ. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസത്തെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രണ്ട് സൺഡേ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫോണുകളും നമ്മൾ തയ്യാറാക്കുന്ന ഈ പ്ലാനുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന ചെയ്താലോ എന്നുള്ള ആ ഒരു പ്ലാനുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ പൂർണ്ണ വിശ്രമം നൽകുന്ന ഒരു ഫ്രാൻസിലെ പരമ്പരാഗത രീതിയാണ് ഈ ഒരു ഫ്രഞ്ച് സൺഡേ എന്ന് പറയുന്ന ട്രെൻഡ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊരു ഒരു പുതിയ വെൽനസ് ശൈലിയായിട്ട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഫോണും പ്ലാനുകളും ഒക്കെ മാറ്റിവെച്ച് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒരു പൂർണ്ണ വിശ്രമം നൽകിക്കൊണ്ട് നമ്മൾ ആ ഒരു ഫ്രാൻസിലെ പരമ്പരാഗത ശൈലി പരിശീലിച്ചുകൊണ്ട് അല്ല പരമ്പരാഗത ശൈലി പരിശീലിച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു എന്താ പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി ഒരു നവ ഊർജം നേടിയെടുക്കുന്ന ഒരു പരിപാടി. മോട്ടിവേഷണലായോ തോന്നിയോ? തോന്നിയില്ലല്ലേ. തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. വല്ലപ്പോഴും എല്ലാ ഞായറാഴ്ച ഒന്നും ചെയ്തില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഞായറാഴ്ച കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ ഉണ്ടാക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, സമാധാനമായിട്ടിരിക്കുക, വിശാലമായിട്ടൊന്ന് കുളിക്കുക, കുറേ കിടന്ന് ഉറങ്ങുക, സമാധാനത്തിൽ നിന്ന് കുറച്ച് ചിന്തിക്കുക, പ്ലാനുകൾ തയ്യാറാക്കാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടിക്ക് ഒന്ന് പിടിച്ചു നോക്കുക കേട്ടോ. രസമായിരിക്കും. പരീക്ഷിച്ച് ജയിച്ചവരാണല്ലോ ഈ ട്രെൻഡിനെ ഇങ്ങനെ ട്രെൻഡാക്കി മാറ്റുന്നത്. ഇനി എന്തായാലും അതോടുകൂടി ഇന്നത്തെ ഒരു ദിവസത്തെ ഷോ ഞാൻ വൈകുന്നേരത്തെയാണ്. നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് അസ് വിത്ത് യുവർ ഹോം 92.2 FM. ഇതുവരെയും വീടെത്താത്തവർ എത്രയും പെട്ടെന്ന് വീടെത്തിച്ചേരട്ടെ. ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude I Rahasyam. Ini Ningalkum Swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9pm. Back to home with Asif, only on Home 92.2 FM.
1: Back to home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി നടന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടി.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.